ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 5, കൊല്ലവർഷം 1201, ഇടവം 12, 2026 മെയ് 26 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 35 സെക്കൻഡും. 101.9 മെഗാഹിറ്റ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം. ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിക്കുന്നു.
1: യോഗീശ്വരനായ തിരുവള്ളുവർ രചിച്ച 1330 കുറളുകൾ വേദത്തിന് തുല്യമായി പരിഗണിക്കുന്നു. 7 വാക്ക് വീതമുള്ള തമിഴ് ഈരടികളാണ് കുറൾ. കവിയും ഗാനരചയിതാവും വിവർത്തകനുമായിരുന്ന എസ് രമേശൻ നായർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത തിരുക്കുറളിലെ ചില ആത്മീയ ചിന്തകൾ വിഷയീഭവിപ്പിക്കാം. ആദ്യ അക്ഷരം ആ, പ്രപഞ്ചത്തിൻ്റെ തുടക്കം ഈശ്വരൻ. വിവേകമെന്ന നിയന്ത്രണ ദണ്ഡുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന മതയാനയുടെ ദുഷ്പ്രവൃത്തികളെ നിയന്ത്രിക്കാനാകും. ധർമ്മത്തേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല. മനസ്സിൽ കാപട്യമില്ലാത്തതാണ് ധർമ്മം. അസൂയ, ദുരാഗ്രഹം,

0: കോപം, പരുഷ വാക്ക് ഇവ നാലും ഉപേക്ഷിക്കുന്നവർ ധർമ്മിഷ്ഠർ. അധർമ്മത്തിലൂടെയും അനീതിയിലൂടെയും കരഗതമാകുന്ന സുഖം ഭാവിയിൽ ദുഃഖത്തിന് നിദാനമാകും. സ്നേഹത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമാകണം കുടുംബജീവിതം. വരവനുസരിച്ച് ചെലവിട്ട് കഴിയുന്ന ധർമ്മപത്നി കുടുംബത്തിന് തുണയാകും. ചാരിത്രവതിയായ പത്നിയേക്കാൾ വലിയ സമ്പത്തില്ല. വിവേകമുള്ള കുട്ടികൾ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം. വീണയുടെയും തമ്പുരുവിൻ്റെയും ഒക്കെ നാദം മധുരതരമെന്ന് പറയുന്നവർ സ്വന്തം കുഞ്ഞുങ്ങളുടെ കൊഞ്ചൽ കേൾക്കാത്തവരാണ്. മക്കൾ തങ്ങളെക്കാൾ അറിവ് സമ്പാദിക്കുന്നത് മാതാപിതാക്കൾക്ക് അഭിമാനം. പെറ്റ സന്തോഷത്തെക്കാൾ പെരിയ സന്തോഷം മക്കൾ ശ്രേഷ്ഠരെന്ന് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോഴാണ്. മനുഷ്യൻ്റെ ആന്തരിക ഭാവമാണ് സ്നേഹം. സ്നേഹമില്ലെങ്കിൽ ബാഹ്യ അവയവങ്ങൾ നിഷ്ഫലങ്ങളാണ്. ദുഷ്പ്രവണതകൾക്ക് അടിമപ്പെട്ടവരെയും സ്നേഹമെന്ന അമൂല്യ ഗുണം കൊണ്ട് തിരുത്താനാകും. അതിഥികൾ നമ്മുടെ ഭവനത്തിലുള്ളപ്പോൾ അമൃതായാലും നാം ഒറ്റയ്ക്ക് കഴിക്കരുത്. പ്രസന്ന വദനത്തോടെ ആർദ്രമായി വീക്ഷിച്ച് മറ്റുള്ളവരോട് ഹൃദ്യമായി സംസാരിക്കാനാകണം. മോശമായ ഒരു വാക്ക് നമ്മിൽ അന്തർലീനമായ സർവ്വ നന്മകളെയും നിഷ്പ്രഭമാക്കും. പ്രതിഫലം ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായി സേവനം ചെയ്യാനാകണം. ക്ഷമാശീലം ഐശ്വര്യ സമ്പൂർണതയുടെ പ്രതീകമാണ്. അന്യൻ്റെ സ്വത്ത് മോഹിക്കുകയോ അവിഹിതമായി സ്വന്തമാക്കുകയോ അരുത്. അവരൻ്റെ അസാന്നിധ്യത്തിൽ അയാളെ ദുഷിച്ച് സംസാരിക്കരുത്. അന്യൻ്റെ ബലഹീനത പോലെ എന്നിലും കുറവുണ്ടെന്ന് സമ്മതിച്ചാൽ ദുഃഖമുണ്ടാവില്ല. പരോപകാരം പുണ്യപ്രവൃത്തിയാണ്. ആർക്കും പങ്കിടാതെ ധനം മുഴുവനും തനിയെ അനുഭവിക്കുന്നത് നിന്ദ്യമാണ്. കോപം മുഖശോഭയും പ്രസന്നതയും നശിപ്പിക്കുന്ന വലിയ തിന്മയാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്ന ചിന്ത മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഉപേക്ഷിക്കണം. കാമ ക്രോധ മോഹങ്ങൾ കുറഞ്ഞാൽ ദുഃഖവും കുറയും. നിർഭയത്വം, ദാനശീലം, അറിവ്, ഹൃദ്യമായ സമീപനം ഇവയൊക്കെ അധികാരികൾക്ക് ഉണ്ടാകേണ്ട സവിശേഷതകളാണ്. പ്രഗത്ഭന്മാരുടെ വാക്കായാലും അവയെ അന്ധമായി ഉൾക്കൊള്ളാതെ വിചിന്തനത്തിലൂടെയാകണം സ്വീകരിക്കേണ്ടത്. സമ്പത്തും യശസ്സുമൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മോടൊപ്പമുള്ളവരാണ് യഥാർത്ഥ ബന്ധുക്കൾ. കാരുണ്യമില്ലാത്ത കണ്ണ് നിഷ്പ്രയോജനമാണ്. മടി, അമാന്തം, മറവി, അതിനിദ്ര എന്നിവ നാശത്തിലേക്കുള്ള നാല് തോണികളാണ്. അധ്വാനം ഐശ്വര്യത്തിനും ആലസ്യം ദാരിദ്ര്യത്തിനും നിദാനം. ആരെയും നിസാരരെന്ന മുദ്രകുത്തി എഴുതി തള്ളരുത്. ചെറിയ അച്ചാണിയാണ് വലിയ രഥത്തെ താങ്ങുന്നത്. പ്രതിസന്ധികൾ ഗ്രസിക്കുമ്പോഴും പുഞ്ചിരിക്കാനാകണം. ഉത്തമരായ സ്നേഹിതന്മാർ കാലമേറെ ചെന്നാലും സ്നേഹബന്ധം നിലനിർത്തും. വില്ല് വളയുന്നത് ദുഷ്കർമ്മത്തിനാണ്. ശത്രുവിൻ്റെ അഭിനയഭാവത്തോടെയുള്ള വിനയഭാഷണവും അതുപോലെയാണ്. എനിക്കെല്ലാം അറിയാം എന്ന മനോഭാവം അറിവില്ലായ്മയെ സൂചിപ്പിക്കുന്നു. ഭക്ഷണത്തോടുള്ള അമിതമായ പ്രതിപത്തി രോഗങ്ങൾക്ക് വഴിവെക്കും. തിരുക്കുറളിലെ മൊഴിമുത്തുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. പ്രതിസന്ധികളിൽ ആശ്വാസദായകമാണ് ഈ ആത്മീയ ചിന്തകൾ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. അടുത്തമാസം 21 നടത്താനിരുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായം കൈമാറുമെന്ന്

വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസിഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞുജാഗ്രതയാണ്. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 അടിയോളം ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-ാം ക്വാളിഫയറിൽ ഇന്ന് നേരിടും. വൈകിട്ട് 7-ന് ധർമ്മശാലയിലാണ് മത്സരം. അനന്തപുരി എഫ്എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, കുട്ടമ്മത്ത് എഴുതിയ കേരളവിലാസം എന്ന കവിത ആലാപനം ആദർശ്, ഉദയഗീതം കേസ് ചിത്രപാടിയത് പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധിസ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. രാവിലെ 8:30 ബാലരാമപുരം സുവയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂവ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 29-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗസൌഖ്യം. 9 മണിക്ക് സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. രാവിലെ 11:02, ഉച്ചയ്ക്ക് 12:20, 12:50, 2:30 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:30, 2:45, വൈകുന്നേരം 4 മണി എന്നീ സമയങ്ങളിൽ തിരയിപ്പൂക്കൾ. ഉച്ചയ്ക്ക് 12:02 ഹരിതവാണി, കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര, ചെമ്പൻപാടി. 12:40 പ്രകാശധാര, പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ, ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്, രചന ജേക്കബ് എബ്രഹാം. 3 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യഭാഗം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെഡ് സ്പോൺസർഡ് പരിപാടി. വൈകുന്നേരം 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, വിരിപ്പ് നെൽകൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സുരേന്ദ്രൻ എമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 9:30 സംഗീത സുധ, മല്ലാടി സഹോദരന്മാർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി, 11 മണിക്ക് സുഭാഷിതം, പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 25.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9°C, കുറഞ്ഞ താപനില 26.2°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകളോടെ നമസ്തേ അനന്തപുരിയിലേക്ക് സ്വാഗതം. ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് കുട്ടമത്തിന്റെ കേരളവിലാസം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലാപനം ആദർശ്.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് കുട്ടമ്മത്തിൻ്റെ കേരളവിലാസം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് ആദർശ്.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
1: പ്രിയ ശ്രോതാക്കളെ നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി ഉദയഗീതം. ഇന്ന് KS ചിത്ര പാടിയതാണ്. ആദ്യം ദേവി നിന്റെ കോമളാംഗം എന്ന് തുടങ്ങുന്നു.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലെ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരവസരം. ഇന്ത്യയ്ക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം പറയാം. സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വിലാസം ഒരിക്കൽ കൂടി. സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസവുമുണ്ട്. aartvmpm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി. aartvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: മാവിന്റെ അടുത്തുനിന്ന് മാമ്പഴം വീഴുന്ന സമയത്താണ് ഓ ഇങ്ങനൊരു മാവ് ഞങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരുന്നത്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നമസ്തേ, അനന്തപുരി തുടരുന്നു. പ്രഭാതഭേരി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. 11 ദിവസത്തിനിടെ 4ാം തവണയും എണ്ണക്കമ്പനികൾ ഇന്ധനവില കൂട്ടി. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് ഇന്നലെ വർദ്ധിപ്പിച്ചത്. ഇതോടെ പെട്രോളിന് ലിറ്ററിന് 7.35 രൂപയുടെയും ഡീസലിന് 7.53 രൂപയുടെയും ആകെ വർധനയാണ് ഉണ്ടായത്. അട്ടപ്പാടി മധുവധക്കേസിൽ 12 പ്രതികളെ 3 വീതം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ഹൈക്കോടതി. 2026 മാർച്ചിൽ നടന്ന 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഫലപ്രഖ്യാപനം നടത്തും. പ്ലസ് വൺ പ്രവേശനത്തിലെ പ്രശ്നം പരിഹരിക്കാൻ 30% വരെ അധിക സീറ്റ് അനുവദിച്ച് സർക്കാർ. കഴിഞ്ഞ വർഷം വരെ തുടർന്ന താൽക്കാലിക ബാച്ചുകൾ ഈ വർഷം തുടരാനും അനുമതി നൽകി. നീറ്റ് യുജി ചോദ്യചോർച്ചയിൽ പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ വിമർശിച്ച് സുപ്രീംകോടതി. മെയ് 3 നടന്ന നീറ്റ് യുജി പരീക്ഷയുടെ ചോദ്യചോർച്ച വിവാദമുയർന്നതോടെ മെയ് 12 പരീക്ഷ റദ്ദാക്കിയത്. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ കേബിൾ കാർ തകരാറിലായതിനെ തുടർന്ന് കുടുങ്ങിയ മലയാളികളടക്കം 300-ലേറെ വിനോദസഞ്ചാരികളെ മണിക്കൂറുകളോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. പശ്ചിമേഷ്യയെ സമാധാനത്തിലേക്ക് തിരികെ എത്തിക്കാൻ അമേരിക്കയുമായി നടന്നുവരുന്ന ചർച്ചകളിൽ ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അന്തിമ കരാർ ഉടൻ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ഇറാൻ. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ ഒന്നാം ക്വാളിഫയറിൽ നേരിടും. പ്രഭാതഭേരി തുടരുന്നു.
3: ഇന്ത്യൻ ജനാധിപത്യം എപ്പോഴും ശക്തി കണ്ടെത്തിയിട്ടുള്ളത് സാധാരണക്കാരുടെ ശബ്ദത്തിലാണ്. പൊതുയോഗങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും നയിച്ച സ്വാതന്ത്ര്യ പ്രസ്ഥാനം മുതൽ മാധ്യമ ചർച്ചകളുടെ യുഗം കടന്ന് ഇപ്പോൾ 10,00,000 മൊബൈൽ ഫോൺ സ്ക്രീനുകളുടെ ചതുര വെളിച്ചത്തിലൂടെ അത് തുടരുന്നു. ഇന്ന് രാഷ്ട്രീയ ചർച്ചകൾ, ഹാഷ്ടാഗുകൾ, മീമുകൾ, ഹ്രസ്വ വീഡിയോകൾ, ലൈവ് സ്ട്രീമുകൾ, ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ എന്നിവയിലൂടെ അവ തൽക്ഷണം ഉയർന്നു വരുന്നു. ഹോസ്റ്റൽ മുറിയിലിരുന്ന് ഒരു വിദ്യാർത്ഥിക്കോ നഗരത്തിലേതെങ്കിലും കോണിലെ ഒരു യുവ പ്രൊഫഷണലിനോ സ്മാർട്ട് ഫോൺ കൈവശം വച്ചിരിക്കുന്ന ഒരു സാധാരണക്കാരനോ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു പൊതുസംവാദം രൂപപ്പെടുത്താൻ കഴിയും. ഇന്റർനെറ്റ് പാർട്ടികളുടെയും ഡിജിറ്റലായി നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഉയർച്ച കേവലം സാങ്കേതിക മാറ്റത്തെ മാത്രമല്ല പൌരന്മാർ ജനാധിപത്യത്തിൽ എങ്ങനെ പങ്കെടുക്കുന്നു എന്നതിലെ വൈകാരികമായ തലമുറ മാറ്റത്തെയും പ്രതിഫലിപ്പിക്കുന്നു.
4: ഇത്തരത്തിലുള്ള പാർട്ടി ഒരു പരാമർശത്തിനുള്ള പ്രതികരണം എന്നുള്ള രീതിയിൽ നിലവിൽ വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് വളരെ പെട്ടെന്ന് പ്രചരിക്കുവാൻ ഉള്ള ഒരു സാധ്യത നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ സാധ്യമാകുന്നത് കൊണ്ടാണ്.
3: കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സി എ ജോസുകുട്ടി.
4: യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ അതിനൊരു ആശയ അടിത്തറയും ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കാനും രാഷ്ട്ര നിർമ്മാണത്തിനും രാഷ്ട്രീയ പ്രവർത്തനത്തിനുമൊക്കെ ഒരു പദ്ധതിയും ചട്ടക്കൂടും ഒക്കെ വേണമല്ലോ. എന്നാൽ ഇത്തരം പാർട്ടികൾക്ക് അങ്ങനെ ഒരു ചട്ടക്കൂടോ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും അത് നീണ്ടകാലം നിലനിൽക്കാറില്ല. എന്നാൽ അതേസമയം ഇത്തരം പാർട്ടികളെ നമുക്ക് പൂർണ്ണമായി എഴുതിത്തള്ളുവാൻ കഴിയില്ല. ഇപ്പൊ നേപ്പാളിൽ ബാലഷാ അധികാരത്തിൽ വന്നത് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ മാധ്യമ പ്രചരണത്തിന്റെ ഫലമായിട്ടാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ ഭരണത്തിലിരിക്കുന്നതാണെങ്കിലും ശ്രീലങ്കയിലുണ്ടായിരുന്ന പ്രത്യേക ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അഴിമതിക്കെതിരെയും മറ്റുമൊക്കെ ഉണ്ടായ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരാണെങ്കിലും ഈവൻ നമ്മുടെ തമിഴ്നാട്ടിലെ വിജയ് പോലും വലിയ രാഷ്ട്രീയ ആശയപരമായ അടിത്തറ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാതെ പെട്ടെന്ന് അധികാരത്തിൽ വന്നതാണ്. അതുകൊണ്ട് അവ അധികാരത്തിൽ വരുവാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ സാമൂഹിക രാഷ്ട്രീയമായ ഒരു പ്രസക്തി താൽക്കാലികമാണെങ്കിൽ കൂടി ഇല്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല.
3: ഇന്ത്യയിലുടനീളം ഇന്റർനെറ്റ് അധിഷ്ഠിത രാഷ്ട്രീയ കൂട്ടായ്മകളും വൈറലായ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും പരമ്പരാഗത രാഷ്ട്രീയ ഘടനകളിൽ നിന്ന് പലപ്പോഴും വിട്ടുനിൽക്കുന്ന ധാരാളം യുവാക്കളെ ആകർഷിക്കുന്നു. ഇന്റർനെറ്റ് നയിക്കുന്ന അത്തരം രാഷ്ട്രീയ ഐഡന്റിറ്റികളുടെ ആവിർഭാവം സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ യുവാക്കൾ ജനാധിപത്യത്തിൽ നിസ്സംഗരല്ല എന്ന് മാത്രമല്ല, അവർ ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ പുതിയതും വേഗതയേറിയതും കൂടുതൽ ആക്സസ് ചെയ്യാനാവുന്നതുമായ വഴികൾ തിരയുകയാണ്.
5: ജെൻസി മൂവ്മെന്റ്സിനെ അരാഷ്ട്രീയ പ്രതികരണങ്ങളെന്നും അരാജകവാദമെന്നും പറഞ്ഞ് അരികുവൽക്കരിക്കുന്നത് രാഷ്ട്രീയമായി ശരിയായ നിലപാടാണെന്ന് അഭിപ്രായമില്ല.
3: ചെമ്പഴന്തി ശ്രീനാരായണ കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി എം ജോഷി.
5: ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ എന്നിവിടങ്ങളിൽ ജനവിരുദ്ധ ഭരണകൂടങ്ങളെ താഴെയിറക്കിയത് ജെൻസികളുടെ രാഷ്ട്രീയ മുന്നേറ്റമാണ്. മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടതുപോലെ പ്രതികരിക്കാത്ത വിഷയങ്ങളിൽ സാമ്പ്രദായിക രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഇടപെടുന്നു എന്നതാണ് ജെൻസി രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. അഭ്യസ്തവിദ്യരായ യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ്, തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ആരോപണങ്ങൾ, സാമൂഹിക അരക്ഷിതാവസ്ഥ, ഇവയൊക്കെ ജെൻസികളുടെ രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു കാലത്ത് കാർട്ടൂണുകളും കാരിക്കേച്ചറുകളും രാഷ്ട്രീയ വിമർശനത്തിന്റെ മുഖ്യ ഉപാധികളായിരുന്നുവെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇക്കാലത്ത് പുതിയ തലമുറ പുതിയ വഴികൾ തേടുന്നതായി കാണാൻ സാധിക്കും.
3: ഈ ഡിജിറ്റൽ പരിവർത്തനം ഇന്ത്യൻ സമൂഹത്തിനും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും മുന്നിൽ നിരവധി പ്രധാന ചോദ്യങ്ങൾ ഉയർത്തുന്നു. പരമ്പരാഗത രാഷ്ട്രീയ പങ്കാളിത്തത്തിന് സോഷ്യൽ മീഡിയ അധിഷ്ഠിത രാഷ്ട്രീയ കൂട്ടായ്മകൾക്ക് ഒരു ബദലായി മാറാൻ കഴിയുമോ? ഓൺലൈൻ ആക്ടിവിസം ശാശ്വതമായ ജനാധിപത്യ ഇടപെടൽ സൃഷ്ടിക്കുന്നുണ്ടോ? അതോ രാഷ്ട്രീയത്തെ താൽക്കാലിക പ്രവണതകളിലേക്കും വൈകാരിക പ്രതികരണങ്ങളിലേക്കും മാത്രമായി ചുരുക്കുന്നുണ്ടോ?
6: ഇതിന്റെ സ്ഥാപകർ പറയുന്നത് ഇതൊരു പാരഡി പൊളിറ്റിക്സ് ആണ്.
3: കോഴിക്കോട് സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മുൻ മേധാവിയും തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറുമായ ഡോക്ടർ സാബു തോമസ്.
6: മാനിഫെസ്റ്റോ കാണുമ്പോൾ ഇത് ഒരു പാരഡി മാത്രമല്ല, ഒരുപക്ഷെ ഈ മൂവ്മെന്റ് തൽക്കാലത്തേക്ക് അവസാനിച്ചേക്കാം. പക്ഷേ ഈ പാറ്റകൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ജീവസമൂഹമാണ്. ജൻ സെഡിന്റെ ആവശ്യങ്ങൾ, അവരുടെ മൂവ്മെന്റുകൾ, ആ പരിപ്രേക്ഷ്യത്തിലാവണം നമ്മളിതിനെ വീക്ഷിക്കേണ്ടത്. ലോകത്ത് പലയിടത്തും സോഷ്യൽ മീഡിയ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. പലതും വളരെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവങ്ങളാണ്. ഇതിലെ യുവജനതയുടെ പങ്കാളിത്തവും വളരെ വലുതാണ്. അടുത്ത കാലത്തുണ്ടായ ചില ജൻ സെഡ് വിപ്ലവങ്ങൾ ഗ്ലോബൽ സൗത്തിന്റെ തന്നെ രാഷ്ട്രീയം മാറ്റിമറിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ പോലൊരു രാജ്യത്ത് അത്തരത്തിലുള്ള വിപ്ലവത്തിനുള്ള ഒരു സാഹചര്യം ഒരിക്കലുമില്ല. ഇപ്പോഴത്തെ നിലയിൽ ഒരിക്കലുമില്ല. ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പലയിടത്തും അവിടുത്തെ യുവത നിലവിലുള്ള ഭരണകൂടങ്ങളുടെ കഴിവുകേടുകൾക്കെതിരെ പ്രതികരിക്കുന്നു. ആ പ്രതികരണം വിപ്ലവമായി മാറുകയും രാഷ്ട്രീയ അസ്ഥിരതകളിലേക്ക് പല രാജ്യങ്ങളെയും നയിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള പാരഡി പൊളിറ്റിക്സിനെ ഭരണകൂടവും സമൂഹവും കുറെ കൂടി ഗൗരവമായി കാണേണ്ടിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച് റോബർട്ട് ഹെരിമാൻ അദ്ദേഹം 2008 പൊളിറ്റിക്കൽ പാരഡി ആൻഡ് പബ്ലിക് കൾച്ചർ എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഹ്യൂമർ എന്ന് പറയുന്നത് വെറുമൊരു ഹ്യൂമറിൽ മാത്രം അവസാനിക്കുന്നില്ല, അതൊരു സസ്റ്റൈനിങ് ഡെമോക്രാറ്റിക് പബ്ലിക് കൾച്ചറിലേക്ക് മാറുന്നതാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഭരണകൂടവും ഭരണഘടനയും എവിടെയാണെങ്കിലും ഭരണഘടനയും കൊടുക്കുന്ന നിയമപരീക്ഷകൾക്ക് പബ്ലിക് സ്പീച്ചുമായിട്ടുള്ള ബന്ധപ്പെട്ട പരീക്ഷകൾ, പബ്ലിക് ഡിസ്കോഴ്സിന്റെ ഒക്കെ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നു. ഉദാഹരണത്തിന് ഒരു പൊളിറ്റിക്കൽ കാർട്ടൂൺ, ആ കാർട്ടൂണിന്റെയും പ്രിന്റ് മീഡിയയുടെയും കാലം കഴിഞ്ഞതുകൊണ്ട് ഈ ക്രോക്രോച്ചും പുതിയ പൊളിറ്റിക്കൽ സറ്റയറായ കാർട്ടൂണായി നമ്മുടെ മുന്നിൽ വരികയാണ്.
3: ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പൗരന്മാരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ ശാക്തീകരിക്കുമ്പോൾ കള്ളങ്ങളും ഡീപ് ഫേക്കുകളും ദുഷ്ടലാക്കോടെ കൃത്രിമമായി നിർമ്മിച്ച ആഖ്യാനങ്ങളും നുണപ്രചരണങ്ങളും വേഗത്തിൽ വ്യാപിക്കുന്ന ഇടങ്ങളും അവ സൃഷ്ടിക്കുന്നുണ്ട്.
7: ജനാധിപത്യത്തിൽ തീർച്ചയായിട്ടും അഭിപ്രായം പറയാനും അത് പ്രകടിപ്പിക്കാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട്.
3: പൊളിറ്റിക്കൽ സയന്റിസ്റ്റും സെഫോളജിസ്റ്റുമായ ഡോക്ടർ ജി ഗോപകുമാർ.
7: സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവിന് ശേഷം പുതിയ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇക്കാലത്ത് വരുന്നത് നല്ല കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് രാജ്യത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി, പ്രത്യേകിച്ച് യുവാക്കൾക്ക് എത്രത്തോളം മനസ്സിലായി, അതിനെക്കുറിച്ച് അവർക്കുള്ള പ്രതികരണം, ഇവയെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് അഴിമതിയൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ച് സമൂഹത്തിൽ എത്തിക്കണം, അത് സംശയമൊന്നുമില്ല. കൺവെൻഷനായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് കഴിയാത്തതിന്റെ പ്രധാന കാരണം അവരും ഭരണത്തിൽ വരുമ്പോൾ ഇത്തരം അഴിമതിയിൽ പെടുന്നത് കൊണ്ട് പല പ്രതിപക്ഷ പാർട്ടികളെക്കുറിച്ചും ജനങ്ങൾക്ക് വിശ്വാസക്കുറവുണ്ട്. ആ ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വിശ്വാസ്യത കുറഞ്ഞതുകൊണ്ടും അവർ പറയുന്നതിനേക്കാൾ ക്രെഡിബിലിറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം അനൗപചാരികമായ രാഷ്ട്രീയ പാർട്ടികൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അതിന് അംഗീകാരമൊന്നുമില്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയുള്ള ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. അത് രാഷ്ട്രീയ ബോധം വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രാജ്യത്തിന് ഗുണകരമാണ്.
3: ഗൗരവമേറിയ ചർച്ചകളിലും ഭരണഘടനാ മൂല്യങ്ങളിലുമാണ് ജനാധിപത്യം വളരുന്നത്. എന്നാൽ ഇന്റർനെറ്റ് രാഷ്ട്രീയം പലപ്പോഴും വൈകാരിക പ്രകടനങ്ങൾക്കാണ് വേദിയാകുന്നത് എന്നാണ് ആക്ഷേപം. ചിന്താപരമായ സംവാദത്തെക്കാൾ വൈകാരിക പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്ന ഉള്ളടക്കത്തെ അൽഗോരിതം പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് രാഷ്ട്രീയ ചർച്ചകളെ ധ്രുവീകരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ഐ ടി സെല്ലുകളും ഇൻഫ്ലുവൻസേഴ്സും നയിക്കുന്ന ഡിജിറ്റൽ ക്യാമ്പയിനുകളുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനം സുതാര്യതയെയും കരുതലുള്ള രാഷ്ട്രീയ ആശയവിനിമയത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്.
8: പ്രധാനമായും ഈ അടുത്ത കാലത്ത് നടന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ MBBS UG എക്സാമിനേഷനിലുണ്ടായ ചില കറപ്ഷനും
3: കേരള കേന്ദ്ര സർവകലാശാല ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സിന്റെയും സ്കൂൾ ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിന്റെയും പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സുരേഷ് രംഗരാജൻ,
8: അതിനോടനുബന്ധിച്ച് സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന അഴിമതിയുടെ ഒരു നേരിട്ട കാഴ്ച ഇതുമൂലം പലർക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുമാത്രം ബുദ്ധിമുട്ട് കുട്ടികളിലും രക്ഷകർത്താക്കളിലും ഉണ്ടായിട്ടുണ്ടെന്ന് പൊതുജന ബോധ്യമായി കഴിഞ്ഞു. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സംഭവം മറ്റേതെങ്കിലും വ്യവസ്ഥിതിയിലാണ് നടന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് ആരാണോ റെസ്പോൺസിബിൾ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി എടുക്കേണ്ടതാണ്. പക്ഷെ ജനാധിപത്യത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഈ താമസിപ്പിക്കുന്നത് കൊണ്ട് വരുന്ന ഏറ്റവും വലിയൊരു ഭവിഷ്യത്താണ് പ്രത്യേകിച്ചും യുവജനങ്ങളുടെ. യൂണിവേഴ്സിറ്റികളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും, അവർ വളരെ ഇംപേഷ്യന്റ് ആണ്, അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്. ടീച്ചേഴ്സിന്റെ റിക്രൂട്ട്മെന്റിൽ ഉണ്ടാകുന്ന ഡിലേയും അതുപോലെ യൂണിവേഴ്സിറ്റി അതോറിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യുന്നതിലുള്ള ട്രാൻസ്പേരൻസി ഇല്ലായ്മയും ഒരുപക്ഷെ യുവജനങ്ങളിൽ അസഹിഷ്ണുത ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്.
3: ഇന്റർനെറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളെ ഒരു ഭീഷണിയായി പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എന്ന് നിരീക്ഷകർ പറയുന്നു. ജനാധിപത്യ പങ്കാളിത്തത്തിൽ അത് പല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാലത്ത് പൊതുകാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നിരുന്ന യുവാക്കൾ ഇപ്പോൾ നയങ്ങളെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്യുന്നു, നേതാക്കളെ ചോദ്യം ചെയ്യുന്നു, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ശബ്ദങ്ങളെ ദേശീയ വേദികളിൽ എത്തിക്കാൻ സോഷ്യൽ മീഡിയ പ്രാപ്തമാക്കിയിട്ടുണ്ട്.
4: എന്തുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ നിലവിൽ വരുന്നു?
3: ഡോക്ടർ CA ജോസുകുട്ടി,
4: സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് യുവജനങ്ങൾ സംഘടിച്ച് അല്ലെങ്കിൽ അത്തരം ഒരു സാമൂഹിക പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുന്നു എന്നത് നിലവിലുള്ള ഭരണകൂടത്തോടുള്ള അതൃപ്തിയാണ്.
3: ഡോക്ടർ PM ജോഷി,
5: ജാതിയും മതവും പണവും കൊണ്ടുള്ള സാമ്പ്രദായിക രാഷ്ട്രീയം മടുത്തു എന്നതിന്റെ തെളിവാണ് CJP കിട്ടിയ വർദ്ധിച്ച പിന്തുണ. ഒരു ആക്ഷേപഹാസ്യ പ്രസ്ഥാനം എന്നതിലുപരിയായി CJP മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾ വ്യക്തമായും പുതുതലമുറയുടെ ഇന്നത്തെ രാഷ്ട്രീയത്തോടുള്ള പ്രതികരണങ്ങളാണ്. വളർച്ച മുരടിച്ച പഴഞ്ചൻ രാഷ്ട്രീയ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ ഹൈറാർക്കികൾ, കുത്തക മാധ്യമങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവയൊക്കെ പുതിയ തലമുറയെ മനസ്സിലാക്കുന്നതിലും അതനുസരിച്ച് സ്വയം നവീകരിക്കുന്നതിലും പരാജയപ്പെടുന്നിടത്താണ് ജെൻസി മൂവ്മെന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്.
3: ഇന്റർനെറ്റ് പാർട്ടികളുടെ ഉയർച്ച ആത്യന്തികമായി സമകാലിക ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു വലിയ സത്യം വിളിച്ചു പറയുന്നു. പൌരന്മാർ, പ്രത്യേകിച്ച് യുവതലമുറ, ഉടനടി നേരിട്ടും തുടർച്ചയുമായുള്ള ഉത്തരങ്ങൾ തേടുന്നു. പൊതുജീവിതത്തിൽ വെറും കാഴ്ചക്കാരായി തുടരാൻ അവർ തയ്യാറല്ല. ഭരണഘടനാ ധാർമ്മികതയിലും വസ്തുതാപരമായ സംവാദത്തിലും പൌരബോധത്താലും നയിക്കപ്പെടുകയാണെങ്കിൽ ഈ യുവത്വം ശക്തമായ ഒരു ജനാധിപത്യ ശക്തിയായി മാറാൻ കഴിയില്ലെന്ന് ആര് കണ്ടു?
2: പ്രഭാതഭേരി ഇനി നാളെ രാവിലെ നമസ്തേ അനന്തപുരിയിൽ.
9: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
10: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ MyGOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്. ആറ് 45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമുക്ക് ചുറ്റും ക്ഷമിക്കണം, നമസ്തേ അനന്തപുരി, തുടർന്ന് കേൾക്കാം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21 നീറ്റ് യു ജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-ാം ക്വാളിഫയറിൽ വൈകിട്ട് നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. CBSE പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SP റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അടുത്തമാസം 21 നടത്താനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. വടക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗം പരിഗണിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലവും ഇരിപ്പിട സൌകര്യങ്ങളും ശൌചാലയങ്ങളും സജ്ജമാക്കണമെന്ന് കത്തിൽ പറയുന്നു. പരീക്ഷാ ദിവസം വേണ്ടത്ര വാഹന സൌകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാനക്കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. പനിയോ പേശിവേദനയോ കടുത്ത ക്ഷീണമോ അടക്കം രോഗലക്ഷണങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനകം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർ വൈദ്യസഹായം തേടുകയും അക്കാര്യം വിമാനത്താവളത്തിലെ ആരോഗ്യ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. ഗ്രാമ നഗര സഹകരണ ബാങ്കുകളിൽ തുടർച്ചയായി 10 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഡയറക്ടർമാർ തുടർന്ന് ഇടവേളയെടുക്കണമെന്ന ഭേദഗതി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം പരിശോധിച്ച് അടുത്ത ജനുവരിയോടെ കരട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് RBI അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 അടിയോളം ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ 3 മണിക്ക് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരള മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. result.kerala.gov.in അടക്കമുള്ള വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് മാർച്ച് മാസത്തിൽ നടത്തിയ പ്ലസ് ടു പരീക്ഷ എഴുതിയത്.
1: 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. June 3 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അണിനിരക്കും. നമീറ പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മുസ്ദലിഫിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടി മുറുകുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വെങ്ങാനൂർ BPS ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സഹവാസ ക്യാമ്പ് ഐക്യ 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ക്യാമ്പിൽ 939 കേഡറ്റുകൾ പങ്കെടുത്തു. സെറിമോണിയൽ പരേഡിൽ മന്ത്രി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവി അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ധന വിലവർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജ്യുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കും അക്കാദമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മുന്നിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. അക്കാദമി മൈതാനിയിൽ 1.5 മണിക്കൂറോളം നീളുന്ന പ്രദർശനം കഠിനമായ പരിശീലന മുറകളുടെ നേർക്കാഴ്ചയായിരിക്കും. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ശ്രദ്ധ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ബിരുദദാന ചടങ്ങുണ്ടാവും. 28 നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകെ 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും.
1: IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-ഓം ക്വാളിഫയറിൽ ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. ഇതിലെ വിജയി നേരിട്ട് IPL ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ഓം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ ഞായറാഴ്ച അടുത്ത മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർഗോഡിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജ് കരസ്ഥമാക്കി. ഇന്നലെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. സാറ്റ് തിരൂരാണ് റണ്ണേഴ്സപ്പ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്ത് രാത്രി SFI KSU സംഘർഷമുണ്ടായി. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37-ൽ 35 സീറ്റും SFIക്കാണ്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28-ന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പന നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി VD സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 21 നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
0: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ, അനന്തപുരി തുടരുകയാണ്. ഇനി സൂകൃതം എന്ന ചിത്രത്തിനായി ONV കുറുപ്പ് രചന നിർവഹിച്ച് രവി ബോംബെയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ സമയമാണ്. ചോദ്യം ഇതാണ്, ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. ICAR കേന്ദ്ര കിഴങ്ങുവർഗ വിള ഗവേഷണ സ്ഥാപനം ഇന്ന് തിരുവനന്തപുരത്തെ ICAR CTCRIയിലെ മില്ലേനിയം ഹാളിൽ സുസ്ഥിര വിള ഉൽപാദനത്തിനായി മണ്ണിന്റെ ആരോഗ്യ പരിപാലനവും സന്തുലിത വള ഉപയോഗവും എന്ന വിഷയത്തിൽ ഒരു ഏകദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുകയും പരിസ്ഥിതി സുസ്ഥിരത സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ വിള ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിന്റെ പ്രാധാന്യം, സന്തുലിത വള ഉപയോഗം, സുസ്ഥിര പോഷക പരിപാലന രീതികൾ എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് വർക്ക്ഷോപ്പിന്റെ ലക്ഷ്യം. ഉദ്ഘാടന സെഷനിൽ ICAR CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു അധ്യക്ഷത വഹിക്കും. കേരള സർക്കാരിന്റെ കർഷക ക്ഷേമനിധി ബോർഡ് ചെയർമാനും കേരള കാർഷിക സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ പി രാജേന്ദ്രൻ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ

സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ അതായത് കരമടച്ച രസീത്, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തല 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9188824481. CPCRIയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കുന്ന ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിൽ പദ്ധതിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെലോയ്ക്കു വേണ്ടി 2026 ജൂൺ 4 ഒരു എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. ഉയർന്ന പ്രായപരിധി 4 പുരുഷന്മാർ 35 വയസ്സ്, സ്ത്രീകൾ 40 വയസ്സ്. നിയമാനുസൃതമായ ഇളവുകൾ ബാധകമാണ്. ICAR അംഗീകരിച്ച ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ എന്നിവയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ KVKയിലോ നടപ്പിലാക്കിയ കാർഷിക മേഖലയിലെ പദ്ധതികളിൽ പരിചയം, ഇരുചക്രവാഹന ഡ്രൈവിംഗിൽ ഉള്ള പരിചയം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പരിജ്ഞാനം എന്നിവ അഭികാമ്യം. കൂടുതൽ വിവരങ്ങൾക്ക് www.cpcri.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. താൽപര്യമുള്ളവർ 0479-7952-2-44-9968 എന്നിവയിൽ ഏതെങ്കിലും ഒരു ഫോൺ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്തതിനു ശേഷം 4 രാവിലെ 9:30 കൃഷ്ണപുരത്തെ CPCRIയുടെ കായംകുളത്തെ പ്രാദേശിക കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ SSLC മുതലുള്ള അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതുമാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: പുണ്യം എന്ന ചിത്രത്തിനായി ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ. ഇന്ന് മെയ് 26. ഈ ദിവസത്തിന്റെ പ്രാധാന്യവുമായി
1: ചരിത്രത്തിൽ ഇന്ന് പ്രശസ്തനായ നിരൂപകനും പ്രഭാഷകനുമായിരുന്ന സുകുമാർ അഴീക്കോട് 1926 മെയ് 26 ജനിച്ചത്. ഉപനിഷത്തുകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമായ അദ്ദേഹത്തിന്റെ തത്വമസി എന്ന ഗ്രന്ഥം മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഇതിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കപടതകൾക്കും സാമൂഹിക തിന്മകൾക്കുമെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്ന അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ സാംസ്കാരിക നായകരിൽ ഒരാളായിരുന്നു. 2007 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകിയെങ്കിലും ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിന് വിരുദ്ധമാണ് ഇത്തരം ബഹുമതികളെന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം അത് നിരസിച്ചു. 2014 മെയ് 26 നരേന്ദ്രമോദി ഇന്ത്യയുടെ 15th പ്രധാനമന്ത്രിയായി ആദ്യമായി അധികാരമേറ്റത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അയൽ രാജ്യങ്ങളായ സാർക്ക് കൂട്ടായ്മയിലെ ഭരണാധികാരികളെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ഇതിൽ പങ്കെടുത്തിരുന്നു. ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്കായി 2 വ്യക്തിഗത മെഡലുകൾ നേടിയ ഗുസ്തി താരം സുശീൽ കുമാർ 1983 മെയ് 26 ജനിച്ചത്. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ 66 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ അദ്ദേഹം വെങ്കല മെഡലും 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇതേ ഇനത്തിൽ വെള്ളി മെഡലും സ്വന്തമാക്കി ചരിത്രം കുറിച്ചു. തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് 1966 മെയ് 26 സ്വാതന്ത്ര്യം നേടിയത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഈ പ്രദേശം ബ്രിട്ടീഷ് ഗയാന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കരീബിയൻ ദ്വീപുകൾക്ക് പുറമെ ദക്ഷിണാമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ബ്രിട്ടന്റെ പ്രധാന കോളനിയായിരുന്നു ഇത്. ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുന്നോടിയായുള്ള പരീക്ഷണ ദൌത്യം പൂർത്തിയാക്കി അപ്പോളോ 10 പേടകം 1969 മെയ് 26 ഭൂമിയിൽ തിരിച്ചെത്തി. തോമസ് സ്റ്റാഫോർഡ്, ജോൺ യങ് യൂജിൻ സെർനാൻ എന്നീ 3 ബഹിരാകാശ സഞ്ചാരികളാണ് ഇതിലുണ്ടായിരുന്നത്. ഇതിലെ ലൂണാർ മോഡ്യൂൾ ചന്ദ്രോപരിതലത്തിന് വെറും 15.6 km മാത്രം അടുത്തുവരെ എത്തി നിരീക്ഷണം നടത്തി. ചരിത്രത്തിൽ ഇന്ന്
0: എന്നെന്നും കണ്ണീട്ടന്റെ എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനം രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ചെറിയമ്മൽദേവ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സമയം 7 കഴിഞ്ഞ് 15
2: ആരണ്യകം ആയുരാരോഗ്യം പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽ നട മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഗർഭിണികളുടെ ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഡോക്ടർ ഹീര ആർ സംസാരിക്കുന്നു.
4: വളരെ സമഗ്രവും ചിട്ടയായതുമായ പരിചരണം ആവശ്യമുള്ളൊരു കാലമാണ് ഗർഭാവസ്ഥ. ഗർഭാവസ്ഥയിൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം ഹോർമോൺ വ്യതിയാനം കാരണമാണ് ഉണ്ടാകുന്നത്. ഗർഭാവസ്ഥയിലെ പ്രത്യേകത എന്തെന്നാൽ, നമ്മൾ സാധാരണ ദൈനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ചെയ്യാൻ പ്രയാസമോ മടിയോ ഒക്കെ കാണിക്കും. വായിലുണ്ടാകുന്ന അണുബാധ ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തെയും ദോഷമായി ബാധിക്കാവുന്നതുകൊണ്ടാണ് ഈ സമയത്ത് വായുടെയും പല്ലിന്റെയും ശുചിത്വവും ആരോഗ്യവും പ്രാധാന്യം അർഹിക്കുന്നത്. ഹോർമോൺ വ്യതിയാനം, ഉമിനീർ കുറവുകൊണ്ട് വായിലുണ്ടാകുന്ന വരൾച്ച, പൂപ്പൽ രോഗം, ഗർഭാവസ്ഥയിലെ ഡയബറ്റിസ് മുതലായ കാരണങ്ങൾ കൊണ്ട് വായു ദുർഗന്ധം ഉണ്ടാകാം. എന്താണ് കാരണം എന്ന് മനസ്സിലാക്കി അതിന് യോജിച്ച ചികിത്സ തേടേണ്ടതാണ്. സാധാരണ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ജലദോഷം പ്രശ്നമില്ലെങ്കിലും ഇൻഫെക്ഷൻസ് കടുത്താൽ പനി വരാം. ഗർഭാവസ്ഥയിൽ പനി വന്നാൽ സാധാരണഗതിയിൽ മാറുമെന്ന് വിചാരിച്ചിരിക്കാതെ ഒരു ഫിസിഷ്യനെ കണ്ട് പരിശോധനകളും ചികിത്സയും തേടുക. ഗർഭാവസ്ഥയിൽ എപ്പോൾ എന്ത് ചികിത്സകൾ ചെയ്യാമെന്ന് നോക്കാം. എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അഭിപ്രായം തേടി അനുവാദത്തോടും കൂടി ചെയ്യുന്നതാണ് നല്ലത്. ആദ്യത്തെ 3 എന്നുവെച്ചാൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ, 1 പല്ല് ക്ലീൻ ചെയ്യുക, പല്ലിലെ ചെറിയ പോടുകൾ അടയ്ക്കുക എന്നിവ ചെയ്യാവുന്നതാണ്. 2 സെക്കൻഡ് ട്രൈമസ്റ്റർ, പല്ല് ക്ലീൻ ചെയ്യുക, അത്യാവശ്യമെങ്കിൽ പല്ലെടുക്കാം, റൂട്ട് കനാൽ ചികിത്സ, വലിയ പോടുകൾ അടയ്ക്കുക മുതലായ ചികിത്സകൾ എടുക്കാവുന്നതാണ്. അവസാനത്തെ 3 അഥവാ തേർഡ് ട്രൈമസ്റ്ററിൽ നേരത്തെ പറഞ്ഞ ചികിത്സകൾക്കൊപ്പം തന്നെ വളരെ അത്യാവശ്യമായ സർജറികൾ കൂടി ചെയ്യാം. ഇലക്റ്റീവ് സർജറീസ് എന്ന് പറയും. 3 രണ്ടാം പകുതിയിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. പലപ്പോഴും പല്ലിന്റെ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു എക്സ്റേ എടുത്ത് നോക്കിയാണ് ചികിത്സാ രീതി നിശ്ചയിക്കേണ്ടതും പ്രിസിഷ്യ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ആകുമ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയാണ് ചികിത്സയുടെ പുരോഗതിയും നിശ്ചയിക്കുക. അതുകൊണ്ട് പല്ലില് പോട് വരുമ്പോൾ അതിനെ ഉടനെ തന്നെ അടച്ച് സംരക്ഷിക്കുകയും അത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോയി ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക. എക്സ്റേ എടുക്കുന്നത് കഴിയുന്നതും ഗർഭാവസ്ഥയിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗർഭാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി. ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വളരെ പ്രധാനമാണ് പോഷകസമ്പുഷ്ടമായ ആഹാരം. പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ കാൽഷ്യം, വൈറ്റമിൻ എ, സി എന്നിവ കൂടുതലുള്ള പാല്, മുട്ട, തൈര്, പയർവർഗ്ഗങ്ങൾ, മത്സ്യം, മാംസം മുതലായവ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തവിട് കളയാത്ത കുത്തിരിയാണ് നല്ലത്. വൈറ്റമിൻ ബി, ഇ എന്നിവ തവിടുള്ള അരിയിൽ കൂടുതലാണ്. മാംസ്യം അഥവാ പ്രോട്ടീൻ കൂടുതലുള്ള പയർവർഗ്ഗങ്ങൾ അധികമായി കഴിക്കുക. ഗർഭിണികളിൽ സാധാരണയായി കാണുന്ന വിളർച്ചയ്ക്ക് ഇലക്കറികൾ ധാരാളമായി കഴിക്കുക. സമീകൃതമായ ആഹാരം കഴിക്കേണ്ടത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് എന്നറിയാമല്ലോ. അവസാനമായി ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ. ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദന്തപരിശോധനയും ദന്തപരിചരണവും പ്ലാൻ ചെയ്ത് വേണ്ട ചികിത്സയും നിർദ്ദേശങ്ങളും നേടേണ്ടതാണ്. ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അറിവും അനുവാദത്തോടും കൂടി മാത്രം മറ്റു ചികിത്സകൾ തേടുക. ഡോക്ടർ കുറിച്ചു തരുന്ന മരുന്നുകൾ മാത്രം കഴിക്കുക.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഗർഭിണികളുടെ ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഹീര ആർ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
8: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
9: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
10: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
11: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
12: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
13: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9:00. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
14: നമസ്തേ. അനന്തപുരിയിൽ ഇനി എസ് ജാനകി പാടിയ ഒരു ഗാനം കേൾക്കാം. രചന ബിജു തിരുമല, സംഗീതം എ ടി ഉമ്മർ. ചിത്രം അടവുകൾ 18.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: ഡർബനിൽ ബാരിസ്റ്ററായി പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങിയതോടൊപ്പം പൊതുപ്രവർത്തനത്തിലും ഗാന്ധി ഉത്സാഹപൂർവ്വം ഏർപ്പെട്ടിരുന്നു. തന്റെ സേവനം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് അത്യധികം ആവശ്യമായിരുന്ന ഒരു കാലമാണ് അതെന്ന് ഗാന്ധിക്ക് ബോധ്യമായി. തെക്കേ ആഫ്രിക്കയിലേക്ക് പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഉപജീവനമാർഗം തേടലായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ തന്റെ നാട്ടുകാരെ സേവിക്കുന്നതിനുള്ള നല്ലൊരവസരം അദ്ദേഹത്തിന് ലഭിച്ചു. ഗാന്ധി തെക്കേ ആഫ്രിക്കയിലെത്തിയിട്ട് അപ്പോഴേക്കും 3 കൊല്ലമായി. അവിടുത്തെ ജനങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും നല്ലപോലെ മനസ്സിലാക്കുന്നതിന് ഗാന്ധിക്ക് കഴിഞ്ഞു. അതുപോലെ ഗാന്ധിയെ നല്ലപോലെ അറിയുന്നതിന് അവിടെയുള്ളവർക്കും നല്ല പ്രാക്ടീസും മതിയായ വരുമാനവും ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അവിടെ സ്ഥിരമായി പാർക്കുവാൻ തീർച്ചപ്പെടുത്തിയ സ്ഥിതിക്ക് തന്റെ ഭാര്യയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവരുവാൻ ഇന്ത്യയിലേക്ക് പോകണമെന്ന ആഗ്രഹം ഗാന്ധിക്കുണ്ടായി. മാത്രമല്ല, ഇന്ത്യയിൽ പോയാൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതി തന്റെ നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനും സൌകര്യമാകും. അതുകൊണ്ട് 6 മാസത്തേക്ക് ഇന്ത്യയിലേക്ക് പോകുവാൻ തന്നെ അനുവദിക്കണമെന്ന് സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 1896 മധ്യത്തിൽ ഗാന്ധി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ചോങ്കോല എന്ന കപ്പലിൽ കൽക്കത്തയ്ക്കാണ് യാത്ര ചെയ്തത്. 24 ദിവസം യാത്ര ചെയ്തതിന് ശേഷം ഗാന്ധി കൽക്കത്തയിലെത്തി. അന്ന് തന്നെ ബോംബെയ്ക്ക് തീവണ്ടി കയറുകയും ചെയ്തു. കൽക്കത്തയിൽ നിന്ന് ബോംബെയ്ക്ക് പോകുന്ന വഴിക്ക് ഗാന്ധി അലഹബാദിൽ 2 ദിവസം താമസിച്ചു. അതിനിടയ്ക്ക് അക്കാലത്തെ ഒരു പ്രമുഖ ആംഗ്ലോ ഇന്ത്യൻ പത്രമായിരുന്ന പയനീറിന്റെ പത്രാധിപരെ കണ്ട് തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി സംഭാഷണം നടത്തി. അലഹബാദിൽ നിന്ന് ഗാന്ധി പോയത് രാജ്കോട്ടിലേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു ലഘുപത്രിക എഴുതി പ്രസിദ്ധപ്പെടുത്തി. ഇന്ത്യയിലെ പത്രങ്ങൾക്കും സംഘടനകൾക്കും ചില പ്രധാന വ്യക്തികൾക്കും അതിന്റെ കോപ്പികൾ അയച്ചുകൊടുത്തു. ആ ലഘുപത്രികയിൽ വിവരിച്ച വസ്തുതകളെ അടിസ്ഥാനമാക്കി

0: പല പത്രങ്ങളും മുഖപ്രസംഗങ്ങൾ എഴുതി. അതിന്റെ ചുരുക്കം റോയിറ്റർ ഇംഗ്ലണ്ടിലേക്ക് അയച്ചിരുന്നു, അവിടെ നിന്ന് നേറ്റാളിലേക്കും. നേറ്റാളിൽ എത്തിയപ്പോഴേക്ക് അതിന്റെ രൂപം തന്നെ മാറിയിരുന്നു. അവിടുത്തെ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയ വർത്തമാനം ഇപ്രകാരമായിരുന്നു: 1896 സെപ്റ്റംബർ 14, നേറ്റാളിലെ ഇന്ത്യക്കാരെ അവിടുത്തെ വെള്ളക്കാർ കൊള്ള ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. മൃഗങ്ങളെപ്പോലെ അത്ര നികൃഷ്ട നിലയിലാണ് അവരോട് വെള്ളക്കാർ പെരുമാറുന്നത്. അവർക്ക് അവിടെ യാതൊരു രക്ഷയുമില്ല എന്നും മറ്റും വിവരിച്ചുകൊണ്ടുള്ള ഒരു ലഘുപത്രിക ഗാന്ധി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ ആരോപണം ശരിയാണോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രം അഭിപ്രായപ്പെട്ടിരിക്കുന്നു.
1: ഗാന്ധി സ്മൃതി, ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ നിന്ന് വാങ്ങാം.
2: MRT ഓംനിഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
5: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
6: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
9: നമസ്തേ, അനന്തപുരി തുടരുന്നു.
10: തൊഴിൽ ദർശനം.
11: ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷന് കീഴിൽ ഉത്തരാഖണ്ഡിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 91 ഒഴിവുണ്ട്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഒഴിവ് 45. യോഗ്യത 10-ാം ക്ലാസ് വിജയവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 18-നും 27 വയസ്സിനും ഇടയിൽ. ടെക്നീഷ്യൻ മെയിന്റനൻസ് ഒഴിവ് 9. യോഗ്യത 10-ാം ക്ലാസ് വിജയവും ITIയും. പ്രായം 18-നും 30 വയസ്സിനും ഇടയിൽ. ടെക്നീഷ്യൻ ഫീൽഡ് അല്ലെങ്കിൽ ലാബ് റിസർച്ച് ഒഴിവ് 11. യോഗ്യത കുറഞ്ഞത് 60% മാർക്കോടെ നേടിയ സയൻസ് +2 അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 18-നും 30 വയസ്സിനും ഇടയിൽ. മറ്റ് തസ്തികകളും ഒഴിവും LD Clerk 8, Forest Guard 7, Library Information Assistant 2, Technical Assistant 4, Stenographer Grade 2 2, Store Keeper 3. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://fri.icfre.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://fri.icfre.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 3. കൊങ്കൺ റെയിൽവേയിൽ വിവിധ തസ്തികകളിലായി 132 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തസ്തികകളും ഒഴിവും ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് മെക്കാനിക്കൽ 11, ക്വാളിറ്റി ഇൻസ്പെക്ടർ 15, ടെക്നീഷ്യൻ വെൽഡർ 16, ടെക്നീഷ്യൻ ഫിറ്റർ 22, ടെക്നീഷ്യൻ EOT ഓപ്പറേറ്റർ 16, വെഹിക്കിൾ ഡ്രൈവർ 4, ലിസ്റ്റർ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ 14, ഹൈഡ്രോ ഓപ്പറേറ്റർ 2, ഓഫീസ് ബോയ് ഹെൽപ്പർ ഖലാസി 32. യോഗ്യത 10-ാം ക്ലാസ് ITI, 1 മുതൽ 2 വർഷം പ്രവൃത്തി പരിചയം, ഡ്രൈവർ തസ്തികയിലേക്കുള്ള വർക്ക് HMV ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. പ്രായം 50 വയസ്സ് കവിയരുത്. വാക്കിൻ ഇന്റർവ്യൂ June 8 മുതൽ 12 വരെയുള്ള തീയതികളിലാണ്. സ്ഥലം അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ്, വാഗൻ റിപ്പയർ വർക്ക്ഷോപ്പ്, ഓട്ടോനഗർ, വട്ലപുടി, ഗാജുവാക്ക, വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://konkanrailway.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://konkanrailway.com. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ സബ്സിഡിയറി സ്ഥാപനമായ മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള നോർത്ത്

0: ഈസ്റ്റേൺ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. എക്സിക്യൂട്ടീവ് ട്രെയിനി ഒഴിവ് 25. ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ 16, സിവിൽ 8, ജിയോളജി 1. യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിഇ ബിടെക്കും 2026 ഗേറ്റ് സ്കോറും, അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജിയിൽ MSc MTech 2026 ഗേറ്റ് സ്കോറും. പ്രായം 30 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 560 രൂപ. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. അപേക്ഷ ഓൺലൈനായി അയക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.neepco.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.neepco.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 3. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ പോർട്ട് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ ഓഫീസറുടെ 5 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനറൽ 4, OBC 1. യോഗ്യത കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT മന്ത്രാലയം നൽകുന്ന GMDSS സർട്ടിഫിക്കറ്റും ഇംഗ്ലീഷ്, ഹിന്ദി എന്നിവയിൽ പരിജ്ഞാനവും 12 വർഷത്തെ സെയിലിംഗ് പരിചയവും. ROC ആൻഡ് ARPA കോഴ്സ് പാസ്സായിരിക്കണം. പ്രായം 50 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 12. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinport.gov.in.
1: തൊഴിൽ ദർശനം.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
3: മാവിന്റെ അടുത്തുനിന്ന് മാമ്പഴം വീഴുന്ന സമയത്താണ് ഓ ഇങ്ങനൊരു മാവ് ഞങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരുന്നത്.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
4: നമസ്തേ. അനന്തപുരിയിൽ ഇനി വാണി ജയറാം പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം തിങ്കളാഴ്ച നല്ല ദിവസം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: ഋതുഭേദം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന തകഴി ശങ്കരനാരായണൻ, സംഗീതം ശ്യാം.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: കുട്ടപ്പായി,
1: ആ
0: നീ കത്രീന ചേട്ടത്തിയോട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞോ? കഴിക്കാൻ നമ്മുടെ മാർഗരറ്റ് കൂടി കാണുമെന്ന്.
1: പ്രകാശേട്ടാ, ഇത് എത്ര വട്ടം പറയണം? അവര് പ്രകാശേട്ടനെ പെണ്ണ് കാണാൻ വരികയൊന്നും അല്ലല്ലോ.
0: എടാ, ഞാനാണല്ലേ, പിന്നെങ്ങനെ അത് പെണ്ണ് കാണലാവുന്നത്?
1: അല്ല, പ്രകാശേട്ടൻ്റെ തിടുക്കം കുറച്ച് അസ്വാഭാവികമായതുകൊണ്ട് പറഞ്ഞതാ. ഇവരെന്തിനാ പിന്നെ ഇങ്ങോട്ട് വരുന്നത്? ചികിത്സയൊക്കെ കഴിഞ്ഞതല്ലേ?
0: ഇവിടെ വന്നപ്പോഴല്ലേ മാർഗരറ്റിന് മനസ്സിലായത് ഇനിയും ചികിത്സിക്കപ്പെടേണ്ട ചില രോഗികൾ ഇവിടെ ഉണ്ടെന്ന്.
1: ആ, പ്രകാശേട്ടനുമായി അവർ സംസാരിച്ചിട്ടുണ്ടല്ലോ, അതായിരിക്കും കാര്യം.
0: എടാ, ഈ തമാശയല്ല, അവരെ ഈ നാട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.
1: ഏ, ഇവിടെ താമസിക്കുന്നോ?
0: അതെ.
1: ഓ, ഉള്ള സ്വസ്ഥത പോയി. ഞാൻ എങ്ങോട്ടെങ്കിലും പോകുക. എന്റെ ശത്രുക്കൾക്ക് ബലം കൂടുവാണല്ലോ ദൈവമേ.
0: അതിനെ നീയും മാർഗരറ്റും ശത്രുക്കളാണോ?
1: ശത്രുതയൊന്നുമില്ല പ്രകാശേട്ടാ. എന്തുകൊണ്ടോ അവർക്ക് എന്നെ ഇഷ്ടമല്ല. അല്ലെങ്കിലും തമിഴ്നാട്ടിൽ വേരുള്ളവരോട് ചെറിയൊരു പുച്ഛം ഇവിടെ ഉള്ളവർക്കുണ്ടല്ലോ.
0: കുട്ടപ്പായി, അതിന് നീ തമിഴ്നാട്ടുകാരനല്ലല്ലോ.

0: പണിക്കര് സാറിൻ്റെയും ഇവിടുത്തെ അമ്മയുടെ മകനല്ലേ. പിന്നെ നിന്റെ സ്വഭാവം അതിനാർക്കും ഗ്യാരണ്ടി പറയാനാവില്ല.
1: പ്രകാശ് ചേട്ടാ, യു ടു പാടില്ല, തങ്കപ്പെട്ട സ്വഭാവം എന്നേ പറയാവൂ.
0: അത് മാർഗരറ്റിന് മനസ്സിലായിട്ടുണ്ട് ബേബിച്ചേച്ചയുടെ കേസിന്റെ കാര്യത്തിൽ.
1: അതിൽ ഞാൻ നിരപരാധിയാണെന്ന് ബേബി ടീച്ചർ പോലും മനസ്സിലാക്കിയിട്ടുണ്ട്.
0: പാവം ബേബി ചേച്ചി. ആ, അവർക്ക് നെല്ലും പതിരും അറിയാൻ വയ്യാതായിപ്പോയി. പക്ഷേ മാർഗരറ്റിന് അറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ അതൊന്നും കാര്യമാക്കണ്ട, നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം.
1: ഓ, രണ്ടാഴ്ച കഴിയുമ്പോൾ എങ്ങോട്ട് പോകാനിരിക്കുന്ന പ്രകാശേട്ടനാ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എൻ്റെ കാര്യം പോക്കാണ്. ആ ഡോക്ടറാണെങ്കിൽ ഒടുക്കത്ത ബുദ്ധിയാണ്. ഞാൻ വീണ്ടും അനാഥനാവോ എന്തോ.
0: നീ കിടന്നിങ്ങനെ സാഹിത്യം പറയാതെ അടുക്കളയിലോട്ട് ചെല്ല്. അപ്പത്തിന് സ്റ്റൂവും കടലയും വേണമെന്ന് പ്രത്യേകം പറയണം. മാർഗരറ്റിന് രണ്ടും ഇഷ്ടമാണ്.
1: ആ, പറയാം.
2: മാഗി, എപ്പോഴാണ് തിരിച്ചെത്തിയത്? നമുക്ക് കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുക ഇതുവരെ പറ്റിയില്ല. ഗംഗാരേട്ടൻ പോയി മാഗിയെ കൂട്ടിക്കൊണ്ടു വരികയായിരുന്നോ?
3: ഞാൻ പോയി വിളിച്ചു. പത്തിൻ്റെ പാസഞ്ചറിൽ വന്നു. ഹൈദ്രോസിൻ്റെ മോൻ്റെ ടാക്സിയിൽ പോയി. ഡോക്ടർക്ക് യാത്ര ക്ഷീണം കാണും.
4: ഏ, ഒട്ടുമില്ല ഗംഗാരേട്ടാ, ഞാൻ ഒറ്റയടിക്കല്ല യാത്ര ചെയ്തത്. ഇടയ്ക്കൊരു ദിവസം വീട്ടിൽ പോയിട്ടാ വന്നത്. അല്ല, അനുവിനിപ്പോൾ എഴുത്തൊന്നുമില്ലേ? ഈയിടെ എഴുത്തൊന്നും കാണാറില്ല.
2: റൈറ്റേഴ്സ് ബ്ലോക്കാണെന്ന് തോന്നുന്നു. എഴുതാൻ തുടങ്ങുമ്പോൾ ഒരു അധൈര്യം. മുമ്പ് എഴുതിയതിനേക്കാൾ നന്നായി എഴുതാൻ പറ്റിയില്ലെങ്കിലോ എന്നൊരു തോന്നൽ.
3: അനുകുഞ്ഞ് എന്തിനാ ഇങ്ങനൊരു പ്രയാസം? എഴുതിയ 4 നോവലുകളും നാട്ടിലെ കുട്ടികൾ വരെ വായിക്കുന്നുണ്ട്. പിന്നെന്താ കുഞ്ഞേ?
4: ഇത് എനിക്ക് സ്കോപ്പുള്ള വിഷയമാണ്. മിക്ക എഴുത്തുകാർക്കും ഇതേ അനുഭവം ഉണ്ടനു. കുറച്ച് കഴിയുമ്പോൾ തനിയെ മാറും. വല്ലാതെ പെർഫെക്ഷൻ ആഗ്രഹിച്ചാലും ഇതുണ്ടാവാറുണ്ട്.
2: ശരിയായിരിക്കും മാഗി, എനിക്ക് മാഗിയുടെ സഹായം വേണം.
3: ഡോക്ടറുടെ കയ്യിൽ എന്തോ മാജിക് ഉണ്ട്. ബേബിയെ എങ്ങനെ മാറ്റിയെടുത്തു എന്ന് എനിക്ക് പോലും അറിയില്ല.
4: അതിലൊട്ടും അത്ഭുതമില്ല ഗംഗാരേട്ടാ. ഞാൻ പഠിച്ചത് പ്രയോഗിക്കുന്നു, പിന്നെ എന്റെ ചില പൊടിക്കൈകളും.
2: ദേ, ബേബി ചേച്ചി വരുന്നു. ഗംഗാരേട്ടനെ അന്വേഷിച്ചു വരുന്നതായിരിക്കും.
5: അല്ല അനു, അനുവിനെ കാണാൻ തന്നെ വന്നതാ. അയ്യോ, ഇതാര് ഡോക്ടറോ? ഡോക്ടർ എന്നാ വന്നത്?
4: ദേ, ഇപ്പൊ വന്നതേ ഉള്ളൂ ബേബി ചേച്ചി. ഗംഗാരേട്ടനാ കൂട്ടിക്കൊണ്ടു വന്നത്.
3: നിന്നോട് പറയാൻ പറ്റിയില്ല ബേബി. ഡോക്ടറുടെ ടെലിഗ്രാം വന്നപ്പോ തന്നെ പ്രകാശ് എനിക്ക് ആളെ അയച്ചു. ഞാൻ ബാങ്കിന് നേരെ പോവുകയായിരുന്നു.
2: പ്രകാശേട്ടന് ചിലപ്പോ ഒന്ന് ഡൽഹി വരെ പോകേണ്ടി വരും, അതറിഞ്ഞായിരുന്നോ?
5: ഇല്ലല്ലോ അനു. അപ്പോ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും?
4: അതിനൊരു സംവിധാനം കാണില്ലേ? ട്രസ്റ്റിന്റെ നിയമാവലിയിൽ പറഞ്ഞിട്ടുണ്ടാവും.
3: ഇതുവരെയുള്ള കീഴ്വഴക്കം പണിക്കര് സാറിന്റെ കുടുംബാംഗങ്ങളിൽ ഒരാൾ സെക്രട്ടറിയാവും, അയാൾ തന്നെയാവും സ്കൂളിന്റെ മാനേജർ.
2: ഗംഗാരേട്ടാ, ഇതൊരു കുടുംബ ട്രസ്റ്റായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബൈലോ മാറ്റാനിരിക്കുകയായിരുന്നു അച്ഛൻ, അപ്പോഴാ ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വന്നത്.
5: സാർ ഇക്കാര്യം എന്നോട് പറഞ്ഞിരുന്നു. ട്രസ്റ്റ് വിപുലമാക്കണമെന്ന് സാർ ആഗ്രഹിച്ചിരുന്നു.
4: ഹാ, അത് ഇനിയും ആകാലോ, ഒട്ടും വൈകിയിട്ടില്ല. തൽക്കാലം അനുവിന് ചുമതലയേൽക്കാമല്ലോ.
3: അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. പ്രകാശ് എത്രയും വേഗം തിരിച്ചു വരട്ടെ. പ്രകാശ് കൃത്യമായും ഭംഗിയായും കാര്യങ്ങൾ നടത്തി.
2: അതെന്താ, ഞാൻ കാര്യങ്ങൾ ചെയ്താൽ ശരിയാവില്ലേ? ബേബി ചേച്ചി പറയട്ടെ.
5: പ്രകാശും അനുവും എനിക്കൊരുപോലെയാ.
4: ഹാ, ഇതാണ് ഡിപ്ലോമസി, ആർക്കും വേണ്ട പിണക്കം.
3: ഇതുവരെ അനേകം പ്രശ്നങ്ങൾക്ക് നടുവിലും കാര്യങ്ങൾ ഭംഗിയായിപ്പോയി. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. നല്ലത് വരും തീർച്ച.
6: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
7: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
8: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കം. വൈകിട്ട് ഗാംഗ്ടോക്കിലെ നാംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി രാഷ്ട്രപതി സന്ദർശിക്കും. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ എംഎൽഎ എ.ഡി തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28 വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി കെഎഫ്ബി ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗ് രാവിലെ കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പരാതികൾ പരിഗണിക്കും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ അടുത്ത മത്സരത്തിൽ ഞായറാഴ്ച നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

നമസ്തേ അനന്തപുരി തുടരുകയാണ്. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുമ്പ് ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ശരിയുത്തരം സമ്രാട്ട് ചൌധരി. മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് സമ്രാട്ട് ചൌധരി. അപ്പോൾ മറക്കണ്ട, ബീഹാറിന്റെ പുതിയ മുഖ്യമന്ത്രി സമ്രാട്ട് ചൌധരി.

0: മഞ്ചാടിക്കുരുവെന്ന ചിത്രത്തിനായി വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. രചന കാവലം നാരായണ പണിക്കർ, സംഗീതം രമേശ് നാരായൺ.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: പ്രകടനം. മലയാള ഭാഷയിലും സാഹിത്യത്തിലും ഗണ്യമായ വിൽപ്പത്തി നേടിയ കൈമാപ്പറമ്പൻ പിന്നീട് കഥാപ്രസംഗ കലയെ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്കാണ് വഹിച്ചത്. ടെലിഫോൺ വകുപ്പിൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കൈമാപ്പറമ്പൻ 1958 മുതൽ ആകാശവാണിയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായി ജോലിയിൽ പ്രവേശിച്ചു. ബഹുമുഖ പ്രതിഭയായിരുന്ന ജോസഫ് കൈമാപ്പറമ്പനെ സഹൃദയ ലോകം കൂടുതലായി അറിഞ്ഞിരുന്നത് കഥാപ്രസംഗകൻ എന്ന നിലയിലാണ്. കഥാപ്രസംഗ കലയ്ക്ക് ആദ്യമായി ദേശീയ അംഗീകാരം ലഭിക്കുന്നതും കൈമാപ്പറമ്പനിലൂടെയാണ്. വള്ളത്തോളിൻ്റെയും ഉള്ളൂരിൻ്റെയും ആശാൻ്റെയും ഏതാണ്ടെല്ലാ ഖണ്ഡകാവ്യങ്ങളും ചെങ്ങമ്പുഴയുടെ രമണൻ, വാഴക്കുല, വയലാറിൻ്റെ ആയിഷ എന്നിവയുമാണ് പ്രധാനമായും കഥാപ്രസംഗമായി അദ്ദേഹം അവതരിപ്പിച്ചത്. കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർമാൻ, കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗം, കഥാപ്രസംഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ കം കോർഡിനേറ്റർ തുടങ്ങിയ നിലകളിൽ കൈമാപ്പറമ്പൻ പ്രവർത്തിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് എന്നിവയടക്കം അനേകം ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. പതിറ്റാണ്ടിലേറെക്കാലം കഥാപ്രസംഗ വേദിയിലും പ്രക്ഷേപണ കലയിലും നിറസാന്നിധ്യമായി മാറിയ ജോസഫ് കൈമാപ്പറമ്പൻ 2003 May 27 അന്തരിച്ചു.
1: കാലം സാക്ഷിയിൽ ഇന്ന് ജോസഫ് കൈമാപ്പറമ്പൻ ആകാശവാണിയിൽ അവതരിപ്പിച്ച അച്ഛനും മകളും എന്ന കഥാപ്രസംഗത്തിൽ നിന്നൊരു ഭാഗം.
2: സെന്റ് ജോൺ ഇർവിൻ എന്ന പ്രശസ്ത നിരൂപകൻ ഷേക്സ്പിയർ കൃതികൾ എഴുതിയ അവതാരികയിൽ മഹാകവി ഷേക്സ്പിയറിന്റെ കലാസൃഷ്ടികളിൽ നിരവധി മൂലകൾ ഉണ്ടെന്ന് പറയുന്നു. ഓരോ മൂലയിലും ഓരോ സൗന്ദര്യ മൂല്യമുണ്ട്. ഓരോ നൂറ്റാണ്ട് കഴിയുന്തോറും കവിതയുടെ മാധുര്യം കൂടുതൽ ആസ്വാദ്യമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഇന്നും ലണ്ടനിൽ എന്നും എന്ന വിധം ഷേക്സ്പിയർ കൃതികൾ അരങ്ങേറിയിട്ടും അത് കാണാൻ ടിക്കറ്റ് കിട്ടാതെ ആളുകൾ നിരാശരായി മടങ്ങുന്നത്. ഈ സവിശേഷത അച്ഛനും മകളും എന്ന വള്ളത്തോൾ കവിതയ്ക്കുമുണ്ട്. മഹർഷി കശ്യപനെ കാണാൻ വരുന്ന വിശ്വാമിത്ര മഹർഷിയെയാണ് ആദ്യം രംഗത്തെത്തിയിരിക്കുന്നത്. ഗുരുവാ

0: വിശ്വാമിത്ര മഹർഷിയാണ് അതിഥിയെങ്കിലും നേരെ അങ്ങനെയൊന്നും കാണാൻ സാധ്യമല്ല. അദ്ദേഹം വിശ്വാമിത്രൻ്റെ ഗുരുപാദരാണ്. വള്ളത്തോൾ അച്ഛനും മകളും രചിക്കാൻ ഉണ്ടായ സാഹചര്യം കൂടി നാം അറിയണം. കോട്ടയ്ക്കൽ സാഹിത്യ പരിഷത്തിൽ ഒരു കവിതാ മത്സരം ഉണ്ടായിരുന്നു, പലരും പങ്കെടുത്തു. ഇംഗ്ലണ്ടിലും ഇതുപോലെ കവിതാ മത്സരങ്ങൾ നടത്താറുണ്ട്. അന്ന് ക്രിസ്തുദേവൻ വെള്ളം വിചാക്കിയ കഥയായിരുന്നു കവിതയ്ക്ക് പ്രമേയമായത്. പലരും എഴുതി, ബൈറൺ സമ്മാനം നേടി. വാട്ടർ സോ ഇറ്റ് ക്രിയേറ്റർ ആൻഡ് ബ്ലഷ് എന്നതായിരുന്നു വള്ളത്തോളിൻ്റെ കവിതയ്ക്ക് തുല്യമായി ബൈറൺ എഴുതിയ കവിത. വളരെ മനോഹരമായ കൽപ്പന. വെള്ളത്തിൽ ക്രിസ്തു കൈവച്ച ഉടനെ വെള്ളത്തിന് സൃഷ്ടാവിനെ മനസ്സിലായി. വെള്ളത്തിൻ്റെ വൈവർണ്ണ്യ ഭാവമാണ് വീഞ്ഞ്. കോട്ടയ്ക്കലെ മലയാള കവിതാ മത്സരത്തിൽ മിക്ക കവിതകളും ശുഷ്കമായിരുന്നു. അതുകൊണ്ട് വള്ളത്തോൾ തന്നെ ഒരു ഖണ്ഡകാവ്യം എഴുതാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എഴുതിയതാണ് അച്ഛനും മകളും എന്ന ഇന്നത്തെ കവിത.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് ജോസഫ് കൈമാപ്പറമ്പന്റെ ശബ്ദം.
2: മഴ
3: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
2: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
3: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
3: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
2: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
4: ഇനി യേശുദാസ് പാടിയ ഗാനം കാട്ടുപോത്ത് എന്ന ചിത്രത്തിനായി, രചിച്ചത് പി ഭാസ്കരൻ, സംഗീതം ജെറി അമൽ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: നമസ്തേ. അനന്തപുരയിൽ ഇനി നമുക്ക് ചുറ്റും. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന 2 വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് ഈ മാസം 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. SC BC വിഭാഗത്തിൽപ്പെടുന്ന അപേക്ഷകർക്ക് 45% മാർക്ക് മതിയാകും. SC ST വിഭാഗക്കാർക്ക് യോഗ്യതാ പരീക്ഷ പാസ്സായാൽ മതിയാകും. പ്രോസ്പെക്ടസ് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ മാസം 30 വരെ ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഫെഡറൽ ബാങ്കിന്റെ ശാഖകൾ വഴി വെബ്സൈറ്റിലൂടെ ലഭിക്കുന്ന ചെല്ലാൻ ഫോറം ഉപയോഗിച്ചോ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 950 രൂപയും SC ST വിഭാഗത്തിന് 500 രൂപയുമാണ്. തുടർന്ന് അപേക്ഷാ നമ്പർ, ചെല്ലാൻ നമ്പർ

0: ഉപയോഗിച്ച് ഓൺലൈനായി ജൂൺ 2 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0471-2560-361 നമ്പർ ഒരിക്കൽ കൂടി 0471-2560-361. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗും സംയുക്തമായി തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള 1 വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ യോഗ്യത പാസായിരിക്കണം. പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. OBC, SEBC, മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം അതത് കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ്, ട്രെയിനിംഗ് ഡിവിഷൻ, പുന്നപുരം, പടിഞ്ഞാറേക്കോട്ട, തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിലോ അല്ലെങ്കിൽ ഇനി പറയുന്ന നമ്പറിലോ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. 0471-2474720. 2026-27 അധ്യയന വർഷത്തിൽ ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് ഡിപ്ലോമ 2ാം വർഷത്തിലേക്കുള്ള സംസ്ഥാന തലത്തിലുള്ള പ്രവേശന നടപടികൾ ഈ മാസം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോഴ്സ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് ഇനി പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി പ്രവേശനം അപേക്ഷിക്കാവുന്നതാണ്. +2 VHSC അല്ലെങ്കിൽ ITI KGCE വിഭാഗക്കാർക്ക് 50% കുറഞ്ഞ മാർക്ക് ലഭിച്ച് പാസായി ഉന്നത പഠനത്തിന് അർഹത നേടിയിരിക്കണം. +2 അല്ലെങ്കിൽ VHSC വിഭാഗക്കാർ ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ AICTE നിഷ്കർഷിച്ചിട്ടുള്ള അഡീഷണൽ കോഴ്സുകളിൽ ഏതെങ്കിലും പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 2 വർഷം മെട്രിക്, ITI, KGCE കോഴ്സുകൾ പഠിച്ച് പാസ്സായിരിക്കേണ്ടതാണ്. ലാറ്ററൽ എൻട്രി വഴി പ്രവേശനം നേടുന്നവർ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ചിട്ടുള്ള 1ാം വർഷത്തിന്റെ അധിക വിഷയങ്ങൾ നിശ്ചിത സമയത്തിനകം പാസ്സാകേണ്ടതാണ്. പൊതുവിഭാഗങ്ങൾക്ക് 400 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസ് അടച്ച് പൂർത്തിയാക്കേണ്ടതും അതിനുശേഷം വിവിധ സർക്കാർ എയ്ഡഡ് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്നതുമാണ്. വിശദവിവരങ്ങൾക്കും പ്രോസ്പെക്ടസിനും LE.polyadmission.org എന്ന അഡ്മിഷൻ പോർട്ടലിലും വിവിധ സ്ഥാപനങ്ങളിലെ ഹെൽപ് ഡെസ്കുകളിലും ബന്ധപ്പെടാവുന്നതാണ്. ഹെൽപ് ഡെസ്കിനെ സംബന്ധിച്ച വിവരങ്ങൾ അഡീഷണൽ പോർട്ടലിൽ ലഭ്യമാണ്. SC ST, OEC, SEBC വിഭാഗങ്ങളിലെ അപേക്ഷകർക്ക് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സംവരണം ലഭിക്കുന്നതാണ്. മെയ് 18 ആരംഭിച്ച ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ജൂൺ 3 വരെ തുടരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് LE.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി LE.polyadmission.org. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
1: കൊല്ലം സുപ്രീം തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.

0: കാറ്റുവന്ന് വിളിച്ചപ്പോൾ ഈ ചിത്രത്തിനായി തിരുനെല്ലൂർ കരുണാകരൻ രചിച്ച ഗാനമാണ് ഇപ്പോൾ കേട്ടത്. എം ജി രാധാകൃഷ്ണന്റെ സംഗീതത്തിൽ പാടിയത് ചിത്ര.
1: വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്,
4: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
0: നമസ്തേ. അനന്തപുരിയിൽ ഇനി വയലാർ രാമവർമ്മ രചിച്ച് M. ജയചന്ദ്രന്റെ സംഗീതത്തിൽ സൈനൂജ് പാടിയ ഗാനമാണ് ചിത്രം ഓർക്കുക വല്ലപ്പോഴും.

0: സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ഒരു ദിവസം വിശ്വത്തിന്റെ കളിയും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭാര്യയുടെ അമ്മാമൻ വന്നു കയറിയത്. മൂപ്പരൊരു പഴയ മനുഷ്യനാണ്, പ്രതാപിയുമാണ്. കുടുംബത്തുള്ളതൊക്കെ അയാളുടെ സമ്പാദ്യമാണ്. കൃഷിക്കു പുറമേ വ്യാപാരവുമുണ്ട്. വിത്ത് കച്ചവടം, പണമിടപാട്, കൊപ്പര ഉണക്കൽ, അങ്ങനെ പലതും. ഈ കാണുന്നതൊക്കെ ഞാനുണ്ടാക്കിയതാ. ഞാനൊരുത്തൻ, ഇതാണ് അങ്ങോരുടെ മുദ്രാവാക്യം. പുതിയ ഒരാളെ കണ്ടാൽ അത് പറയുകയും ചെയ്യും. കറുത്തു തടിച്ച ശരീരം, മേലാകെ രോമം, നെറുകയിൽ ഒരു വെളുത്ത കുറ്റിക്കാട്, ഭസ്മം കൊണ്ട് പട്ടയടിച്ച നെറ്റി, നീണ്ട മൂക്ക്, പരലോകസുഖത്തിനുവേണ്ടി ധരിക്കുന്ന സ്വർണം കെട്ടിച്ച രുദ്രാക്ഷം, ഇഹലോക സൗഭാഗ്യത്തിനുവേണ്ടിയുള്ള 4 ഉരുൾ മോതിരങ്ങൾ, ഇല്ലിക്കുന്നു മുണ്ട്, ഈർക്കിൽ കരയൻ വേഷ്ടി, വെള്ളി കെട്ടിച്ച ചൂരൽ വടി. ഗംഭീരനായിരുന്നു വേലുമ്മാൻ. അയാൾ വന്നു കയറിയപ്പോൾ മാസ്റ്റർ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ആദരിച്ചു. ഇരിക്കൂ. ഉടനെ ഭാര്യയെ വിവരമറിയുകയും ചെയ്തു. അവർ വന്ന് വാതിൽക്കൽ പകുതി മറഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു, അമ്മാമൻ എപ്പോഴേ പുറപ്പെട്ടത്? അമ്മായിക്കും കുട്ടികൾക്കും വിശേഷിച്ചൊന്നുമില്ല. അയാൾ വാചകം പൂർത്തിയാക്കി. എന്നിട്ട് വിശ്വനാഥനെയും മരുമകളെയും ഒന്നു നോക്കി. പ്രസവിച്ചാൽ ഒന്നറിയിക്കാൻ കൂടി സമയമില്ല, അല്ലേ മാധവി? അതൊരു ചോദ്യത്തേക്കാൾ അധികം ഒരാജ്ഞാപനമായിരുന്നു. പ്രസവിച്ചില്ല, മാധവിയമ്മ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഒന്നിടം കണ്ണിട്ട് നോക്കുകയും ചെയ്തു. ശേഷം വിവരമെല്ലാം പറഞ്ഞേക്കൂ എന്നർത്ഥത്തിൽ. ഈ കുട്ടി ഇവിടത്തെ അല്ലേ? കാരണവർ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. അതിന് മറുപടി ഉണ്ടായില്ല. മാസ്റ്റർ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി, ഭാര്യ മാസ്റ്ററുടെ മുഖത്തേക്കും, പിന്നെ രണ്ടുപേരും തലയും താഴ്ത്തി നിന്നു.
6: എന്താ മിണ്ടാത്തത്? ഈ കുട്ടി ഇവിടത്തെ അല്ലേ എന്ന്.
5: അല്ല.
6: എന്നാൽ അതിങ്ങോട്ട് പറഞ്ഞൂടെ.
5: അല്പം ഒരാശ്വാസത്തോടെ കാരണവർ തുടർന്നു, ഏതാ കുട്ടി?
6: ഒരു വളർത്തുകുട്ടിയാണ്.
5: മാധവിയമ്മ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. കാരണവർ രാമൻ നായരെയും മാധവിയമ്മയെയും മാറി മാറി നോക്കി. അത്ഭുതമോ ദേഷ്യമോ എന്തൊക്കെയോ ആ മുഖത്ത് സ്ഫുരിച്ചിരുന്നു.
6: ആരു പറഞ്ഞു ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ?
5: ആരോട് ചോദിച്ചിട്ട്? തൻ്റെ കുടുംബക്കാരും ബന്ധുക്കളുമെല്ലാം എന്തു ചെയ്യുന്നതും തന്നോട് ചോദിച്ചിട്ട് വേണ്ടേ? ദേശക്കാർ കൂടി അങ്ങനെ ചെയ്യുന്നു.
6: കുട്ടിയെ വലിച്ചെറിയാൻ സാധിക്കോ?
5: രാമൻ മാസ്റ്റർ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു.
6: സാധിക്കില്ല, അല്ലേ?
5: ഉച്ചിക്കുടുമ അങ്ങോട്ടും ഇങ്ങോട്ടും 2 തട്ട് തട്ടിക്കൊണ്ട് കാരണവർ എഴുന്നേറ്റു.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
9: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബ്ബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബ്ബയ്യ ജുവലേഴ്സ് ആരിശാല.
1: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം, ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
11: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
12: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
13: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
14: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
13: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
15: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് കോളേജ് ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചില ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴനിലാവ് എന്ന ചിത്രത്തിനായി യേശുദാസ്, ബ്രഹ്മാനന്ദൻ, ആന്റോ എന്നിവർ പാടിയതാണ്. രചന പൂച്ചൽഖാദർ, സംഗീതം രവീന്ദ്രൻ.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇനി ബിച്ചു തിരുമല രചിച്ച് എസ് ബാലകൃഷ്ണന്റെ സംഗീതത്തിൽ മാർക്കോസും സംഘവും പാടിയ ഗാനം ചിത്രം ഗോഡ്ഫാദർ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: നമസ്തേ. അനന്തപുരി തുടരുകയാണ്.
3: ഇന്നീ പരിപാടിയിൽ കന്ധരാസനം, വജ്രാസനം, ഈ ആസനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
4: മലർന്നു കിടന്നുകൊണ്ട് ചെയ്യുന്ന മറ്റൊരു യോഗാസനമാണ് കന്ധരാസനം. സേതുബന്ധാസനത്തിന്റെ മറ്റൊരു പേരാണ് കന്ധരാസനം എന്ന് പറയാം. കഴുത്തിനും അനുബന്ധ പേശികൾക്കും ബലം നൽകുന്നതുകൊണ്ടാണ് കന്ധരാസനം എന്ന പേര് വന്നത്. ഇനി ഈ യോഗാസനം പരിശീലിക്കേണ്ട വിധം എങ്ങനെയെന്ന് നോക്കാം. മലർന്നു കിടക്കുക. കാൽമുട്ടുകൾ മടക്കി കാൽപാദങ്ങൾ ഊരയോട് ചേർത്ത് നിലത്ത് പതിച്ചു വയ്ക്കുക. അതിനുശേഷം അതതുവശത്തെ കൈകളെക്കൊണ്ട് അതതുവശത്തെ കാലിന്റെ നെരിയാണിയിൽ അഥവാ ആംഗിൾ ജോയിന്റുകളിൽ പിടിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഊരയുടെ ഭാഗം പതുക്കെ ഉയർത്തുകയും പൂർണ്ണ നിലയിലെത്തിയ ശേഷം പതുക്കെ ശ്വാസോച്ഛ്വാസം ചെയ്യുകയും വേണം. മൂന്നോ നാലോ പ്രാവശ്യത്തെ ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസത്തിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് സാവകാശം താഴ്ന്നു വരിക. കഴിവിനനുസരിച്ച് ആവർത്തിച്ചതിനു ശേഷം ക്രമമായി ശവാസനത്തിലേക്ക് വന്ന് വിശ്രമിക്കുക. തോളുകൾക്കും കഴുത്തിനും പുറത്തെ പേശികൾക്കും നട്ടെല്ലിനും ബലം നൽകുന്നതിനും ഊരവേദന ശമിപ്പിക്കുന്നതിനും ഈ പരിശീലനം ഉപകരിക്കും. കാൽമുട്ടുകൾക്ക് വേദന ഉള്ളവരും ഉദരസംബന്ധമായ രോഗങ്ങളുള്ളവരും ഈ പരിശീലനം ശ്രദ്ധിച്ച് ചെയ്യുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. വജ്രാസനം. മുട്ടുകൾ മടക്കിയിരിക്കുന്ന രീതിയാണ് വജ്രാസനം. ഭക്ഷണം കഴിച്ച ശേഷവും ചെയ്യാവുന്ന ഒരു യോഗാസനമാണ് വജ്രാസനം. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും കരളിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനും നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹനക്കേട് എന്നിവ ഒഴിവാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. പെൽവിക് ഏരിയയിലേക്കും ആമാശയത്തിലേക്കും രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിനാൽ മലവിസർജനവും ദഹനവും മെച്ചപ്പെടുന്നു. അടിവയറ്റിലെ അവയവങ്ങൾക്കും ഗ്രന്ഥികൾക്കും നാഡീഞരമ്പുകൾക്കും ബലവും പുഷ്ടിയും ഉണ്ടാക്കുന്നു. പ്രമേഹ രോഗികൾക്ക് ഭക്ഷണശേഷം വജ്രാസനത്തിൽ 10-15 മിനിറ്റ് സമയം ഇരിക്കുന്നത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുവാനായി പാൻക്രിയാസിന് സഹായകമായി ഭവിക്കുന്നു. ഹെർണിയ വരാതിരിക്കുവാനും ആർത്തവ രോഗങ്ങൾ കുറയ്ക്കുന്നതിനും വജ്രാസനം നല്ലതാണ്. വജ്രാസനം ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് നോക്കാം. കാലുകൾ രണ്ടും നേരെ മുമ്പോട്ട് നീട്ടി ദണ്ഡാസനത്തിൽ നിവർന്നിരിക്കുക. കാലുകൾ ഓരോന്നായി മടക്കി പുറകോട്ടെടുത്ത് പാദങ്ങൾ മലർത്തി അതതുവശത്തെ പൃഷ്ഠങ്ങളോട് ചേർത്ത് വയ്ക്കുക. കാൽമുട്ടുകൾ രണ്ടും ചേർത്ത് ശരിയായി നിവർന്നിരിക്കുക. കൈയുകൾ നീട്ടി കാൽമുട്ടുകളിൽ വിരലുകൾ ഒതുക്കി കമഴ്ത്തി വയ്ക്കുക. മുഖം ശാന്തമായിരിക്കണം. പരിശീലന സമയത്ത് സ്വാഭാവികമായ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് 2 മിനിറ്റ് ഇരിക്കാൻ ശ്രമിക്കുക. വജ്രാസനം ചെയ്യുമ്പോൾ ശിരസ്സും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിവർന്നിരിക്കണം. കാൽമുട്ടുകൾ ചേർന്നിരിക്കണം. അതേപോലെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. വജ്രനാഡിയെ ഉത്തേജിപ്പിക്കുന്നതിനാലാണ് ഈ ആസനത്തിന് വജ്രാസനം എന്ന പേര് വന്നത്. സുഷുമ്നാ നാഡിക്കുള്ളിലാണ് വജ്രനാഡി സ്ഥിതി ചെയ്യുന്നത്. ഇത് നാഭിയുടെ താഴെ നിന്നും ആരംഭിക്കുകയും അവിടെ നിന്ന് ഉയരുകയും ചെയ്യുന്നു. വജ്രനാഡി രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ വജ്രാസനത്തിൽ ധ്യാനിക്കുന്നത് ഉത്തമമാകുന്നു.
3: കന്ധരാസനം, വജ്രാസനം, ഈ ആസനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് കെ പി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: പ്രായോജകർ
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
8: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: നമസ്തേ. അനന്തപുരിയിൽ ഇനി മനു മഞ്ജുദ് രചന നിർവഹിച്ച ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ ഗൌരിലക്ഷ്മി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗോദാ.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
8: വേണം വേണം, ചെല്ലം പോവാം.
9: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല്ല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
10: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒപ്പമുണ്ടായിരുന്നത് ഗായത്രി ദേവി.

0: ഇപ്പോൾ സമയം 9 മണി. ആകാശവാണി അനന്തപുരി FM 101.9.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
4: പുൽക്കറുകകൾ നീർത്ത നാമിൽ തുമ്പി വന്നതും പാൽ തിളച്ചു തൂവും തുമ്പ പൂക്കുടങ്ങളും.
3: ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ താരം സോന നായർ.
4: മുളയാൽ പാടി എന്തോ.
3: മലയാള ചലച്ചിത്ര ടെലിവിഷൻ രംഗത്ത് തനതായ അഭിനയ ശൈലി കൊണ്ട് ശ്രദ്ധേയയായ നടിയാണ് സോന നായർ. 1996 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ സോന, അരയന്നങ്ങളുടെ വീട്, നെയ്ത്തുകാരൻ, പാസഞ്ചർ, പട്ടണത്തിൽ സുന്ദരൻ, കസ്തൂരിമാൻ, വെറുതെ ഒരു ഭാര്യ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ മികച്ച സ്വഭാവ നടിയായി തിളങ്ങി. സിനിമയോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ഏറെ സജീവമായ സോന നായർ പ്രമുഖ ചാനലുകളിലെ ഹിറ്റ് സീരിയലുകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറി. പോസിറ്റീവ് വേഷങ്ങളും ശക്തമായ നെഗറ്റീവ് കഥാപാത്രങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള സോനയുടെ കഴിവിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സൌമ്യമായ മുഖഭാവവും മികച്ച അഭിനയപാഠവും കൊണ്ട് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി സോന നായർ അഭിനയരംഗത്ത് മികവോടെ തുടരുന്നു.

0: ഹലോ, നമസ്കാരം. ഞാൻ സോണ നായർ. ഹലോ പ്രിയഗീതത്തിലേക്ക് അതിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് കുറച്ച് ശ്രോതാക്കളെ ഞാൻ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ കുറച്ച് ശ്രോതാക്കളുമായിട്ട് അവരുടെ ഇഷ്ടഗാനവും അവരുമായിട്ടൊക്കെ സംസാരിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. ഇന്ന് ഏതൊക്കെ ശ്രോതാക്കളാണ് എന്നെ വിളിക്കുകയും അവരോടൊപ്പം സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടാവുകയും മാത്രമല്ല അവരുടെ ഇഷ്ടഗാനങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നറിയാനും ഞാൻ കൗതുകത്തോടെ ഇരിക്കുകയാണ്. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ.
1: ആ മേഡം, ഞാൻ കോട്ടയത്ത് നിന്നാണ്. സജികുമാർ എന്നാണ് പേര്.
0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം സജി. എന്താണ്, വർക്ക് ചെയ്യാണോ?
1: ഞാൻ കൺസ്ട്രക്ഷനിലായിരുന്നു, മധ്യപ്രദേശിലായിരുന്നു. ഇപ്പൊ റിട്ടയർ ആയിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്.
0: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ആകാശവാണി ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ വരാനായിട്ട് എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അല്ലേ?
1: അതെ അതെ, എന്റെ വൈഫാണ് കൂടുതൽ സമയം രാവിലെ തൊട്ട് ആകാശവാണി കേൾക്കുന്ന ഒരു വ്യക്തിയാണ്.
0: അതെ അതെ അതെ അതെ അതെ, അതൊരു ഭയങ്കര ഒരു കൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ ആരൊക്കെയോ നമ്മുടെ കൂടെ ഉള്ളത് പോലെ തോന്നും. കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഈ പാട്ടും ഇവരുടെ പ്രോഗ്രാമും ഒക്കെ ഇങ്ങനെ സ്ഥിരമായി കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു സുഖമാണ് ശരിക്കും. അതെ, ഏത് പാട്ടാണ് ഈ പ്രോഗ്രാമിൽ കേൾക്കാന്?
1: ലൂക്കയിലെ നീയില്ലാ നേരം എന്നൊരു പാട്ടുണ്ടല്ലോ, ലൂക്ക സിനിമയിൽ.
0: ആ ലൂക്ക സിനിമയിൽ അത് നമുക്ക് കേൾക്കാം. അത് സൂരജസ് കുറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് അത് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഹരിനാരായണന്റെ ലിറിക്സ്.
1: എന്റെ മകനാണ്.
0: ഓ ശരി.
1: എറണാകുളത്താണ്, ഞാനിപ്പോ കോട്ടയത്തുണ്ട്.
0: ആഹാ, ഞാന് ഈ പാട്ടിങ്ങനെ ആലോചിച്ചപ്പോ നോർമലി അങ്ങനെ ആൾക്കാർ പെട്ടെന്ന് അങ്ങനെ പറയില്ല. അതായത് ഈ പാട്ട് നല്ല സൂപ്പർ പാട്ടാണ്. പക്ഷെ നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ എപ്പോഴും ഈ ന്യൂ ട്രെൻഡിൽ അല്ലെങ്കിൽ പറയുന്ന ന്യൂജൻ ടീമുകളാണ് ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയും ചെയ്തു ഇതെല്ലാം കൊള്ളാലോ, ന്യൂജൻ ഒരു തോട്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് അതിന്റെ സിംഗറിന്റെ അച്ഛനാണ് വിളിക്കുന്നത്. അതൊരു വലിയ ട്വിസ്റ്റ് ആയി പോയി. ഓ ശരി ശരി ശരി, സൂപ്പർ. അപ്പൊ പിന്നെ ഇനി ആ പാട്ടിനെ പറ്റിയൊന്നും ഞാൻ അധികമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ അതാരാണ് എഴുതിയിരിക്കുന്നതെന്നും പാടിയതും മ്യൂസിക്കും ചെയ്തേക്കുന്ന സൂരജാണ് അല്ലേ? സൂപ്പർ പാട്ടാണ്, നല്ല മൂവിയാണ് ടോവിനോയുടെ. അപ്പൊ എന്തായാലും സൂരജിന്റെ ഇപ്പോഴത്തെ കറന്റ് പ്രോജക്ട് ഏതാ?
1: ഇപ്പൊ ഒന്ന് രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ സിനിമയുടെ പേരൊന്നും അവൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ചെയ്തോണ്ടിരിക്കുകയാണ്.
0: എറണാകുളത്താണ്. എന്തായാലും സന്തോഷം. സൂരജിനോട് പറഞ്ഞേക്കണം, ഇങ്ങനെ എന്നോട് സംസാരിച്ചിട്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നടന്നു എന്നുള്ള കാര്യം പറയണം. സന്തോഷം സന്തോഷം ചേട്ടാ സംസാരിച്ചതില്. അപ്പൊ നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം എന്തായാലും. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ ഹലോ, നമസ്കാരം മാഡം.
0: ഹലോ പ്രിയ, ഗീതത്തിലേക്ക് വന്നോളൂ.
1: വലിയ സന്തോഷമായിരുന്നു എനിക്ക്.
0: ആണോ, എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഓരോരുത്തർ വരുമ്പോഴും ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ ഒന്നും കിട്ടാറില്ല.
0: അപ്പൊ ഇന്നാണോ കിട്ടുന്നേ?
1: അപ്പൊ
0: അതൊരു ഭാഗ്യല്ലേ? എനിക്കും കൂടെ ഭാഗ്യമാണ്, നിങ്ങളിവിടെ സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
1: അതെ അതെ അതെ.
0: എവിടെ നിന്നാ വിളിക്കുന്നത്?
1: ഹരിപ്പാട് നിന്ന് ബീന.
0: ഹരിപ്പാട് നിന്ന് ബീന. ബീന വർക്ക് ചെയ്യാണോ?
1: ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല.
0: ഇല്ല. മക്കളൊക്കെ?
1: മക്കൾ രണ്ടു പേര്, യാദവും യതിലും.
0: എന്താ ചെയ്യണ പിള്ളേര്?
1: യാദവും മൂത്താള്,
0: സ്വത്തു
1: ഇപ്പൊ കഴിഞ്ഞിട്ട് നിക്കുന്നു.
0: ആഹാ.
1: യതില് 6-ാം ക്ലാസ്സില്.
0: ഓ ശരി ശരി. ഏത് പാട്ടാ വേണ്ടേ?
1: താനേ പൂവിട്ട മോഹം.
0: പാടോ?
1: അങ്ങനെ ഒന്നും പാടത്തില്ല.
0: എന്നാലും ഒരു രണ്ട് ലൈൻ അറിയാമെങ്കിൽ പാടി കഴിഞ്ഞാൽ എല്ലാരും കേൾക്കും.
1: താനേ പൂവിട്ട മോഹം, മോഹം വിരുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമകാലും.
0: കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് സസ്നേഹം എന്ന സിനിമയിലെ പാട്ടാണ്. പിന്നെ വേണുചേട്ടന്റെ നല്ല പാട്ടുകളല്ലേ അദ്ദേഹം പാടിയ എല്ലാ പാട്ടുകളും ഒന്നിനൊന്നിനു വെച്ചാണ്. പിന്നെ പിന്നെ പിന്നെ എല്ലാ പാട്ടുകളും അതെ. പ്രത്യേകിച്ച് ജോൺസൺ മാഷിന്റെ മ്യൂസിക്കും, വലിയൊരു കലാകാരനാണ് ജോൺസൺ മാഷ്. അദ്ദേഹത്തിന്റെ സംഗീതം വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോ ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. നന്ദി. ഓ താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുരി, പള്ളിപ്പുറം.
0: സരസ്വതി എന്റർപ്രൈസസ് ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുരി, പള്ളിപ്പുറം.
2: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
3: ഹലോ,
2: ഓക്കെ, എന്താ പേരെന്താണ്?
3: രാജീവ്.
2: രാജീവ് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടോ അതോ ആകാശവാണിയുടെ വിളിക്കാം?
3: ആകാശവാണി കേൾക്കാറുണ്ട്. വിളിക്കാറുണ്ട്.
2: പാടാറൊക്കെ ഉണ്ടോ? പാടും. ഏത് പാട്ടാണ് വേണ്ടത്?
3: എനിക്ക് നിറങ്ങളെ എന്നുള്ള
2: നിറങ്ങളെ ആ പാട്ടാണോ? അഹം സിനിമയിലെ പാട്ടാണത് അല്ലേ? നല്ല പാട്ടാണ്, നല്ല ചോയ്സ് കേട്ടോ,
3: നല്ല
2: പാട്ടാ. അപ്പോ എന്തായാലും മാരീഡ് ആണോ? വൈഫിന്റെ പേരെന്താ?
3: വൈഫിന്റെ പേര് കവിത.
2: കവിത, കുഞ്ഞുങ്ങള്?
3: കുഞ്ഞുങ്ങള് രണ്ട് പേര്. എനിക്ക് ഓട്ടോ വെട്ടിപ്പാണ് ജോലി. മാഡത്തിന്റെ സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്.
2: കസ്തൂരിമാൻ. കസ്തൂരിമാൻ മാത്രമേ കണ്ടിട്ടുള്ളോ? എന്തായാലും വിളിച്ചതിനൊക്കെ ഒരുപാട് സന്തോഷം. നമുക്ക് ഈ പാട്ട് കേൾക്കാം. പാടുന്നുണ്ടോ രണ്ടുപേരി?
3: ഓ, രണ്ടുപേരി ആ പാട്ട് പാടാം.
2: പാടിക്കോ.
3: നീര

0: എഴുതിയ ദിവ്യാനുഷാദ കളമം.
1: നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ, ശരിക്കും നല്ല രസമുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. ട്രൈ ചെയ്യണം. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇത് കുറച്ച് കടുപ്പുള്ള പാട്ടാണ്, എന്നാലും അതൊക്കെ നന്നായി പാടുന്നുണ്ട്. അപ്പോ എന്തായാലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. വളരെ സന്തോഷം വിളിച്ചതില്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ.

0: ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എന്താ, പേരെന്താണ്?
1: പേര് സുരേഷ്.
0: എവിടുന്നാ?
1: കല്ലമ്പലം, നെക്കാട്.
0: ഓക്കെ സുരേഷ്, വർക്ക് ചെയ്യാണോ?
1: ടൈലറിംഗ് ഷോപ്പാണ്, നെക്കാടാണ്.
0: ആ ഓ ഓക്കെ ഓക്കെ. പിന്നെ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണെന്ന് തോന്നുന്നു.
1: അതെ, സ്ഥിരം ശ്രോതാവാണ്.
0: രാവിലെ റേഡിയോ ഓൺ ചെയ്താൽ പിന്നെ കിടക്കുമ്പോഴാണ് നൈറ്റിൽ അല്ലേ ഓഫ് ചെയ്യുന്നത്?
1: അതെ, രാവിലെ പ്രഭാത വേദി, 6 മണിക്ക് പ്രഭാത വേദിയോടുകൂടി തുടങ്ങും. വീട്ടിലുണ്ട്, കടയിലും ഉണ്ട്.
0: എവിടെ എത്തിയാലും ആകാശവാണിയാണ്. കടയിൽ നിന്ന് വീട്ടിലോട്ട് പോയാലും തിരിച്ച് കടയിലേക്ക് വന്നാലും ഒക്കെ അതൊരു നല്ല നല്ല കാര്യമാണ്. നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അറിയാനും പാട്ടുകൾ ആസ്വദിക്കാനും അല്ലേ, കുറേ ഡിബേറ്റുകളും വാർത്തകളും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ. ഏത് പാട്ടാ വേണ്ടേ സുരേഷിന്? തുമ്പപ്പൂക്കാറ്റിൽ താനേ ഊഞ്ഞാലാടും, അതല്ലേ? നല്ല പാട്ടാണ്. അപ്പൊ ഈ പാട്ട് കണ്ണൂർ രാജൻ അദ്ദേഹമാണ് അതിന്റെ സംഗീതം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറാണ് അദ്ദേഹം അതിന്റെ ലിറിക്സ്. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് നന്ദി സുരേഷ്. സംസാരിച്ചതിനും എനിക്ക് സന്തോഷം. ഓക്കെ, ശരി ശരി ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
5: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
6: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
7: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ത്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
8: 3 മാസത്തിനുള്ളിൽ പണം ഡബിൾ.
9: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
8: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
9: നാളെ കാണുകയും ഇല്ല.
10: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
11: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
12: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
9: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
12: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
13: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
14: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
15: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
16: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
17: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
18: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
19: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
0: ഹലോ,
4: ഹലോ,
0: നമസ്കാരം
4: മാഡം. നമസ്കാരം.
0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
0: എന്താ പേര്?
4: എന്റെ പേര് ഖുർഷിദ് എന്നാണ്.
0: ഖുർഷിദ്, ആ, എവിടെ നിന്നാ വിളിക്കുന്നത്?
4: ഞാൻ വട്ടിയൂർക്കാവിലാണ്.
0: വർക്ക് ചെയ്യാണോ എവിടെയും?
4: ഇല്ല, ഞാൻ ഹൗസ് വൈഫ്
0: ആണ്. കുട്ടികള്?
4: ഒരു മോളുണ്ട്, ഒരു മോനുണ്ട്. മോളുടെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്, മോനുണ്ട്. മോനെ MBA പഠിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് ഇല്ല, ഹസ്ബൻഡ് മരിച്ചുപോയി.
0: ഓ ശരി. ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട്?
4: രാവിലെ തൊട്ടേ വെച്ച് TV കാണാൻ പറ്റൂല. TV ഉണ്ട്, പക്ഷെ അതില് സ്പോർട്സ് മാത്രമേ കിട്ടത്തുള്ളൂ. മോൻ ക്രിക്കറ്റ് ഒക്കെ കണ്ടോണ്ടിരിക്കും.
0: അപ്പൊ അതുകൊണ്ട് TV പ്രോഗ്രാംസിന് പകരം റേഡിയോ ഫുൾ ടൈം.
4: മാഡത്തിന് ഇപ്പൊ ഏത് വർക്ക്?
0: ഞാനിപ്പോ സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയലില് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൂര്യ TV. സ്വയംവര പന്തൽ രാത്രി 8 മണിക്ക്. TV കാണാത്ത ഒരാളോട് നമ്മള് അതിനെ പറ്റി പറഞ്ഞിട്ട്.
4: അല്ല, മൊബൈലിലുണ്ടല്ലോ.
0: ആ, മൊബൈൽ കാണണം സ്വയംവര പന്തൽ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ. സിനിമ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് പ്രോജക്ടുകള്. പിന്നെ ബാക്കി കാര്യം കുറച്ച് ആഡ് അങ്ങനെയുള്ള വർക്കുകള്, ഷോർട്ട് ഫിലിംസ്, ഇതൊക്കെയാണ് ചെയ്യുന്നത്. സിനിമ ഇപ്പോ കറന്റ്ലി ഒന്നും ചെയ്യുന്നില്ല. വീട്ടില് ഞാനും ഹസ്ബൻഡും. അപ്പൊ സന്തോഷം വിളിച്ചതില്. നമുക്ക് ഏത് പാട്ടാ വേണ്ടത്?
4: എനിക്കിപ്പോ വേണ്ടത് കുട്ടിക്കുപ്പായ എന്ന സിനിമയിലെ പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും പൊട്ടിക്കരയിക്കും ജീവിതം.
0: പാടുവോ അത് രണ്ട് ലൈൻ?
4: പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിൽ.

0: ഈ പാട്ടൊക്കെ
1: ഇത് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്കാണ്
1: ഇത്? നീതു സ്റ്റിച്ചിങ് സെന്ററിലുള്ള എന്റെ സഹോദരിമാർക്കെല്ലാം, എന്റെ ഫ്രണ്ട്സിനും വേണ്ടിയിട്ടാണ്
0: ഈ പാട്ട് അല്ലേ. ഈ പാട്ട് കുറച്ച് ഇത്തിരി ഒരു ദുഃഖം പറഞ്ഞ പാട്ടല്ലേ, ഒരു സങ്കടമൊക്കെ വരുന്നില്ലേ?
1: എനിക്ക് അതുപോലെയുള്ള പാട്ടുകളാണ് എനിക്ക് ഇഷ്ടം.
0: ആണല്ലേ, ഈ പാട്ടുകളെ തന്നെ അവർക്ക് സന്തോഷം പകരാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് പകരം സങ്കട പാട്ടുകളൊക്കെയാണ് ഡെഡിക്കേഷൻ.
1: സ്ത്രീകൾക്കെല്ലാം ഇതുപോലെയുള്ള പാട്ടുകളായിരിക്കും ഇഷ്ടം.
0: അത് ശരിയാ. അപ്പൊ എന്തായാലും വളരെ അർത്ഥവത്തായ പാട്ടുമാണ്. ഏത് പാട്ടായാലും നമ്മൾ ആസ്വാദനത്തിന്റെ രീതികളിലാണ് വ്യത്യാസം അല്ലേ. അപ്പം എല്ലാ പാട്ടുകളും എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന വരില്ല. എന്നാലും നിങ്ങളുടെ
1: ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ഒരു ആസ്വാദനമല്ല,
0: ഒരിക്കലും അല്ല. ഇതൊക്കെ പാട്ട് കേട്ട ഇപ്പോഴത്തെ കുട്ടികൾ റേഡിയോ എടുത്ത് താഴോട്ട് ഇടും, അങ്ങനെയാണ് പൊതുവെ. അപ്പോ അവർക്കൊക്കെ വേറൊരു ടൈപ്പ് ഓഫ് പാട്ടുകളാണല്ലോ. പാട്ടുകളാണ് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ജീവിതവുമായിട്ട് ഒരുപാട് ഷെയ്ഡുള്ള വരികളാണ്. അപ്പൊ എന്തായാലും ബാബുരാജ് സാറിന്റെ മ്യൂസിക്കിൽ പി ഭാസ്കരൻ മാഷിന്റെ ലിറിക്സ് ആണ്. പി ലീല ഗോമതി അവരൊക്കെയാണ് ഇത് പാടിയിരിക്കുന്നത്. കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ പൊട്ടിച്ചിരിക്കുവാൻ എന്ന പാട്ട്, കുട്ടിക്കുപ്പായമൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പടമാണ്. അതിനകത്തുള്ള പാട്ടുകളും ഈ പറഞ്ഞ പോലെ പലരും ഇതുപോലെ ആവശ്യപ്പെടുമ്പോഴും അത്തരം പാട്ടുകളൊക്കെ നമ്മൾ ആകാശവാണിയിൽ റേഡിയോയിൽ കൂടെ കേൾക്കുമ്പോൾ മാത്രമാണ് പഴയ സിനിമകളുടെയൊക്കെ ഒരു മനോഹാരിത നമ്മൾ പിന്നെയും പിന്നെയും അറിയുന്നത്. തീർച്ചയായിട്ടും,
1: കാരണം
0: അല്ലാതെ പറ്റില്ല. അല്ലാതെ ഇപ്പോ നമ്മള് റേഡിയോയിൽ തന്നെ പല FM-ലും നമുക്ക് വേറെ വേറെ പാട്ടുകളാണ് കേൾക്കുന്നത്. അപ്പം ആകാശവാണി മാത്രമാണ് അതിനകത്ത് ഇത്രയും പഴയ, അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമകളുടെ പാട്ടുകൾ വരെ അവരുടെ കയ്യിൽ കളക്ഷൻസ് ഹെവിയാണ് അല്ലേ. അതുകൊണ്ട് ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. ഓക്കെ ശരി ചേച്ചി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
1: ഓക്കെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
2: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
3: ഓക്കേ, എന്റെ പേര് സബൂറ എന്നാണ്.
2: സബൂറ. സബൂറ എവിടെ?
3: പത്തനാപുരത്ത്.
2: ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ വർക്ക് ചെയ്യുന്നത്?
3: ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാനിപ്പം പലഹാരമൊക്കെ ഉണ്ടാക്കി, മുറുക്കും അച്ചപ്പൊക്കെ
2: ഉണ്ടാക്കി. ബിസിനസ് ആണോ?
3: ആ,
2: ശരി ശരി, സൂപ്പർ. അപ്പൊ എന്തായാലും ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാംസും കേൾക്കാറുണ്ട് എന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ജീവിതം. നമുക്ക് ഏത് പാട്ടാ വേണ്ടേ?
3: എനിക്ക് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് നീ വരുമ്പോ എന്നുള്ള
2: പാട്ട്. നായിക എന്ന ചിത്രത്തിലെ ദാസേട്ടൻ പാടിയ പാട്ടാണ്. അർജുനൻ മാഷാണ് മ്യൂസിക്, ശ്രീമാരൻ തമ്പി സാറിന്റെ രചനയിൽ ആണ് ഈ പാട്ട്. അപ്പൊ എന്തായാലും സൂപ്പർ പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഈ പാട്ട് ആസ്വദിക്കാം. വിളിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ. അയ്യോ, അത് കാരണം കൊറേ പേര് ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കായിരുന്നല്ലോ, അതുകൊണ്ടാണ് ആ ഒരു വെയിറ്റിംഗ് വന്നത് കേട്ടോ. എന്തായാലും ബിസിനസ് ഒക്കെ കെങ്കേമമായിട്ട് നടക്കട്ടെ, എല്ലാവിധ ആശംസകളും. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം, സംസാരിക്കാൻ പറ്റിയതിലും സന്തോഷം. താങ്ക് യു.

0: ബിർള ഓഫീസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
3: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
4: എന്താ വേറെ മാച്ച് ഉണ്ടോ?
3: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
4: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
5: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
6: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
7: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
8: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
9: ഹലോ.
10: ഹലോ, നമസ്കാരം മാഡം.
9: നമസ്കാരം. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. എവിടെ നിന്ന് വിളിക്കുന്നത്?
10: ഞാൻ വിളിക്കുന്നത് പേയാട് കുണ്ടമൺകടവിൽ.
9: കുണ്ടമൺകടവ്. എന്താ ചെയ്യുന്നത്?
10: ഞാൻ വീട്ടമ്മ.
9: വീട്ടമ്മ. മക്കളൊക്കെ?
10: എനിക്ക് ഒരു മോളും പാലരാമുരത്താണ് താമസിക്കുന്നത്.
9: ശരി ശരി.
10: ഞാനും ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളൂ.
9: ഓ ശരി ശരി. ഏതാണ് പാട്ടിപ്പോ വേണ്ടത് കേൾക്കാൻ? തേനും വയമ്പും നാവിൽ തൂവും ആ പാട്ട് അല്ലേ? പാടണം പാടണം.
10: തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി രാഗം രാഗം
9: അടിപൊളി അടിപൊളി. തേനും വയമ്പും എന്ന ചിത്രത്തില് ജാനകി അമ്മ പാടിയ പാട്ടാണ്. രവീന്ദ്രൻ മാഷാണ് അതിന്റെ സംഗീതം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ മാഷ് സംഗീതം നൽകി ജാനകി അമ്മ ആലപിച്ച് തേനും വയമ്പും എന്ന ചിത്രത്തിലെ തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി എന്ന മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. ഓക്കെ.

0: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം. ഹലോ പ്രിയ ഗീതം, നമുക്ക് കേൾക്കാമോ? അപ്പൊ കേൾക്കണമെങ്കിൽ ഒരു പാട്ട് നമ്മൾ പറയണം അല്ലേ? ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് മണിച്ചിത്രത്താഴിലെ പ്രിയമുള്ള ഒരാളോ വരുവാനെന്നുണ്ടെന്ന് ആ പാട്ട്.
0: അപ്പോ മണിച്ചിത്രത്താഴിലെ ആ പാട്ട് ആരാണത് കേൾക്കാൻ ആഗ്രഹപ്പെടുന്നത്? എന്താണ് പേര്?
1: ശ്രീകുമാരി മലയിക്കട.
0: ഓ ശരി.
1: നെയ്യാറ്റിൻകരക്കടുത്ത്.
0: ആ നെയ്യാറ്റിൻകരക്കടുത്ത്. ഓക്കെ ഓക്കെ. അപ്പോ
1: നടത്തുന്ന പ്രോഗ്രാം
0: പ്രോഗ്രാം ഇപ്പോ സ്വയംവര പന്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ നടക്കുന്നുണ്ട്. ഭയങ്കര ഒരു വില്ലത്തിയായിട്ടുള്ള ഒരു വർക്കാണ് ഞാൻ ചെയ്യുന്നത്. നോർമലി ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോ എന്താണ് അയ്യോ വില്ലത്തിയായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് കാണുന്നവരൊക്കെ ഒരിക്കലും മറക്കില്ല. അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആണത്.
1: കഥാപാത്രമല്ലേ?
0: അതാണ്, അത് എല്ലാരും ചിലരും മനസ്സിലാക്കില്ല. നമ്മൾ അഭിനയിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കില്ല. അപ്പോ എന്തായാലും അത് പറ്റുമെങ്കിൽ കാണുക സൂര്യ ടിവിയിൽ. അങ്ങനെ വേറെ എന്താണ് വിശേഷങ്ങൾ? വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ.
1: വിശേഷം, എനിക്ക് ഒരു മോയുണ്ട്, വിഷ്ണു, മോള് വീണ. അവരൊക്കെ രണ്ട് കുട്ടികള്, ആൺകുട്ടികളാണ് രണ്ടുപേരൊക്കെ. പിന്നെ എനിക്ക് നെയ്ത്താണ് ജോലി.
0: നെയ്ത്ത്? ആ കൈത്തറി. അതാണ്
1: കൈത്തറി. യൂണിഫോം
0: എവിടെ?
1: യൂണിഫോമാണ് കുട്ടികളെ സ്കൂളിലെ.
0: ആ ഓ ശരി ശരി ശരി ശരി ശരി.
1: നമ്മൾ നെയ്ത് കൊടുക്കും, പിന്നെ അവര് ഡിസൈനൊക്കെ ആക്കി കണ്ടൊക്കെ അടിച്ചു വരും.
0: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും സന്തോഷം ചേച്ചി വിളിച്ചതില്. നമുക്ക് ഈ പാട്ട് കേൾക്കാം. മണിച്ചിത്രത്താഴിലെ വരുവാനില്ലാരും നല്ല പാട്ടാണ്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സോങ് ആണ്. എപ്പോ കേട്ടാലും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, വിളിച്ചതിന് ഒരുപാട് നന്ദി ചേച്ചി. താങ്ക് യു.

0: വളരെ വളരെ സന്തോഷമാണ് മലോപ്രിയ ഗീതത്തിൽ എന്നെ ഒരു അതിഥിയായിട്ട് അല്ലെങ്കിൽ ഈ ശ്രോതാക്കളുമായിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പലരുടെയും പല രീതിയിലുള്ള ഇഷ്ടങ്ങളാണ്, ഇഷ്ട ഗാനങ്ങൾ. നമുക്ക് ഗാനങ്ങളൊക്കെ ഒരു എന്താ പറയുക, ലക്ഷങ്ങൾക്കപ്പുറമായിട്ടുള്ള ഗാനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ ഓരോ വ്യക്തികളും വിളിക്കുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് പാട്ടുകളാണ്. അപ്പോൾ ആ പാട്ടുകൾ എന്താണ് ഇഷ്ടം എന്നല്ലെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിയും അപ്പുറമുള്ള ഒരു കഥയാണ് ആ പാട്ടിനെ പറ്റി അവർ പറയാറ്. അവർ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷവും ഒരു കൗതുകവും ഉണർത്തുന്ന ഒരു ഒരു സംഭവമാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ അവർ ആവശ്യപ്പെടുമ്പോഴാണ് പിന്നെയും കേൾക്കുകയും അതൊന്നും കൂടെ ആസ്വദിക്കണമെന്ന് തോന്നുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിക്കും ഈ ഒരു ഹലോ പ്രിയഗീതത്തിൻ്റെ പിന്നിലുള്ള പ്രവർത്തകർക്ക് നന്ദി.
1: ചലച്ചിത്ര സീരിയൽ താരം സോന നായർ അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ.

0: സരസ്വതി എന്റർപ്രൈസസിന്റെ മൂന്നാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31st തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
3: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: മാവിന്റെ അടുത്തുനിന്ന് മാമ്പഴം വീഴുന്ന സമയത്താണ് ഓ ഇങ്ങനൊരു മാവ് ഞങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരുന്നത്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ അമൃത് കാലത്തിലൂടെ കടന്നുപോവുകയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. യുവാക്കളുടെ കഠിനാധ്വാനം 2047 ഒരു വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിലെ ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്നും 28-ന് അവധിയായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ഭിന്നശേഷി പെൻഷൻ 3,000 രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി VD സതീശന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇന്ധനവില വർധനവിനെതിരെ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ്സുടമകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിനു മുൻപിൽ ധർണ നടത്തും. ബസ് വ്യവസായം പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ഇടുക്കി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണിയെ തുടർന്ന് ജലനിരപ്പ് താഴുന്നതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്നു മുതൽ 3 ആഴ്ചത്തേക്ക് ഡാമിലെ ജലനിരപ്പ് 36.90 മീറ്ററിലേക്ക് താഴ്ത്താനാണ് തീരുമാനം. പത്തനംതിട്ട ഉള്ളന്നൂർ പുന്നംകുളുഞ്ഞി കുരിശിൻമൂട് ജംഗ്ഷന് സമീപം ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പന്തളം തിരുവല്ല കുന്നന്താനം ചെങ്ങരൂർ ചിറ മുണ്ടപ്ലാക്കൽ രാജന്റെയും ലീലയുടെയും മകൻ രാഹുൽ എം രാജനാണ് മരിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജിന്. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1971 മുതൽ 1980 വരെയുള്ള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് ആൻഡ് കട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
5: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
4: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
5: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
4: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
5: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
6: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
7: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
8: വേണം, ചെല്ലം പോവാം.
9: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
10: ഗാനോപഹാരത്തിൽ ഇനി വാണി ജയറാം പാടിയ ഒരു ഗാനമാണ് അങ്കക്കുറി എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് ബിജു തിരുമല, സംഗീതം ഏറ്റവും മറി.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല. ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
0: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: അടുത്ത ഗാനം അനുപല്ലവി എന്ന ചിത്രത്തിൽ നിന്നാണ് PJ ചന്ദ്രൻ പാടിയത്. KVJ വരികൾക്ക് KJ ജോയിയുടെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565 രൂപ നിരക്കിലും പവന് 360 രൂപ കുറഞ്ഞ് 1,16,520 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
5: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
6: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
0: ഗാനോപഹാരം തുടരുകയാണ്. അടുത്ത ഗാനം ദിവ്യദർശനം എന്ന ചിത്രത്തിനായി പി ജയചന്ദ്രൻ പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം പാടിയത് വാണി ജയറാമാണ്. കാനം ഈജയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകിയ ഗാനം അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: അടുത്ത ഗാനം വയലാർ രാമവർമ്മ രചിച്ചതാണ്. യേശുദാസ് സംഗീതം നൽകി ബി വസന്തയോടൊപ്പം പാടിയ ഈ ഗാനം അഴകുള്ള സെലീന എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: കാനോപഹാരത്തിലെ അടുത്ത ഗാനം യൂസഫ് അലി കെചേരി രചിച്ചതാണ്. MS ബാബുരാജിന്റെ സംഗീതത്തിൽ പാടിയത് തലത് മെഹമൂദ്. ചിത്രം ദ്വീപ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം പി സുശീലയും എസ് ജാനകിയും പാടിയതാണ്. കൈതപ്പു എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: മാവിന്റെ അടുത്തുനിന്ന് മാമ്പഴം വീഴുന്ന സമയത്താണ് ഓ ഇങ്ങനൊരു മാവ് ഞങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരുന്നത്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. യേശുദാസ് പാടിയത്. ശക്തി എന്ന ചിത്രത്തിനായി ഗാനം രചിച്ചത് ബിജു തിരുമല, സംഗീതം KJ ജോയ്.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ലാഭവിഹിതമായ 142 കോടി രൂപ മുഖ്യമന്ത്രി VD സതീശന് കൈമാറി. സംസ്ഥാന ഗവൺമെന്റിന് കോർപ്പറേഷനിൽ 0.86% ഓഹരി പങ്കാളിത്തമുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖം മൂടി അഴിഞ്ഞു വീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റുകൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫാ സംഗമം ഇന്ന്. മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 1800,000-ത്തിലധികം തീർത്ഥാടകർ ഒത്തുചേരും. കൊട്ടിയൂർ ദേവസ്വം മന്തഞ്ചേരിയിൽ നിർമ്മിച്ച പാലം അല്പസമയത്തിനകം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും അക്കരെ നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസുവും ഉദ്ഘാടനം ചെയ്യും. താമരശ്ശേരി ചുരത്തിൽ 8-ാം വളവിന് സമീപം ലോറി നിയന്ത്രണം വിട്ട് ഓവുചാലിലേക്ക് മറിഞ്ഞു. ചുരത്തിൽ ഭാഗിക ഗതാഗത തടസ്സമുണ്ട്. സ്വർണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയായി. 14,565 രൂപയാണ് ഗ്രാമിന്. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർഗോഡിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 12 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. സംഗീതം മോഹൻ സിതാര.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എൻ ജി ശ്രീകുമാറും ചിത്രയും ശ്രീവിദ്യയും ആൻഡോയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
7: But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
8: അടുത്ത ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് എസ് പി വെങ്കിടേഷ്, യേശുദാസും സംഘവും പാടിയത് ചിത്രം ജോണി വാക്കർ.

വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ. ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: നിറം എന്ന ചിത്രത്തിനുവേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഈണം നൽകി. യേശുദാസും ശബ്നവും.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ. ആദ്യ ഗാനം പൊന്നുമണി എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും S. ജാനകിയും പാടിയത്.

0: கொஞ்சி கொஞ்சி பேசுறது கண்ணில் தெரியுமா?
1: പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ ജൂൺ 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
3: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
4: അടുത്ത ഗാനം ഹരിഹരനും സുജാതയും പാടിയത് ചിത്രം പ്രിയമാന തോഴി.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: എക്സാമിൻ എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
2: എന്താ വേറെ മാച്ച് ഉണ്ടോ?
1: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
2: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
3: പക്ഷേ ബാങ്കിങ്ങിൽ അത് വേണ്ട.
4: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
5: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: മൻ കി ബാത്,
7: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
8: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
7: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
8: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
7: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
8: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
7: തുടർന്ന് മലയാള പരിഭാഷ.
8: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
9: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
10: മാവിന്റെ അടുത്തുനിന്ന് മാമ്പഴം വീഴുന്ന സമയത്താണ് ഓ ഇങ്ങനൊരു മാവ് ഞങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരുന്നത്.
9: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻഡിഎ ഗവൺമെന്റ് കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ത്യയുടെ നാഗരികവും വികസനപരവുമായ യാത്രയിലെ ഒരു പരിവർത്തന ഘട്ടമാണിതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റ ശേഷം ആത്മവിശ്വാസത്തിന്റെയും സാംസ്കാരിക നവോത്ഥാനത്തിന്റെയും ചരിത്ര നിമിഷങ്ങളാണ് 12 വർഷങ്ങളായി ആഘോഷിക്കുന്നതെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ. സദ്ഭരണത്തിന്റെയും രാഷ്ട്രം ലക്ഷ്യമിടുന്ന 2047 വികസിത് ഭാരതത്തിന്റെ മഹത്തായ ദൃഢനിശ്ചയത്തിനും ശക്തമായ അടിത്തറയായി പ്രധാനമന്ത്രി മാറുന്നുവെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുമെന്ന് യോഗത്തിനുശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പിഎംജിയിലെ വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. ജൂൺ 1 സാധാരണയായി എത്തുന്ന കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചത്. കൊല്ലം ജില്ലയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മന്ത്രി ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കെഎംഎംഎൽ ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ, തദ്ദേശ സ്ഥാപന ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ പൈസക്കരിയിൽ ടോറസ് ലോറിയും ബൈക്കും ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. പൈസക്കരി ദേവമാതാ കോളേജ് BCA 1st year വിദ്യാർത്ഥി ആൽബിൻ പി വിൽസൺ ആണ് മരിച്ചത്. സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ചൈനയുടെ ലുഗുവാങ്സുവിനെതിരെയാണ് ലക്ഷ്യ സെന്നിന്റെ ആദ്യ പോരാട്ടം. വനിതാ സിംഗിൾസ് PV സിന്ധു ഇന്തോനേഷ്യൻ താരത്തെ നേരിടും. FM ന്യൂസ് അറ്റ് ലയൺസ്, ഇനി 1 മണിക്ക്.

0: ആകാശവാണി
1: ഹരിതവാണി.

വാനമ്പാടിയുടെ കുലത്തിൽപ്പെടുന്ന അറിയപ്പെടുന്ന നല്ല പാട്ടുകാരാണ് ചെമ്പൻപാടി. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചെമ്പൻപാടിയുടെ പാട്ട് വേനൽക്കാലത്ത് പതിവായി കേൾക്കാൻ കഴിയും. ചരൽക്കുന്നുകളിലൂടെയോ വിശാലമായ വരണ്ട പാടങ്ങളിലൂടെയോ നടക്കാനിറങ്ങിയാൽ ഇവയുടെ പാട്ട് നിങ്ങൾ കേൾക്കാതിരിക്കില്ല.

0: ഇതുവരെ നിങ്ങൾക്കിവയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിനെ കാണാൻ ശ്രമിക്കണം. നമ്മുടെ ചുറ്റിലും എത്രയെത്ര മനോഹര ജീവികളാണെന്നോ ജീവിക്കുന്നത്. അവയെയൊക്കെ കാണുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ കടമയാണ്. അറിയാത്തതിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാനാവുക?
1: ഓരോ ജീവികൾക്കും ജീവിക്കാൻ അവയുടേതായ ആവാസ വ്യവസ്ഥയുണ്ട്. ചെറിയ കുറ്റിക്കാടുകളുള്ള ചരൽ പറമ്പുകളോടാണ് ചെമ്പൻപാടിക്ക് പ്രിയം. പെൺ തൂക്കണാങ്കുരുവിയുടെ അത്രമാത്രം വലിപ്പമുള്ള ഈ ചെറിയ പക്ഷിയെ തിരിച്ചറിയാൻ അവയുടെ സ്വഭാവം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്ഥിരവാസിയായ ഈ പക്ഷിയെ കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമേ അല്ല. തടിച്ചുരുണ്ടതും ചെമ്പിച്ച തവിട്ട് നിറമുള്ളതുമാണ് ഇവയുടെ ദേഹം. പക്ഷിയുടെ പുറത്തുള്ള കറുത്ത വരകൾ സൂക്ഷിച്ചു നോക്കിയാലേ കാണാനാകൂ. ചെമ്പൻപാടിയുടെ മാറിലും ചില വരകളും പാടുകളും കാണാനാകും. ഈ കുറിവാലൻ പക്ഷി തൻ്റെ വാലുയർത്തിപ്പിടിച്ചാണ് മിക്ക നേരവും ഇരിക്കുക. ചെറിയ പാറകല്ലിലോ പാതയോരത്തെ സർവേകല്ലിലോ വൈദ്യുത കമ്പികളിലോ കുറ്റിക്കാട്ടിലോ ഇരുന്ന് ഇടതടവില്ലാതെ പാടിക്കൊണ്ടിരിക്കുന്നതാണ്

0: കാടെല്ലാം പൂത്തു മധുകര സുതുരവ നഗരിയിൽ അലിയുക മദകര സുരഭില മധുവിതിലൊഴുകുക നീ വാസന്ത കേളി നൗകയാ.
1: ചെമ്പൻപാടിയുടെ പാടുമ്പോഴുള്ള കസർത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. കൂടൊരുക്കുന്ന വേനൽക്കാലത്താണ് ഇവയുടെ പാട്ടും കസർത്തും പൊടി പൊടിക്കുന്നത്. ചെമ്പൻപാടി നിലത്തുനിന്ന് നേരെ മുകളിലേക്ക് പറന്നുയരുന്നതോടെയാണ് അവയുടെ അഭ്യാസ പ്രകടനങ്ങളുടെ തുടക്കം. മുകളിലേക്ക് പറക്കുമ്പോൾ ഉച്ചത്തിൽ പാടിക്കൊണ്ടിരിക്കും. 20-30 അടി ഉയരത്തിലേക്ക് പൊന്തിക്കഴിഞ്ഞാൽ ഏതാനും നിമിഷം അവിടെ കാറ്റു ചവിട്ടി നിൽക്കും. പെട്ടെന്ന് ചിറകുകൾ വിടർത്തും. മുകളിലേക്ക് ചിറക് വിരിച്ച് ചിറകനക്കാതെ താഴേക്ക് വട്ടമിട്ട് പറക്കും. മുകളിലേക്ക് പറക്കുമ്പോൾ നമ്മൾ കേട്ട പാട്ടായിരിക്കില്ല താഴേക്ക് വരുമ്പോൾ കേൾക്കുക. പാടിക്കൊണ്ട് പാരഷൂട്ടിൽ ഇറങ്ങുന്നതുപോലെ ചിറകടിക്കാതെ നിലത്തേക്കിറങ്ങും.
2: ചെമ്പൻപാടിയുടെ ഇംഗ്ലീഷ് പേര് ബുഷ് ലാർക്ക് എന്നാണ്. ശാസ്ത്രീയ നാമം മിറാഫ്ര അസാമിക്ക എന്നും. പുൽവിത്തുകളും ചെറുപ്രാണികളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം. ധാന്യങ്ങൾ തിന്നുന്ന ഇവ കൃഷിക്ക് ഉപദ്രവം വരുത്തുന്ന കളകളുടെ വിത്തുകൾ തിന്ന് അവ പെരുകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. വിത്തുകൾ കൊത്തി തിന്നുന്നതിന് അനുയോജ്യമായ കൊക്കാണ് ഇവയ്ക്കുള്ളത്.
3: ചെമ്പൻപാടി ഇവയെ കാണുന്നത് പൊതുവെ സൗത്ത് ഏഷ്യയിലെ ഒരു നാറ്റീവാണത്. എന്ന് വെച്ചാൽ ദേശാടകരല്ല, ഇവിടുത്തെ ഒരു സ്ഥിരതാമസക്കാരാണ് ഈ പക്ഷികൾ.
1: പക്ഷി നിരീക്ഷകൻ എം എ ലത്തീഫ്.
3: കേരളത്തിലും സാധാരണയായി ഇവയെ കാണാം. പെനിൻസുലാർ ഇന്ത്യയുടെ ഭാഗം തന്നെയാണല്ലോ കേരളം. അപ്പം പെനിൻസുലാർ ഇന്ത്യയിലാണ് പ്രധാനമായും കാണുന്നത്, അതിൽ കേരളത്തിൽ സാധാരണയായി കാണുന്നതാണ്. അവയുടെ ഇംഗ്ലീഷ് പേര് അവയുടേത് ജേർഡൻസ് ബുഷ്ലാർക്ക് എന്നാണ്. പൊതുവെ അവയുടെ വിളികളും പാട്ടുകളും ഒക്കെ ഈ ശബ്ദം നല്ല രസമാണ്, കേൾക്കാൻ സംഗീതാത്മകമാണ്, നല്ല ഇമ്പമുള്ളതാണ്. പിന്നെ അവയെ കാണുന്നതാണെങ്കിൽ വരണ്ട് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് കാണുക. ഞാനും വൈഫും പക്ഷികളുടെ ഫോട്ടോ എടുക്കാൻ പോകുന്നവരാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് കളമശ്ശേരിയിൽ വെച്ചാണ്. അർബൻ കനോപ്പി കളമശ്ശേരിയിലൊരു ചെറിയൊരു കാട് പോലത്തെ ഒരു ഭാഗമുണ്ട്. അതിനോട് ചേർന്ന് വളരെ വരണ്ട് കിടക്കുന്ന ചില പറമ്പുകൾ, ആ പറമ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത് കൂടുതലും കിട്ടിയത്. കുറച്ച് നാണൻകുണികളാണ്, ആളുകളെ കണ്ട വേഗം ചെറിയ കുറ്റിച്ചെടികളുടെ അകത്തേക്ക് കൂടി പോകുക, എങ്കിലും നല്ല ഫോട്ടോ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തടിച്ച ഒരു ഉരുണ്ട രൂപത്തിലുള്ള ശരീരമാണ് മറ്റുള്ളവയെ അപേക്ഷിച്ച്. അതുപോലെ മറ്റൊരു വ്യത്യാസം മറ്റു ലാർക്കുകളിൽ കാണുന്നത് പോലെ

0: അകത്തുനിന്ന് കൊത്തിപ്പറുക്കി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ നിഴൽ കാണുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോവുകയും വീണ്ടും പുറത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു അവയുടെ ഒരു പെരുമാറ്റ രീതി. ഇതുപോലത്തെ ലാർക്കുകൾ എന്ന് പറയുന്നത് നമ്മളിവിടെ മാത്രമല്ല, അപ്പം ഇതിന് ഇന്ത്യക്ക് പുറത്തിപ്പം പോയ സമയത്ത് കെനിയയിലെ മസായി മാരയിൽ പോയ സമയത്ത് ലാർക്കുകൾ കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ കൊമ്പ് പോലെയുള്ള കിരീടമുള്ള ലാർക്കുകൾ അവിടുന്ന് കണ്ടിട്ടുണ്ട്. ചെമ്പൻപാടിയെ കണ്ടിട്ടില്ല. ചെമ്പൻപാടി കേരളത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്, മറ്റു സ്ഥലങ്ങളിലുണ്ടെങ്കിലും പകർത്താൻ പറ്റിയത് ഇവിടെ നിന്നാണ്.
1: മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് ചെമ്പൻപാടിയുടെ കൂടൊരുക്കൽ കാലം. നിലത്ത് ശത്രുക്കളുടെ ശ്രദ്ധ ആകർഷിക്കാത്തിടത്ത് പുല്ലുകളും നാരുകളും ഉപയോഗിച്ച് പന്തുപോലെയാണ് ഇവ കൂടൊരുക്കുക. കൂടിന് ഒരു പ്രവേശനദ്വാരം ഉണ്ടാകും. വാനമ്പാടി വർഗക്കാരായ പക്ഷികളുടെ കുഞ്ഞുങ്ങളെ മനുഷ്യർ തൊട്ടാൽ അവ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുമെന്നൊരു വിശ്വാസം പരക്കെ നാട്ടിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ ചെമ്പൻപാടിയുടെ കുഞ്ഞിനെ തൊട്ട അനുഭവത്തെക്കുറിച്ച് പ്രമുഖ പക്ഷിനിരീക്ഷകനായിരുന്ന ഇന്ദുചൂടൻ എന്ന പ്രൊഫസർ കെ നീലകണ്ഠൻ എഴുതിയിട്ടുണ്ട്. പഠന കൗതുകത്തിന് അദ്ദേഹം ചെമ്പൻപാടിയുടെ കൂട്ടിലുണ്ടായിരുന്ന രണ്ടു കുഞ്ഞുങ്ങളിൽ ഒന്നിനെ പുറത്തെടുത്ത് പരിശോധിച്ചു, അതുപോലെ തിരിച്ചുവെക്കുകയും ചെയ്തു. അടുത്ത ദിവസം ആ കൂട് പരിശോധിച്ചപ്പോൾ കൂട്ടിൽ ഒരു കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. എന്തായാലും വാനമ്പാടിയുടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കാതിരിക്കുന്നതാണ് നല്ലത്.
2: വളരെ സാധാരണമായി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വാനമ്പാടി വർഗത്തിൽപ്പെട്ട പക്ഷിയാണ് കരിവയറൻ വാനമ്പാടി. പേര് സൂചിപ്പിക്കുന്നത് പോലെ താടി മുതൽ ഗുദം വരെ അടിവശമെല്ലാം കറുപ്പായിരിക്കും. ഈ കറുപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ മറ്റു പക്ഷികളിൽ നിന്ന് ഇവയെ തെറ്റില്ല. നമ്മുടെ ചന്തകളിലൊക്കെ പാറി നടക്കാറുള്ള അങ്ങാടിക്കുരുവിയെന്നും ചന്തക്കുരുവിയെന്നും വിളിക്കുന്ന പക്ഷിയേക്കാൾ ചെറുതാണ് ഇവ. സമഭുജ ത്രികോണ ആകൃതിയിലുള്ള ഇവയുടെ കൊക്ക് ധാന്യങ്ങൾ പൊളിച്ചു തിന്നാൻ ഏറ്റവും അനുയോജ്യമാണ്. പൂവന് നെറ്റിയും കവിളും വെളുപ്പാണ്. പിടലിക്കടുത്തുനിന്ന് തുടങ്ങി കണ്ണിൽ കൂടി പോകുന്ന കറുത്ത കൺപട്ട താഴോട്ടിറങ്ങി അടിവശത്തുള്ള കറുപ്പിനോട് ചേരുന്നു. തല, കഴുത്ത്, പക്ഷിയുടെ മറ്റു ഉപരിഭാഗങ്ങൾ ഇവയെല്ലാം നേർത്ത തവിട്ട് നിറത്തിലായിരിക്കും.
0: കേരളത്തിൽ നമുക്ക് കാണുന്ന വ്യത്യസ്ത ഇനം വാനമ്പാടികളിൽ പെട്ട ഒന്നാണ് കരിവയറൻ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്നത്.
1: എം എ ലത്തീഫ്.
0: അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ആഷി ക്രൗണ്ട് സ്പാരോ ലാർക്ക് എന്നാണ്. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ നല്ല വ്യത്യാസം കാണാൻ നിറത്തിൽ, അതുപോലെ തന്നെ അതിൻ്റെ നിറം തന്നെ പ്രധാനമായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. ആ വ്യത്യാസം പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതിൻ്റെ ശാസ്ത്രീയ നാമം എറമോപെറ്ററിക്സ് ഗ്രീഷ്യസ് എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം, ഇപ്പോൾ ഈ പക്ഷികൾ തമ്മിലുള്ള വ്യത്യാസം, ആണിനാണെങ്കിൽ തലയുടെ ഭാഗത്ത് കറുപ്പ്, അതുപോലെ തന്നെ കുറച്ചുകൂടി കറുപ്പ് അതിനകത്തേക്ക് നന്നായിട്ട് കയറി വരെ എൻ്റെ ശരീരത്തിൽ. പെൺപക്ഷിയാണെങ്കിൽ ഒരു മങ്ങിയ തവിട്ടുനിറാണ് ഭൂരിഭാഗം. അത് കുറച്ചുകൂടി പറഞ്ഞാൽ നമ്മുടെ അങ്ങാടിക്കുരുവിയുടെയൊക്കെ ഒരു രൂപത്തിലാണ് ഏകദേശമൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഇതിന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയത് തമിഴ്നാട്ടിലെ കൂന്തംകുളം എന്ന് പറയുന്ന ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്, അവിടെയാണ്. കുറ്റിച്ചെടികളും പുൽമേടൊക്കെ ഉള്ള ഒരു തുറസായ സ്ഥലം അവിടെ കൂന്തംകുളത്തുള്ള ഏരിയ ഉണ്ട്, അവിടെ നിന്നാണ് ഫോട്ടോ പകർത്താൻ പറ്റിയത്. മറ്റ് ഒരുപാട് പക്ഷികൾ നമുക്കവിടെ കാണാൻ പറ്റിയ ആ സമയത്ത് ആ കൂട്ടത്തിൽ തന്നെയായിരുന്നു ഇതിനെ കണ്ടത്. കേരളത്തിലുള്ള പക്ഷിയാണെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് അത്രയും നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഏറ്റവും നന്നായിട്ട് കിട്ടിയത് ഈ കൂന്തൻകുളത്ത് വെച്ചാണ്. ഇനി കരിവയറൻ വാനമ്പാടിയുടെ മറ്റൊരു പ്രത്യേകത അവയുടെ പാട്ടുകളാണ്. മറ്റു വാനമ്പാടികളെപ്പോലെയൊക്കെ പാട്ട് പാടാറുണ്ട്, പക്ഷെ അവ നിലത്തിരുന്ന് പാട്ട് പാടുന്നതല്ല കണ്ടിട്ടുള്ളത്. പൊതുവെ അവർ ആകാശത്ത് പറന്നുയർന്ന് നടക്കുമ്പോഴാണ് പാടുക. അതും പ്രജനന കാലത്ത് പെൺപക്ഷികളെ ആകർഷിക്കാനും അതുപോലെ അതിർത്തി നിശ്ചയിക്കാനൊക്കെ ആയിട്ടാണ് അത്തരത്തിൽ ആകാശത്ത് പറന്ന് പ്രകടനം നടത്താറുള്ളത്. പിന്നീട് മറ്റൊന്ന് നിലത്ത് അവയുടെ ഈ കൂടൊരുക്കുന്നത് ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് ആ കുഴിയിലാണ് കൂടൊരുക്കുക. ചിലപ്പോൾ ഈ പക്ഷികളുടെയൊക്കെ കുളമ്പടിയൊക്കെ ഉള്ള ആ കുഴിയായാലും മതി, അവർ അതിനകത്താണ് കൂടൊരുക്കുക. അത് പുല്ല് അതുപോലെ തന്നെ വേരുകൾ

0: മുട്ടകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കൂടൊരുക്കുന്നത്. സാധാരണ 2 അല്ലെങ്കിൽ 3 മുട്ടകളാണ് അവ ഇടുന്നത്. അതൊരു 11-12 ദിവസം കൊണ്ട് വിരിയുകയും ചെയ്യും.
1: മിക്ക നേരവും നിലത്തു തന്നെ കഴിയാൻ ഇഷ്ടപ്പെടുന്ന പക്ഷിയാണിത്. വാനമ്പാടികളുടെ പൊതു സ്വഭാവവും ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ്. വലിയ പാട്ടുകാരനല്ലെങ്കിലും അഭ്യാസ പ്രകടനത്തിൽ അവയെ മാറ്റി നിർത്താനാവില്ല. അഭ്യാസം തുടങ്ങുന്നത് നിലത്തുനിന്ന് 100 അടി വരെ ഉയർന്ന് പറന്നു ചെന്ന് ചിൽ ചിൽ എന്ന് ശബ്ദിക്കുന്നതോടെയാണ്. എന്നിട്ട് നിലത്തേക്ക് കൂപ്പുകുത്തും. ഏതാണ്ട് നിലത്തിനടുത്ത് വരെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ പറക്കും. മുകളിലേക്ക് പറക്കുമ്പോൾ നിശബ്ദനായിരിക്കുകയും താഴേക്ക് കൂപ്പുകുത്തുമ്പോൾ പാടുക എന്നതുമാണ് ഇവയുടെ ശീലം.

കിളിക്കൊഞ്ചൽ ചെമ്പൻ പാടി സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം ധന്യ എം ടി, എൻ ജെ ജോഷിലാൽ, നിർവഹണം സന്ദീപ് സുരേഷ്.

0: ഹരിതവാണി സമാപിക്കുന്നു.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം, കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം അടൂർ കളിക്കവിള കൊല്ലം ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: കൺമണി സ്കൂൾ ബാഗ് വാങ്ങണ്ടേ, ഷൂസും കുടയും വാങ്ങണ്ടേ?
6: വേണം വേണം, ചെല്ലം പോവാം.
7: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: aartvmpm@gmail.com.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്നത്തെ പ്രോഗ്രാം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയത്. ബിജു തിരുമലയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ചെല്ലം പോവാം.
1: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
2: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
3: ആ എന്നാ ഇനി ഒന്നും നോക്കാറില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
5: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
6: മക്കൾ മഹാത്മ്യം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. പി കെ ഗോപിയുടെ വരികൾ, സാജ് പോളിന്റെ സംഗീതം.

0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം. നിതിപ്പാഴും ചിത്രയും പാടിയത് ചിത്രം തിരുത്തൽവാദി.
1: മഞ്ചാടിച്ചോപ്പുമിനുങ്ങും മിന്നാരച്ചപ്പുകിലൊന്നും.

0: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.
1: ഓരോ വ്യക്തിയും തന്റെ ചിന്താഗതിയിൽ വ്യത്യസ്തരായിരിക്കുന്നത് പോലെ തന്നെ ജീവിത സാഹചര്യങ്ങളോടുള്ള തങ്ങളുടെ സമീപനങ്ങളിലും പ്രതികരണങ്ങളിലും വ്യത്യസ്തരായിരിക്കും. തന്റെ സ്വഭാവത്തിലുള്ള ഇത്തരം സവിശേഷതകൾ ചെറുപ്രായത്തിൽ തന്നെ പ്രത്യക്ഷമാവുകയും പൊതുവെ ജീവിതത്തിലുടനീളം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത്തരം സവിശേഷതകളുടെയും പ്രത്യേകതകളുടെയും ആകെത്തുകയാണ് നമ്മൾ ഒരാളുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും അടിസ്ഥാനപരമായി ചില വ്യക്തിത്വ സ്വഭാവ രീതികൾ ഉണ്ടാകും. എന്നാൽ ചിലപ്പോൾ ഇത്തരം ചില പ്രത്യേകതകൾ അമിതമായി ഉണ്ടാവുകയും തന്മൂലം അവരുടെ വ്യക്തിബന്ധങ്ങളെയോ കുടുംബജീവിതത്തെയോ തൊഴിലിനെയോ ഒക്കെ സാരമായി ബാധിക്കുകയോ ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിനെ വ്യക്തിത്വ വൈകല്യം അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ കണ്ടുവരുന്നത്. ചിലർക്ക് മറ്റുള്ളവരെ വിശ്വസിക്കുവാനുള്ള പ്രയാസമാണെങ്കിൽ മറ്റു ചിലർക്ക് എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതിയിലായിരിക്കും ഇത്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുക. ജനിതക ഘടകങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ശൈശവത്തിലും ബാല്യത്തിലും ഒക്കെ ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങൾ, ഇവയൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഇവയിൽ പലതും ഭാവി ജീവിതത്തിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂട്ടുന്നു. വ്യക്തിത്വ വൈകല്യങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം: ക്ലസ്റ്റർ എ, ബി, സി. നമുക്ക് ഓരോ വിഭാഗക്കാരെയും അല്പം വിശദമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ക്ലസ്റ്റർ എ വിഭാഗക്കാർ പൊതുവെ അസാധാരണ സ്വഭാവ രീതികൾ ഉള്ളവരാണ്. ഇവരിൽ ചിലർ സദാ സംശയാലുക്കളാണ്, ആരെയും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല, മറ്റുള്ളവർ തന്നെ പാരവയ്ക്കുന്നുവെന്നും വ്യക്തികളെയും സാഹചര്യങ്ങളെയും തനിക്കെതിരായി തിരിക്കുന്നു എന്നും ഇവർക്ക് തോന്നുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യാറുണ്ട്. ഇവരുടെ ഈ അവസ്ഥയെ നമ്മൾ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. കുടുംബജീവിതത്തെ പോലും സാരമായി ബാധിക്കുന്ന തരത്തിൽ ജീവിത പങ്കാളിയെ സംശയവും ഇവരിൽ കാണാറുണ്ട്. ക്ലസ്റ്റർ എയിൽ പെടുന്ന മറ്റൊരു സ്വഭാവ വൈകല്യത്തെ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ജീവിതത്തോട് തന്നെ ഒരു നിസ്സംഗതയും തണുപ്പൻ സ്വഭാവ പ്രകൃതവും ആണ് ഇവർക്കുള്ളത്. ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളോടാണ് ഇവർക്ക് താല്പര്യം. മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുകയോ അതിൽ താല്പര്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്നു. തികച്ചും വിചിത്രമായ പ്രകൃതമുള്ള സ്കിസോറ്റിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറും ക്ലസ്റ്റർ എ വിഭാഗത്തിൽ പെടുന്നു. ഇനി നമുക്ക് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്താണെന്ന് നോക്കാം. ക്ലസ്റ്റർ ബി തികച്ചും നാടകീയവും വൈകാരികവുമായി പെരുമാറുന്നവരാണ്. ഇക്കൂട്ടർ അസ്ഥിരതയുള്ള സ്വഭാവ രീതി കാണിക്കാറുണ്ട്. ഇവർക്ക് പൊതുവെ എടുത്തുചാട്ടം അഥവാ ഇംപൾസിവിറ്റി കൂടുതലായി കണ്ടുവരുന്നു. ചിലർ തീവ്രമായ ബന്ധങ്ങളിലേക്ക് ചുരുങ്ങിയ സമയത്തിൽ എത്തിപ്പെടുകയും ബന്ധങ്ങളിൽ നിന്ന് ചെറിയ കാര്യങ്ങൾക്ക് വിട്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ ആ വൈകാരിക അവസ്ഥ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യാ ചിന്തകളിലേക്കും ശ്രമങ്ങളിലേക്കും തിരിയുന്നു. ഈ സ്വഭാവ പ്രകൃതത്തെ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് വിളിക്കാറ്. ഇനി ചിലരാകട്ടെ വസ്ത്രധാരണം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ പെട്ടെന്ന് അസ്വസ്ഥരാവുകയും അമിത വികാര പ്രകടനങ്ങൾ കാണിക്കുകയും ചെയ്യാം. ഇത്തരം നാടകീയമായ പെരുമാറ്റ രീതിയെ നമ്മൾ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ക്ലസ്റ്റർ ബിയിലുള്ള സവിശേഷമായ മറ്റൊരു വ്യക്തിത്വ വൈകല്യമാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് സൂചിപ്പിക്കുന്ന പോലെ നിയമലംഘനവും സൈക്കോപതിക് വ്യക്തിത്വ രീതികളും ഇക്കൂട്ടരിൽ കണ്ടുവരുന്നു. അടുത്ത ഒരു കൂട്ടരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഞാനാണ് വലുത്, ഞാൻ സവിശേഷപ്പെട്ട ആളായതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ആരാധിക്കുകയും എനിക്കായി കരുതുകയും വേണമെന്ന ചിന്താഗതിയുള്ളവരാണ് ഇവർ. കൂടെ ജോലി ചെയ്യുന്നവർക്കും ജീവിത പങ്കാളിക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് മനസ്സിലാക്കാം. ഉത്കണ്ഠയും ഒഴിഞ്ഞുമാറ്റവും, ആങ്ഷ്യസ് അവോയ്ഡന്റ് ഉള്ള സ്വഭാവ രീതി കാണിക്കുന്നവരാണ് ക്ലസ്റ്റർ സി. അത് കാരണം പുതിയ സാഹചര്യവും ആളുകളെയും ഒക്കെ പൊതുവെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇവർ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അംഗീകരിക്കപ്പെടുമോ എന്ന സംശയം കാരണം ഇവ അവോയ്ഡ് ചെയ്യുന്നു.

0: തന്മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ക്ലസ്റ്റർ സിയിൽപ്പെട്ട മറ്റു ചിലരാകട്ടെ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. എന്ത് ചെറിയ തീരുമാനം എടുക്കണമെങ്കിലും അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ബാധ്യതയായി തോന്നപ്പെടാം. കൃത്യത, പൂർണത, സമയത്തിനും നിയമത്തിനും ചട്ടങ്ങൾക്കും ഒക്കെ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും 100% പെർഫെക്റ്റായി പെരുമാറാനുള്ള തത്രപ്പാടിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന വ്യക്തിത്വ വ്യതിയാനമാണ് അനൻകാസ്റ്റിക് അഥവാ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. തങ്ങൾ ആഗ്രഹിക്കുന്ന കൃത്യനിഷ്ഠയും പരിപൂർണതയും അവർ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അതിനായി അവരെ നിർബന്ധിക്കുകയും അതുമൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് കരുതലില്ലാതെയും ഇരിക്കാം. ഇപ്പോൾ പറഞ്ഞ 3 തരം വ്യക്തിത്വ വൈകല്യങ്ങൾ, അതായത് ആങ്ഷ്യസ് അവോയ്ഡൻസ്, ഡിപ്പെൻഡന്റ് അനൻകാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നിവ ക്ലസ്റ്റർ സിയിൽ പെടുന്നു. ഏകദേശം 10 തരം വ്യക്തിത്വ വൈകല്യങ്ങളെയും അവയെ ഉൾപ്പെടുന്ന 3 ക്ലസ്റ്ററുകളെയും കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത്. പൊതുവെ ചെറുപ്രായത്തിൽ ആരംഭിക്കുകയും ജീവിതാവസാനം വരെ തുടരുകയും ചെയ്യുന്ന സ്വഭാവ രീതികളാണിവ. എന്നാൽ ചിലരില്ലെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ടും ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന്, തലച്ചോറിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ, തലച്ചോറിനെ തകരാറിലാക്കുന്ന ട്രാഫിക് ആക്സിഡന്റുകൾ, ലഹരിയുടെ അമിതമായ ഉപയോഗം, ഇതൊക്കെ വ്യക്തിത്വ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് രോഗം നിർണയിക്കുകയും ചികിത്സ തേടുകയും വേണം. ഇനി നമുക്ക് വ്യക്തിത്വ വൈകല്യങ്ങൾ എങ്ങനെയാണ് ചികിത്സിക്കുന്നതെന്ന് നോക്കാം. വൈവിധ്യമാർന്ന വ്യക്തിത്വ സവിശേഷതകൾ ഉള്ളതുപോലെ തന്നെ വൈവിധ്യമാർന്ന ചികിത്സാ രീതികളും ഇതിനായി ഉപയോഗിക്കുന്നു. രോഗലക്ഷണങ്ങൾ അനുസരിച്ച് വ്യക്തിത്വ വൈകല്യങ്ങൾക്കുള്ള ചികിത്സയിൽ ഔഷധ ചികിത്സയും വിവിധ തരം സൈക്കോതെറാപ്പികളും ഉപയോഗിച്ച് വരാറുണ്ട്. ഉദാഹരണത്തിന്, ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന ഒരു പ്രത്യേക തരം സൈക്കോതെറാപ്പി, അതായത് മനഃശാസ്ത്ര ചികിത്സ, ഫലപ്രദമായി കണ്ടുവരുന്നു. രോഗാവസ്ഥയെപ്പറ്റി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുകയും കൃത്യമായ ചികിത്സയിലൂടെയും മനഃശാസ്ത്ര പരിശീലനത്തിലൂടെയും ഇവരുടെ ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്നതാണ്. ഇതിനുപരിയായി ജീവിത പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും രോഗത്തിന്റെ സങ്കീർണ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. വ്യക്തിത്വ വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായ ചികിത്സ എടുക്കുകയും ചെയ്യുക വഴി ഇത്തരം വൈകല്യങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് ഗണ്യമായി കുറയ്ക്കുവാൻ കഴിയും.
1: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സ്നേഹസാഗരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ മിൻമിനിയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: മേലെ പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തിനുവേണ്ടി ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. രാവിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. SP മുതൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വരെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLഉം തമ്മിലെ ഇടപാടുകളിൽ ED അന്വേഷണം തുടരാമെന്ന് കേരള ഹൈക്കോടതി വിധി. കൊച്ചിൻ മിനറൽസ് ആന്റ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജി കോടതി തള്ളി. സംസ്ഥാനത്ത് കാലവർഷത്തിന് ഇന്നോ നാളെയോ തുടക്കമായേക്കും. കാലവർഷം ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വയനാട് പുത്തുമലയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. മേപ്പാടി പുത്തുമല സ്വദേശി ജെസിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവ് ഷാജിക്കൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. ഷാജിക്കും പരിക്കുണ്ട്. ജെസിയുടെ കുടുംബത്തിന് അടിയന്തര ധനസഹായമായി 5 ലക്ഷം രൂപ വനംവകുപ്പ് ഇന്ന് തന്നെ കൈമാറും. കുടുംബത്തിലെ ആശ്രിതരിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഉപകരണം അകപ്പെട്ട് ദുരിതമനുഭവിച്ച ഹർഷിനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ HDSന് കീഴിൽ ഓഫീസ് അസിസ്റ്റന്റായാണ് സ്ഥിര നിയമനം. നോർവേ ചെസ് 2026 ഓസ്ലോയിൽ ആരംഭിച്ചു. ഇന്ത്യൻ താരങ്ങളായ R പ്രജ്ഞാനന്ദയും D ഗുകേഷും അർമഡിനോണിലെ ആദ്യ മത്സരങ്ങളിൽ വിജയിച്ചു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 2 മണിക്ക്.

0: കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
1: എന്റെ പേര് ഋതുപർണ മനോജൻ. ഞാനൊരു കണ്ണൂർക്കാരിയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിൽ MA Music അവസാന വർഷ വിദ്യാർത്ഥിനിയായിട്ട് തുടരുന്നു. ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ, പൊതുവെ ഞങ്ങളുടെ ക്യാമ്പസ് ടൗൺ ഏരിയയുടെ അടുത്തൊന്നും അല്ലാത്തത് കൊണ്ട് നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ക്യാമ്പസ് എന്ന് പറയുന്നത്. സംഗീതം പഠിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിട്ടാണ് എനിക്ക് ക്യാമ്പസിൽ പോയപ്പോ അല്ല ക്യാമ്പസ് ആ ഒരു അന്തരീക്ഷമൊക്കെ എനിക്ക് അനുഭവപ്പെട്ടത്. ഞങ്ങളുടെ ടീച്ചേഴ്സ് ആയാലും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെയാണ്. മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന ഓർമ്മ എന്ന് പറയുകയാണെങ്കിൽ, ഞങ്ങൾ എപ്പോഴും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നതാണ്. ഞങ്ങളുടെ ടീച്ചേഴ്സും ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് ഫുഡൊക്കെ ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ ഒരു ഉച്ചഭക്ഷണം കഴിക്കുന്നതാണ് മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയിരുന്നത്. അതുപോലെ ആദ്യമൊക്കെ ഞങ്ങളിങ്ങനെ ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ടീച്ചേഴ്സ് വാരി തരാറുണ്ടായിരുന്നു. അവരുടെ ഫുഡ് കൊണ്ടെത്തുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഊട്ടിത്തരും. ഞങ്ങളെ 3 ടീച്ചേഴ്സ് ഉണ്ട്. 1 നിമിഷ മിസ്, പിന്നൊന്ന് രേവതി മിസ്, ഗംഗ മിസ്. 2 പേര് തൃശ്ശൂരാണ്, ഒരാള് കൊയിലാണ്ടി. 3 പേരും അതെ ഞങ്ങൾക്ക് അവര് കൊണ്ടുതന്ന ഫുഡ്. ഇപ്പൊ ഞാനൊക്കെ പൊതുവെ പച്ചക്കറിയൊക്കെ കഴിക്കൽ ഭയങ്കര കുറവാ. അതില് രേവതി മിസ് എന്ന് വെച്ചാൽ ഞാൻ ക്യാരറ്റ് ഇതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. അപ്പൊ മിസ് ഇങ്ങനെ എന്നെ നോക്കിയിട്ട് അത് നിർബന്ധിച്ച് കഴിപ്പിക്കും. അതില്ലെങ്കിൽ മിസ്സിന്റെ ചോറ്റുപാത്രത്തിൽ അങ്ങനെ എന്തെങ്കിലും പച്ചക്കറികളുണ്ട്, അത് ചോറിന്റെ കൂടെ വെച്ച് ഞാൻ കഴിക്കൂല എന്നുള്ളത് കൊണ്ട് അത് ഉരുട്ടി വായിലേക്ക് വെച്ചു തരും. അങ്ങനെ ടീച്ചേഴ്സ് എന്നുള്ളതിലുപരി ഞങ്ങൾക്ക് ചേച്ചിമാരെല്ലാവരും അമ്മമാരെയൊക്കെ ഒരു ആ ഒരു സ്നേഹമാണ് ഞങ്ങൾക്ക് ടീച്ചേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ഇതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാൻ ക്യാൻറ്റീനിലൊക്കെ എല്ലാവരും ടീച്ചേഴ്സും ഞങ്ങളൊക്കെ ഒരുമിച്ചാണ് പോവാറ്.

അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്ന ഒരു പതിവേ ഇല്ല. എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഫുഡ് കഴിക്കാനായാലും ചായ കുടിക്കാനായാലും ഒക്കെ പോവാ. ഞങ്ങൾക്ക് അവിടെ പറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതിൽ എഴുതി വെച്ച് അങ്ങനെ പോരും. അങ്ങനെ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഇപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായാൽ പോലും ഒരു എക്സാം ടൈമിലായപ്പോൾ ഇപ്പൊ ടൗൺ ഏരിയ ഒക്കെ ആണ്, നമുക്ക് നോയ്സ് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ഒക്കെ ആവത്തില്ലേ. ഞാൻ ആദ്യം ഡിഗ്രി ഒക്കെ പഠിച്ചത് പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ. അവിടെ കുറച്ചുകൂടി ടൗണിനോട് അടുത്ത് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എന്നല്ല അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ശാന്തമായിട്ടുള്ള അന്തരീക്ഷം, ഒരു ഉള്ളോട്ടാണ് ഈ ഒരു ക്യാമ്പസ് കിടക്കുന്നത് തന്നെ. ഞങ്ങൾക്ക് അവിടെ ഫ്രണ്ടിൽ തന്നെ കുറെ മരങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഈ മരത്തണലിനൊക്കെ പോയിരുന്നിട്ടാണ് പ്രാക്ടീസ്, എക്സാം ആവുന്ന സമയത്തൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് പാടും. അതുകൊണ്ട് പഠിക്കാനൊരു തോന്നല് വരും അവിടുത്തെ ആ ഒരു അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ. മഴ ഫസ്റ്റ് ഇയർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഏതാണ്ട്, അവിടെ നല്ല രസമാണ്. അവിടെ മേലത്തെ നിലയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഫുള്ളിങ്ങനെ ദൂരോട്ട് ഒരുപാട് കാണാൻ നല്ല രസമാണ്, ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞങ്ങനെ അതിൽ മഴ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്.

ഞാൻ ഇത് മൂടുന്ന സമയത്ത് എനിക്ക് ക്യാമ്പസിലുള്ള ഒരു മാവാണ് ഓർമ്മ വന്നത്. വൈകുന്നേരങ്ങളിൽ നടന്നു പോകുന്ന സമയത്ത് ഈ മാവിന്റെ അടുത്തുനിന്ന് മാമ്പഴം വീഴുന്ന സമയത്താണ് ഓ ഇങ്ങനൊരു മാവ് ഞങ്ങളുടെ ക്യാമ്പസിലുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ വരുന്നത്. എനിക്ക് ഈ ഒരു പാട്ട് മനസ്സിലേക്ക് വരാൻ കാരണം തന്നെ ആ ഒരു മാവും മാമ്പഴവും ആ ഒരു മാങ്ങയുടെ രുചി എന്ന് പറയുന്നത് അത്ര പഴുക്കൂല അത്, പക്ഷെ പച്ചയ്ക്കാണെങ്കിലും അതിന് നല്ലൊരു മധുരമുള്ള ഒരു ടേസ്റ്റ് ആണ്.

ഞാൻ ഡോക്ടർ ശ്രുതി, കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലെ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ ആയിട്ട് വർക്ക് ചെയ്യാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ MDS ചെയ്തത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് തിരുവനന്തപുരമാണ്. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാലഘട്ടമാണ് എന്റെ ഈ PG കാലഘട്ടം. ഞാൻ MDS പഠിച്ച 3 വർഷം ഞാൻ പെരഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് PG ചെയ്തത്. അപ്പം അവിടുത്തെ അധ്യാപകരായാലും കൂടെ പഠിച്ച എന്റെ സഹപാഠികളായാലും ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിച്ചതാണ്. ഒത്തിരി നല്ല ഓർമ്മകള് ഈ കോളേജും അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും ആയിട്ട് ചുറ്റിപ്പറ്റിയുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഈ സർക്കാർ ജോലി കിട്ടിയത് ഞാൻ അവിടെ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സന്തോഷം സംഭവിച്ചത് തന്നെ അവിടെ PG ചെയ്യുമ്പോഴായിരുന്നു. അത് മാത്രമല്ല, എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു മൊമെന്റ് എന്താന്ന് വെച്ചാൽ, ഫൈനൽ ഇയറിന്റെ അവസാനത്തോട്ട് അടുത്തപ്പം എനിക്കൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. അതിനോടനുബന്ധിച്ച് കാല് ഫ്രാക്ചർ ആവുകയും അതിന്റെ കൂടെ എന്റെ അച്ഛന് ഡെങ്കി ഫീവർ വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. സൗണ്ടൊക്കെ കുറഞ്ഞ് കുറച്ചൊരു ബുദ്ധിമുട്ടിലായി പോയി ഞങ്ങള്. ഞങ്ങള് കണ്ണൂരിൽ നിന്ന് ട്രാൻഡ്രം വന്ന് അവിടെ നിൽക്കുന്നവരായിരുന്നു. പക്ഷെ അപ്പോ ആ ഡിപ്പാർട്ട്മെന്റും അവിടുത്തെ കുട്ടികളും അവിടുത്തെ അധ്യാപകരൊക്കെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഞങ്ങളെ സഹായിക്കുകയും ആ ക്രൈസിസിന് കയറി വരാനായിട്ട് അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് ഒത്തിരി സ്നേഹം തന്നിരുന്നു. അത് ഒരിക്കലും മറക്കില്ല. എല്ലാ ടീച്ചേഴ്സും അതേപോലെ തന്നെ എന്റെ കൂടെ PG co-PGs എന്ന് പറയുന്ന 3 ഡോക്ടേഴ്സ്, ഡോക്ടർ ബിൽഹ, ഡോക്ടർ അശ്വതി, ഡോക്ടർ അബ്ദുൾ റഷീദ്, ഒരു 3 പേരും ഒത്തിരി പിന്തുണ തന്നതുകൊണ്ട് പെൻഡിങ് ആയ വർക്ക്സ് എല്ലാം ക്ലിയർ ചെയ്ത് ആ വർഷം തന്നെ എക്സാം എഴുതാനും ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങാനും എനിക്ക് ഭാഗ്യമുണ്ടായി. എപ്പോഴും ഈ റാങ്ക് കിട്ടുന്നതും നല്ല മാർക്ക് കിട്ടുന്നതും ഒന്നും ഒരാളുടെ ഒരു എഫേർട്ടല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. എല്ലാ ആളുകളും കോൺട്രിബ്യൂട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്ത് പഠിച്ചുകൊണ്ടാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടായത്. അപ്പോൾ എന്റെ എല്ലാ വിജയങ്ങളും അവകാശപ്പെടുന്നത് അവിടുത്തെ പഠിപ്പിച്ച അധ്യാപകരും കൂടെ ഉണ്ടായിരുന്ന PGs ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ ആയിട്ടാണ്. അതെന്റെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ് ആ നാടും ആ കോളേജും അടുത്ത ആളുകളും തന്നിരിക്കുന്നത്. എന്റെ ഈ ഓർമ്മകൾക്കെല്ലാം വേണ്ടി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാനൊരു ജോൺസൺ മാഷിന്റെ ഫാനാണ്. അപ്പോ ദശരഥം മൂവിയില് മന്ദാര ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ കാലഘട്ടത്തിന് എനിക്ക് എന്തോ ഓർമ്മ

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
6: അതിനിപ്പോ എന്താ സംശയം? KK ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: നമസ്കാരം, ഞാൻ ആരുണി, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ചുള്ളിമാനൂർ സ്വദേശിനിയാണ്. എന്റെ ക്യാമ്പസ് ലൈഫിലെ ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് എന്നെ സ്വാധീനിച്ച അധ്യാപകർ തന്നെയാണ്. അവർ പലപ്പോഴായി നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ എന്നെ വളരാൻ സഹായിച്ചതും അവർ തന്നെയാണ്. അത് ഈ പറയുന്ന പുസ്തകങ്ങളിലെ വരികളിലൂടെ മാത്രമല്ല, അല്ലാതെ ലൈഫിലും പെട്ടെന്നൊരു സന്ദർഭം വരുമ്പോൾ അവിടെ ഞാനൊരു തീരുമാനം എടുത്താൽ അത് നെഗറ്റീവായിട്ട് വരുമോ, തെറ്റായി പോവോ, ശരിയായി തന്നെ ആയിരിക്കുമോ വരുന്നത് എന്നത് ചൂസ് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത് ഈ പറയുന്ന അധ്യാപകർ തന്നെയാണ്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അധ്യാപികയെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മ പങ്കുവെക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൈകസ് ടീച്ചർ അന്നും ഇന്നും ഒരുപാട് പേരുടെ പ്രിയപ്പെട്ടതാണ്. എല്ലാവർക്കും കൈകസ് CVS എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപികയെ പറ്റി പറയാൻ ആയിരം നാവുണ്ടായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഏറ്റവും നല്ല ഓർമ്മ യൂണിവേഴ്സിറ്റി കോളേജ് പോലൊരു ക്യാമ്പസിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ രാഷ്ട്രീയമായിക്കോട്ടെ, കലയായിക്കോട്ടെ, ഈ പറയുന്ന ഗെയിംസ് ആയിക്കോട്ടെ, ഏത് മേഖലയിലും വളർന്നു പോകാൻ നമുക്ക് അവസരങ്ങൾ കിട്ടുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ്. അപ്പോൾ കൈകസ് ടീച്ചർ എന്നെ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ യൂണിവേഴ്സിറ്റി കോളേജ് പോലൊരു വലിയ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയെ മാത്രം ചൂസ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മാത്രം ഒരു കാര്യത്തിലേക്ക് ഒരു ട്യൂട്ടറിനോ ഒരു ടീച്ചറിനോ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുന്നു എന്നും എന്തൊക്കെയോ ഞാൻ പോലും അറിയാത്ത ഒരു പ്രശ്നം എന്നിലൂടെ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത രീതിയിലൊരു കോഴ്സ് പോലും ഒക്കെ വരുന്നു എന്നുള്ള സാഹചര്യം മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം തന്ന് അതിലെങ്ങനെ കൊണ്ടുപോകണം, അതില് ശരി ഞാനായിരുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, അത് എനിക്ക് മാത്രം ഉണ്ടായ ഒരു ഇൻസിഡന്റ് അല്ല, ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പലരുടെയും ജീവിതത്തിലെ ഒരു വിളക്കായിട്ട് പ്രൊഫസർ കൈകസിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു, സാധിച്ചിരുന്നു, ഇനിയും അത് ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ ഊർജവും അല്ലെങ്കിൽ എന്റെ ലൈഫില് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി തന്ന ഒരു വ്യക്തി എന്റെ പ്രിയപ്പെട്ട അധ്യാപിക തന്നെയാണ്. ആ ഊർജം ഉൾക്കൊണ്ട് എന്റെ സഹോദരനും ആ യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിൽ കൈകസ് ടീച്ചറിന്റെ ക്ലാസ് പഠിക്കാൻ ആഗ്രഹിച്ച് കയറിയിരുന്നു. അവനും അതുപോലെ തന്നെ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പല പല ബാച്ചിൽ പഠിച്ചു പോകുമ്പോൾ അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ മാത്രമല്ല മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ അവരെയൊക്കെയും കൈകസ് ടീച്ചർ ഓർത്തിരിക്കുന്നു, അവരെയൊക്കെയും ജീവിതത്തിലെ ഉയർച്ചകൾ കൈകസ് ടീച്ചർ ആഘോഷമാക്കുന്നു. അതൊരു വളരെ വലിയൊരു കാര്യം തന്നെയാണ്. രണ്ടു തരത്തിലുള്ള അധ്യാപകരുണ്ട്. ഒന്ന് നമ്മളെ വളരാൻ സമ്മതിക്കാതെ ഈ പഠിത്തം മാത്രം എന്ന് പറഞ്ഞു പോകുന്നതും, എന്നാൽ ഇത് രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കണക്കാക്കുന്നത്. എന്നെ വളർത്തിയെടുത്തത് കൈകസ് ടീച്ചറാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ മേഖലകളിലും നമുക്കൊരു പ്രോത്സാഹനം തരുന്ന ഒരു അധ്യാപക സമൂഹം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ വളർത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്റെ ചക്കര KKS ടീച്ചറിന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. പത്മരാജൻ സാറിന്റെ ദേശാന്റെ കിളി കരയാറില്ല എന്ന ചിത്രത്തിലെ വാനമ്പാടി എന്ന് പറയുന്ന പാട്ട് ടീച്ചറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു.

ഹായ്, ഞാൻ അക്ഷയ്. തിരുവനന്തപുരത്തുള്ള രാജധാനി ബിസിനസ് സ്കൂളിലെ ഫൈനൽ ഇയർ MBA വിദ്യാർത്ഥിയാണ്. രാജധാനിയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പലവിധ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള പല അവസരങ്ങൾ എനിക്ക് ലഭിച്ചിരുന്നു. അതുപോലെ ഓരോ പരിപാടികളിൽ പോകുമ്പോഴത്തേക്കിനും അവിടെ വരുന്ന ബിസിനസ് CEOസും അതുപോലെ ലീഡേഴ്സിനും ഒക്കെ നേരിട്ട് കാണാനും അവരുമായിട്ട് സംസാരിക്കാനുമായിട്ടുള്ള അവസരം എനിക്ക് അതിൻ്റെ കൂടെ ലഭിച്ചിരുന്നു. MBA വിദ്യാർത്ഥി എന്നുള്ള ഒരു എൻ്റെ നിലയിൽ അത് നമുക്ക് ആക്ച്വലി നല്ലൊരു എക്സ്പോഷ്യർ ആയിരുന്നു. കൂടാതെ വേറെ ചില കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ്സിനെ നേരിട്ട് കാണാനും അതുപോലെ അവരുടെ അനുഭവങ്ങളും ബിസിനസ് അറിവുകളും നമ്മളുമായി പങ്കുവെച്ച് തരികയും ഒക്കെ ചെയ്തിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്കുള്ള ബസ് യാത്രയും എൻ്റെ ഫ്രണ്ട്സിനൊപ്പമുള്ള നിമിഷങ്ങളും ഒക്കെ ആയിരിക്കും. കാരണം എനിക്ക് ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂറോളം ട്രാവൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനീ എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ സംസാരിക്കുകയും പല തമാശകളൊക്കെ പറയുകയും അവരുടെ ഓരോ തമാശകളും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അതുപോലെ എനിക്ക് ഗ്രാമഫോൺ എന്ന സിനിമ വളരെ ഇഷ്ടമാണ്. അതിൽ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്താൽ മതി.

എന്റെ പേര് ബിൽഹ. ഞാനൊരു ഡെന്റിസ്റ്റ് ആണ്. എറണാകുളം ജില്ലയിലെ പിറവം സ്വദേശിനിയാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലായിരുന്നു ഞാൻ പി ജി ചെയ്തത്. ഞാൻ പൊതുവെ ഒരു ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഷൈ ആണ് ആള്. പക്ഷെ ആ കോളേജിൽ പഠിച്ച 3 കൊല്ലം എന്നെ ഒരു ഇൻഡിപെൻഡന്റ് വുമൺ ആക്കി എന്ന് ശരിക്കും പറയാം. എന്റെ ലൈഫിൽ എനിക്ക് കുറേ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ എന്റെ കൂടെ നിന്ന് എനിക്ക് ബാക്ക് ബോൺ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് പ്രചോദനമായിട്ട് നിന്ന ഒരുപാട് അധ്യാപകരും എന്റെ കൊളീഗ്സും ഉണ്ട്. അപ്പൊ ഈ സമയത്ത് ഞാൻ എന്റെ അധ്യാപകരെ ഓർക്കുവാണ്. റോഷിനി മാഡം, ബിനിത മാഡം, ബിന്ദു മാഡം, സന്തോഷ് സാറ്, റസീന മാഡം, അജിത് സാറ്, അംബ്ലി മാഡം, ഇവരൊക്കെ ഇന്നും നമ്മുടെ ലൈഫുമായിട്ട് വളരെ മെർജ് ചെയ്ത് പോകുന്ന കുറെ ആൾക്കാരിൽ ഒരുപറ്റ ആൾക്കാരാണ് ഇവര്. ഇനി എന്റെ കൊളീഗ്സിനെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങൾ മൊത്തം 4 പേരായിരുന്നു പി ജി ടൈമിൽ ഉണ്ടായിരുന്നത്. ഒരു ഫാമിലി പോലെ നമ്മൾ ഒരു ഹെൽത്തി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയ ഒരു 4 പേരാണ്. പി ജി ടൈമിന്റെ ഭാഗമായിട്ട് ട്രിപ്സ് പോയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാ, ഫുഡ് കഴിക്കാൻ പോലെ തന്നെയാണ് മെയിൻ ഒരു കാര്യം. ഭയങ്കര ഒരു ബോണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. ചെറിയ ഏജ് ഗ്യാപ്പ് ഒക്കെ ഉണ്ട് എല്ലാവരും തമ്മിൽ. അതിലെ ഏറ്റവും യങ്സ്റ്റ് ആയിട്ടുള്ള ആള് ഞാനാണ്. എനിക്കാണ് കൂടുതൽ കുരുത്തക്കേടും കാര്യങ്ങളും. അപ്പൊ ഇവരെല്ലാം എന്തൊരു വിഷമം വന്നാലും എന്നെ ഞാൻ ചേർത്ത് പിടിക്കുന്ന 3 ഫ്രണ്ട്സാണ് എനിക്കുള്ളത്. സാം സമയത്ത് ഞങ്ങളുടെ കമ്പൈൻഡ് സ്റ്റഡി ആണ്. അത് ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച സമയമായിരുന്നു. ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു 1 മന്ത് ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് കിട്ടും. എന്തായാലും രാവിലെയേ വരും. 9 മണി അവിടെ തന്നെ കോളേജിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന പഠിക്കുള്ളൂ. അപ്പൊ കോളേജിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു റൂമുണ്ട്, സെമിനാർ റൂമുണ്ട്. അവിടെ ഭയങ്കര സമാധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും ഒരു 11 മണിയാവാൻ മീറ്റ് ചെയ്യും. 11 മണിക്ക് ഞങ്ങൾക്ക് ഒരു ചായ അല്ലെങ്കിൽ കോഫി, അതിന്റെ കൂടെ ഒരു എക്പപ്സ് കഴിക്കുന്ന ഒരു പരിപാടി ഉണ്ട് എല്ലാവർക്കും. പിന്നെ പഠിക്കുന്നത് തന്നെ എക്പപ്സ് കഴിക്കാൻ വേണ്ടി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക്. അപ്പൊ ഞങ്ങൾ രാവിലെ വരുമ്പോൾ തന്നെ കോളേജിന്റെ തൊട്ട് താഴെയാണ് കഫ്റ്റീരിയ. അപ്പൊ രാവിലെ വരുമ്പോൾ തന്നെ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള ആരെങ്കിലും ഒരാൾ പറയും 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ വരും, ഞങ്ങൾക്ക് പപ്സ് എടുത്ത് വെക്കണം എന്ന് പറയും. കാരണം ആ പപ്സ് കിട്ടിയില്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള പഠിത്തം പിന്നെ മുന്നോട്ട് പോകില്ല. പപ്സ് കിട്ടാത്ത അവസ്ഥയുണ്ട്, പിന്നെ അതൊരു നിരാശയായിരിക്കും. ഉച്ച കഴിഞ്ഞ് പപ്സ് കിട്ടിയിട്ടും കാര്യമില്ല, രാവിലത്തെ ആ ഒരു സെക്ഷനിൽ കിട്ടിയാലേ ഒരു സന്തോഷമുള്ളൂ. നമ്മുടെ കോളേജിലെ പപ്സിന്റെ ടേസ്റ്റ് വേറെ എവിടെയും കിട്ടാത്തതുകൊണ്ട് ഞങ്ങളത് പുറത്തേക്ക് പോവാറില്ല. പിന്നെ അന്നത്തെ ദിവസം ആകെ ഒരു ശോഭമാണ്. കോളേജിൽ നിന്ന് കിട്ടുന്ന പപ്സ് നല്ല സോഫ്റ്റ് ആണ്, അതിന്റെ ബാക്ക് സൈഡ് മുകളിലേക്ക് വെച്ചിട്ടാണ് കഴിക്കുക. വേറെ എവിടെയും കിട്ടുന്ന ഒരു പപ്സിനേക്കാളും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട്. പെട്ടെന്ന് മെൽക്കായി പോകുന്ന രീതിയിലുള്ള ഒരു പപ്സായിരുന്നു. എക്സാം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങി. അപ്പം എക്സാം കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട്. ഞാൻ വൈവ കൊടുക്കാനായിട്ട് അവിടേക്ക് കയറുവാണ്. അപ്പൊ വൈവയ്ക്ക് കൊടുത്തു, ഭയങ്കര ടെൻഷനായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഒന്ന്, വൈവയ്ക്ക് ചോദിച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റിയില്ല. പിന്നെ ഇത് കഴിയുവാണല്ലോ എന്നൊരു സങ്കടത്തോടു കൂടിയാണ് പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞും നമ്മുടെ സ്റ്റാഫൊക്കെ പോകുമ്പോഴും അന്ന് നമ്മുടെ അന്നൊരു ഫെയർവെൽ അല്ല, അത് കഴിഞ്ഞ് വേറെ ദിവസം ഉണ്ട്. എന്നിരുന്നാലും ഒഫീഷ്യലി നമ്മുടെ അന്ന് കഴിഞ്ഞു. ജൂനിയേഴ്സിനെ ചേർത്ത് നിർത്തി ഞങ്ങൾ ഭയങ്കരമായിട്ട് കരഞ്ഞു. സ്റ്റാഫ് എല്ലാവരും വന്ന് കെട്ടിപ്പിടിച്ചു. അതോടുകൂടി അങ്ങനെ എല്ലാം തീർന്നല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു അന്ന്. പിറ്റേ ദിവസം വന്നെങ്കിലും നമ്മൾ ഒഫീഷ്യലി അന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പം മനസ്സിന് ഭയങ്കര ഒരു വിഷമത്തോടു കൂടിയാണ് അന്ന് കോളേജിന്റെ ഒരു പടി ഇറങ്ങിയത്. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് 3 കൊല്ലം മുന്നേ കോളേജിലേക്ക് വന്നത്. അതിലും ഭയങ്കര വിഷമത്തോടു കൂടിയായിരുന്നു കോളേജില് ഇന്ന് പുറത്തിറങ്ങിയത്. ഇടയ്ക്കിടയ്ക്ക് കോളേജിൽ പോകും, വെറുതെ എല്ലാം കഴിഞ്ഞു വന്നാലും ഇടയ്ക്കിടയ്ക്ക് പോകും. എന്തായാലും പഠിത്തത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊട്ടിത്തെറികൾ എല്ലാവരുടെ ഇടയ്ക്കുണ്ട്. എന്താണെന്നറിയില്ല, എന്തോ ഒരു അത്ഭുതം പോലെ ആ എക്സാമിന്റെ ആ ഫീൽ ഒന്ന് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോയി. ഇന്നും അതുപോലെയായിരുന്നു. ഉണ്ടായിരുന്ന പണക്കങ്ങളൊക്കെ എനിക്ക് ഈ കാറ്റത്ത് ഇങ്ങനെ പറന്നു പോവാന്ന് അറിയില്ലേ, അതുപോലെ അങ്ങ് പോയിട്ടുണ്ട്. ഇന്നും എല്ലാവരുമായിട്ടും എനിക്ക് ഭയങ്കര നല്ല കോണ്ടാക്ട് ആണ്. ആരുമായിട്ടും ഒരു കണക്കോ ഇല്ല, ഒരു വിഷമവും ഇല്ല. എല്ലാവരെയും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കും. ഉസ്താദ് എന്ന് പറയുന്ന മൂവിയിലെ നാടോടിപ്പൂണ്ടിങ്ങൾ എന്ന് പറയുന്ന ഒരു സോങ്, എന്റെ എല്ലാ ഫ്രണ്ട്സിനും എന്റെ

0: കളേഴ്സ്.
1: എന്റെ പേര് സൗഭാഗ്യ വി പി. എന്റെ നാട് കണ്ണൂരിലെ പയ്യന്നൂരാണ്. ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസിലെ 2ാം വർഷ MA മ്യൂസിക് വിദ്യാർത്ഥിയാണ്. ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഉള്ള ഒരു ക്യാമ്പസാണ്. ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, ഒരുപാട് നല്ല സുഹൃത്തുക്കള്, ഇതൊക്കെ എനിക്ക് ആ ക്യാമ്പസ് തന്നിട്ടുണ്ട്. ക്യാമ്പസിനെ പറ്റിയുള്ള ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഓർമ്മ തന്നെയാണ്. എല്ലാവരും ഫുഡൊക്കെ ഷെയർ ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വളരെ ഒരു നല്ലൊരു ഓർമ്മയാണത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്യാമ്പസിൽ ഒരു മാവുണ്ട്, അതിൽ നിന്ന് മാങ്ങ പറിച്ച് കഴിക്കുന്നതാണ് പിന്നെ ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു ഓർമ്മ എന്ന് പറയുന്നത്. മാങ്ങ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുന്നത് അത് ഒരു വളരെ ഒരു നല്ലൊരു ഓർമ്മയാണ്. പിന്നെ ഞങ്ങളുടെ ടൂറ്, എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏറ്റവും നല്ല ഓർമ്മകൾ തന്ന ഒന്നായിരുന്നു ഞങ്ങളുടെ മൂന്നാറിലേക്കുള്ള ടൂറ്. ഒരുപാട് പ്ലാൻ ചെയ്തതിന് ശേഷം നടന്നൊരു ടൂറായിരുന്നു. ഒരുപാട് പ്ലാൻ ചെയ്തു, ഒരുപാട് സ്ഥലങ്ങള് നമ്മളെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ലാസ്റ്റോട്ടാകുമ്പോ എല്ലാവർക്കും ഇനി പോവാൻ പറ്റൂല എന്നുള്ള ടെൻഷൻ വന്നു. പക്ഷെ ഒരുപാട് പ്ലാനിങ്ങിന് ശേഷം അവസാനം ഒരു സ്ഥലം നമ്മൾ ഫിക്സ് ചെയ്തു. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ആ ടൂറ് പോവാൻ, കാരണം എല്ലാവർക്കും നല്ല ആഗ്രഹത്തോടെ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെ കോളേജിൽ നിന്നും പിന്നെ ടൂറ് പോകുന്നത്. അപ്പൊ നമ്മളെ ടീച്ചേഴ്സ് ആയാലും നല്ല സപ്പോർട്ടായിരുന്നു. അവര് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞ മുൻകൈ എടുത്തതും. നമ്മളെ ജൂനിയേഴ്സും സെക്കൻഡ് ഇയേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു ടൂറ് പോയത്. വളരെ എക്സൈറ്റഡ് ആയിരുന്നു നമ്മൾ ടൂർ പോകുമ്പോൾ, കാരണം ഒരുപാട് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പ്രതീക്ഷകളും പറയാൻ തന്നെ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ടൂറ് തൃശ്ശൂരിൽ നിന്നായിരുന്നു പാക്കേജ് എടുത്തിട്ടുണ്ടായത്. അപ്പൊ തൃശ്ശൂരേക്ക് പോയി, അവിടെ ഞങ്ങളുടെ ജൂനിയറായ ഞങ്ങളുടെ ദേവിയുടെ വീടുണ്ടായിരുന്നു. അപ്പോ അവിടെ ഞങ്ങളെല്ലാവരും താമസിച്ചു. ഒരുപാട് ഓർമ്മകൾ ആ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഉണ്ടായി, നല്ല ഓർമ്മകള്. ഞങ്ങളെല്ലാവരും കൂടുതൽ അടുത്തതും ഈ ടൂറിലൂടെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് പാക്കേജ് വഴി രാവിലെ ട്രാവലർ വന്ന് ഞങ്ങള് മൂന്നാറിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, അതും എല്ലാവരും ഒരുമിച്ച് വളരെ എൻജോയ് ചെയ്ത് കണ്ട ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ഓർമ്മകള്. സത്യത്തിൽ ടൂറ് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു പ്ലേ ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് മൂന്നാറിലേക്ക് പോകുമ്പോൾ കുറച്ച് നല്ല അടിച്ചുപൊളി പാട്ടുകള്, ഒരു ഡാൻസ് കളിക്കാൻ നല്ല നല്ല പാട്ടുകള് സെലക്ട് ചെയ്തു. പിന്നെ തിരിച്ചു വരുമ്പോ എന്തായാലും സ്വാഭാവികമായിട്ടും വളരെ സങ്കടത്തോടെ ആയിരിക്കും നമ്മൾ തിരിച്ചു വരിക. അപ്പൊ ആ സമയത്ത് വെക്കാൻ പറ്റിയ കുറെ മെലഡീസ്, അങ്ങനെ നമ്മളൊരു പ്ലേലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ടൂറ് പോകുമ്പം കുറെ നല്ല അടിച്ചുപൊളി പാട്ടുകളെല്ലാം വെച്ചു, അതുപോലെ തന്നെ നമ്മളും കുറെ പാടി. അപ്പൊ അത് വളരെ നല്ലൊരു ഓർമ്മയായിരുന്നു. ഞങ്ങളുടെ ടൂറിൽ കുറച്ച് ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. ഞങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഞങ്ങളെ കുറെ ഫ്രണ്ട്സിന് ടൂറിന് പങ്കെടുക്കാൻ പറ്റിയില്ല. അതായത് കുഞ്ഞികൃഷ്ണേട്ടൻ, ശനിഷേച്ചി, ശ്രീമോളേച്ചി, അനുപമേച്ചി, റോഷ്ക, അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ടൂറ് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർക്ക് വരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണേട്ടനും അതുപോലെ ശനിഷേച്ചിക്കും വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ചില കാരണത്താൽ അവർക്ക് വരാൻ പറ്റിയില്ല, പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അവർക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു നമ്മൾ ടൂറ് വരാൻ പറ്റാത്തതിൽ. പിന്നെ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്കും ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അവരോട് ടൂറിനെ പറ്റിയുള്ള വിശേഷങ്ങൾ പറയുമ്പോൾ അവർക്ക് വിഷമാവോ എന്ന് കരുതി കൂടുതലായിട്ടൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാലും അവർ കൂടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അവരെല്ലാവരും. കാരണം എല്ലാവരും കൂടി ചേരുമ്പോഴാണല്ലോ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ സന്തോഷം, ഒരു വൈബൊക്കെ ഉണ്ടാവുക. അപ്പൊ അവരെല്ലാവരും കൂടി ഉണ്ടാകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അവരോട് ടൂറിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കും ഒരുപാട് മിസ് ചെയ്തെന്ന് പറഞ്ഞു അവര് നമ്മളാ.

നമസ്കാരം, എന്റെ പേര് ഗോകുൽ സിയർ. ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ്. തൃശ്ശൂർ ആറങ്ങോട്ടുകര അടുത്താണ് താമസം. ഞാൻ ഇപ്പോൾ കലാമണ്ഡലത്തിൽ കഥകളി വേഷത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എംഎ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 16 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. വേഷം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഥകളിയിൽ. വളരെയേറെ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ കലാമണ്ഡലത്തിൽ എത്തിച്ചേരുന്നത്. മറ്റുള്ള കുട്ടികളെ പോലെ 8-ാം ക്ലാസ്സിൽ എനിക്ക് ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ BA കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ആശാനായിട്ടുള്ള കലാമണ്ഡലം കൃഷ്ണകുമാരാശാന്റെ ഒരു നേതൃത്വത്തിൽ എനിക്ക് MA ചേരാൻ പറ്റുന്നത്. അതിലൊരു ബ്യൂട്ടിഫുൾ മെമ്മറി എന്ന് എനിക്ക് പറയണമെങ്കിൽ അത് ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ആദ്യമായിട്ട് കലാമണ്ഡലത്തിൽ കുട്ടികളുടെ ഭാഗത്ത് നിന്നൊരു ശ്രീരാമ പട്ടാഭിഷേകം കഥകളി ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചു. അത് കഴിഞ്ഞ കൊല്ലമാണ് ഞങ്ങൾ ചെയ്തത്, നവമി സമയത്ത്. അതിനു മുമ്പ് ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടായിട്ടില്ല. ആശാമാണ് അവിടെ ശ്രീരാമ

അഭിഷേകം അതിനു മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഞങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി പുൾ ഓഫ് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾക്ക് വലിയൊരു അഭിമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു കാര്യമായിരുന്നു. പിന്നെ കലാമണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം പല ആശാന്മാരുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ വളരെയധികമാണ്. ആരുടെ അടുത്തു നിന്നും എന്തും പഠിക്കാമെന്നുള്ളൊരു സിസ്റ്റം ഉണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി നമുക്ക് നമ്മുടെ കല ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തൊഴിലിന് കുറച്ചും കൂടി ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നുള്ള രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് കലാമണ്ഡലത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക, അത് തീർത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മേലോട്ട് ഉയർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു അന്തരീക്ഷമാണ് കലാമണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ളത്. കമലദളം മൂവിയിലെ എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ കലാമണ്ഡലം അതോട് ചേർന്നുകൊണ്ടായിരിക്കാം. അതിലേത് പാട്ടാണെങ്കിലും എനിക്കിഷ്ടമാണ്.

0: കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്,
4: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വീൻഡർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
5: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
6: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: പഠിത്തം കഴിഞ്ഞ നേരെ ജോലി.
9: എന്നാൽ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
10: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
11: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
12: 3 മാസത്തിനുള്ളിൽ പണം ഡബിൾ.
13: ആഹാ, ഫാസ്റ്റും പിന്നെ ഹൈ റിട്ടേൺസും.
12: എന്തൊരു സ്കീമാ, ഇന്നലെ ഇവിടെ കണ്ടിരുന്നില്ല,
13: നാളെ കാണുകയും ഇല്ല.
12: നീ എപ്പോഴെങ്കിലും 5 ഓവറിൽ ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ടോ?
14: ഇത്തരം സ്കീമുകളുടെ പ്രലോഭനത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടേക്കാം.
15: RBI പറയുന്നു, നിങ്ങളുടെ പണം സുരക്ഷിതമാക്കൂ, ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കൂ. കൂടുതൽ റിട്ടേൺസിന്റെ പിറകെ ഓടിയാൽ റിസ്ക്കും അത്ര തന്നെ എടുക്കേണ്ടി വരും.
13: പിന്നെ ഫാസ്റ്റ് റിട്ടേൺസിനെ സൂക്ഷിക്കൂ,
15: പിന്നെ ഫാസ്റ്റ് ബൌളിംഗിനെയും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: സമയം 2 മണി.
16: നമസ്കാരം, പ്രധാന വാർത്തകൾ.

വിജിലൻസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാകണമെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ആവശ്യമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കും. HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. രാജ്യത്ത് CNG വിലയിൽ വർധന. കിലോയ്ക്ക് 2 രൂപയാണ് ഇന്ന് വർധിച്ചത്. നിലവിൽ കിലോഗ്രാമിന് 83.09 രൂപയാണ് വില. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ അമീറ പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കും. വയനാട്ടിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി മന്ത്രി ഷിബു ബേബിജോൺ. മരിച്ച ജെസ്സിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ. ഓൺലൈൻ യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. തിരുവനന്തപുരത്തെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് SFIയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. മലപ്പുറത്തെ മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. IPL ക്രിക്കറ്റ് 1 ക്വാളിഫയറിൽ ഇന്ന് നിലവിൽ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 5 മണിക്ക്.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം.
2: അയാളെ കണ്ടാൽ ആരും ഒന്ന് പേടിക്കും. ഏറെക്കുറെ കീറിപ്പറിഞ്ഞ കാൽശരായിയും കുപ്പായവും, മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്, ഒത്ത പൊക്കം, കണ്ണുകളിൽ പകയോ വിദ്വേഷമോ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കവിളിൽ നീളത്തിൽ ഒരു വാളിന് കിട്ടിയ മുറിപ്പാട് കാണാം. ആ കടൽ തീരത്തെ സത്രമായ അഡ്മിറൽ ബെൻബോയിൽ അയാൾ വന്നെത്തിയപ്പോൾ മുതലാണ് കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞത്.
3: ലോക പ്രശസ്തമായ ക്ലാസിക് നോവൽ ട്രഷർ ഐലൻഡ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സ്കോട്ട്ലാൻഡുകാരനായ എഴുത്തുകാരൻ ആർ എൽ സ്റ്റീവൻസൺ എന്ന റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയ വിഖ്യാത നോവൽ, സാഹസികതയും ചരിത്രവും ഇഴചേരുന്ന വിസ്മയരചന. ലോക സാഹിത്യത്തിലെ ഏറ്റവും സാഹസികത നിറഞ്ഞ നിധിവേട്ടയുടെ കഥയാണ് ട്രഷർ ഐലൻഡ് എന്ന ഈ നോവൽ പറയുന്നത്. 1881 മുതൽ 1882 വരെ കുട്ടികളുടെ മാസികയായ യങ് ഫോക്സിൽ ട്രഷർ ഐലൻഡ് അഥവാ ദ മ്യൂട്ടിനി ഓഫ് ദ ഹിസ്പാനിയോള എന്ന പേരിൽ ഈ നോവൽ പരമ്പരയായി അച്ചടിക്കപ്പെട്ടു. 1883 ഈ കൃതി പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങി.
4: അഡ്മിറൽ ബെൻബോ എന്ന സത്രം ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന നഗരത്തിലെ കടൽത്തീരത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബില്ലി ബോൺസ് എന്നാണ് പുതിയതായി താമസത്തിനെത്തിയ ആ പരുക്കൻ മനുഷ്യന്റെ പേര്. അയാൾ ഒരു കടൽക്കൊള്ളക്കാരനായിരുന്നു. ഒരു വലിയ പെട്ടിയും ചുമന്നാണ് അയാൾ താമസത്തിനെത്തിയത്.
2: സത്രത്തിന്റെ വാതിലിൽ അയാൾ മുട്ടി. എന്റെ പിതാവ് വാതിൽ തുറന്നു. ഒരു ഗ്ലാസ് മദ്യമാണ് അയാൾ ആദ്യം ആവശ്യപ്പെട്ടത്. റം നിറച്ച മദ്യചഷകം പിതാവ് വേഗം തന്നെ അയാളുടെ മുമ്പിൽ കൊണ്ടുചെന്നു വെച്ചു. ജനാലയിലൂടെ കാണുന്ന പാറക്കൂട്ടങ്ങളിലേക്ക് നോക്കി അയാൾ മദ്യം അല്പാൽപമായി നുണഞ്ഞു രസിച്ചു. അയാൾക്ക് സത്രമിരിക്കുന്ന കുന്നിൻപുറം നന്നായി ഇഷ്ടപ്പെട്ട പോലെ തോന്നി. വൃദ്ധൻ പറഞ്ഞു, ഇതൊരു നല്ല സ്ഥലമാണ്, ധാരാളം സന്ദർശകരുണ്ടാകും അല്ലേ ചങ്ങാതി? ഏയ്, അങ്ങനെ ധാരാളം പേരിവിടെ വരില്ല, എന്റെ പിതാവ് മറുപടി പറഞ്ഞു. ആ മറുപടി അയാളെ സന്തോഷിപ്പിച്ചെന്ന് തോന്നി. അത് നന്നായി, എങ്കിൽ കുറച്ചുകാലം ഞാനിവിടെ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു.

0: അയാൾ വാടക പണമായി 4 സ്വർണ നാണയങ്ങൾ മേശപ്പുറത്തേക്ക് വെച്ചു.
1: ശരി, നിങ്ങൾ താമസിച്ചോളൂ, എന്റെ പിതാവ് പറഞ്ഞു.
2: സത്രത്തിന്റെ ഉടമസ്ഥന്റെ മകനായ കൌമാരക്കാരൻ ജിം ഹോക്കിൻസാണ് കഥ വിവരിക്കുന്നത്. ജിമ്മിന്റെ കണ്ണുകളിലൂടെയാണ് ട്രഷർ ഐലൻഡിന്റെ കഥ ഇതൾ വിരിയുന്നത്. ക്യാപ്റ്റൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ കടൽക്കൊള്ളക്കാരനായ വിചിത്ര മനുഷ്യൻ ജിമ്മിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. അയാൾ ഉച്ചത്തിൽ സംസാരിച്ചും പാട്ടുപാടിയും പ്രദേശത്തെ ബീച്ചുകളിലും പാറക്കെട്ടുകളിലും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നു. അയാൾ പാടുന്ന പാട്ട് കേട്ട് സത്രത്തിലെ ഇടപാടുകാർ ഭയന്നു വിറയ്ക്കുന്നുണ്ട്.
3: ബില്ലി ബോൺസ് എന്ന ക്യാപ്റ്റൻ സത്രത്തിൽ തന്റെ ജീവിതം തുടരുന്നു. എല്ലാ ദിവസവും പ്രഭാത നടത്തം കഴിഞ്ഞു വന്നാൽ ഉടൻ കടൽ യാത്രികരെ ആരെയെങ്കിലും കണ്ടുവോ എന്ന് ബില്ലി അന്വേഷിക്കുന്നത് പതിവായി. ഏകാഗിയായ വൃദ്ധൻ സൗഹൃദത്തിനായി ആഗ്രഹിക്കുന്നതായി ജിമ്മിന് തോന്നി. എന്നാൽ അയാൾ കടൽ യാത്രികരെ ഭയക്കുന്നതായി അധികം വൈകാതെ അവൻ മനസ്സിലാക്കി.
0: ഒരു ദിവസം ക്യാപ്റ്റൻ എന്നെ അരികിലേക്ക് വിളിച്ചു. മോനെ, നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഒറ്റക്കാലുള്ള ഒരു മനുഷ്യൻ ഈ തീരത്തെവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കണം. ഒറ്റക്കാലനെ കണ്ടുപിടിക്കണം. അവനെ കണ്ടാലുടൻ ആ വിവരം നീ എന്നെ അറിയിക്കണം. വരുന്ന ഒരു മാസം നിന്റെ ജോലി അതായിരിക്കണം. നിനക്ക് ദിവസവും 4 വെള്ളി നാണയങ്ങൾ ജോലിക്ക് കൂലിയായി ഞാൻ തരാം. ക്യാപ്റ്റന്റെ ആ ആവശ്യം ഞാൻ ഏറ്റെടുത്തു. ഒറ്റക്കാലുള്ള ഒരു അതിഥിയെ ഞാൻ എല്ലായിടവും നോക്കി.
2: ഒറ്റക്കാലുള്ള കടൽ യാത്രികനെ നോക്കിയിരിക്കുന്ന ജിമ്മിനെയാണ് പിന്നെ നമ്മൾ നോവലിൽ കാണുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി മറ്റു പലതും അഡ്മിറൽ ബെൻബോ എന്ന സത്രത്തിൽ അരങ്ങേറുന്നു. ജിമ്മിന്റെ പിതാവിന്റെ ആരോഗ്യം പ്രതിസന്ധിയിലാവുന്നു. മാതാവും ജിമ്മും കൂടി അയാളെ ശുശ്രൂഷിക്കുന്നു.
3: ഇതിനിടയിൽ മറ്റൊരു പതിവുകാരനായ ഡോക്ടർ ലിവ്സി സത്രത്തിലെത്തുകയും ക്യാപ്റ്റനുമായി വഴക്കിടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബ്ലാക്ക് ഡോഗ് എന്നു പേരുള്ള ഒരു അപരിചിതൻ സത്രത്തിലെത്തുന്നു. ബ്ലാക്ക് ഡോഗ് ഒരു തെമ്മാടിയായ കടൽക്കൊള്ളക്കാരനാണ്. അയാളെ കണ്ടതോടെ ക്യാപ്റ്റന് അസ്വസ്ഥത വരുന്നു. നിഗൂഢമായ ഒരു നിധിയെക്കുറിച്ചും അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ രേഖപ്പെടുത്തിയ ഒരു മാപ്പിനെക്കുറിച്ചും ഇരുവരും തർക്കത്തിൽ ഏർപ്പെടുന്നതോടെ രണ്ടുപേരും അടിപിടി കൂടുന്നു.
2: ബ്ലാക്ക് ഡോഗുമായുള്ള സംഘട്ടനത്തിൽ പരവശനായ ക്യാപ്റ്റൻ ബില്ലി ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു. കുപ്രസിദ്ധനായ കടൽക്കൊള്ളക്കാരൻ ക്യാപ്റ്റൻ ഫ്ലിന്റിന്റെ സഹായിയാണ് താനെന്നും ക്യാപ്റ്റൻ ഫ്ലിന്റിൻ ഒരു നിധി ഒരിടത്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്നും അവിടേക്കുള്ള വഴി തനിക്കറിയാമെന്നും ബ്ലാക്ക് ഡോഗ് പറയുന്നുണ്ട്.
3: ആ രാത്രിയിൽ തന്നെ രോഗബാധിതനായ ജിമ്മിന്റെ പിതാവ് മരിക്കുന്നു. ബ്ലാക്ക് ഡോഗിന് പിന്നാലെ ഒരു സംഘം കടൽക്കൊള്ളക്കാർ സത്രത്തിലെത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ക്യാപ്റ്റൻ ബില്ലി ബോൺസിന്റെ കനത്ത പെട്ടി ജിമ്മും മാതാവും കൂടി തുറക്കുകയും അതിൽ നിന്ന് നിധി ദ്വീപിനെക്കുറിച്ചുള്ള ഒരു മാപ്പ് കിട്ടുകയും ചെയ്യുന്നു.
0: ഞാനും മാതാവും കൂടെ ക്യാപ്റ്റൻ താമസിച്ചിരുന്ന മുറിയിൽ കയറി. മുറിയുടെ അകത്തുനിന്നും ചുരുട്ടിന്റെ ഗന്ധവും മറ്റു മണങ്ങളും ഞങ്ങളെ ശ്വാസം മുട്ടിച്ചു. അയാളുടെ കോട്ടും സ്യൂട്ടും ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ അയയിൽ തൂങ്ങിക്കിടക്കുന്നു. മുറിയിലെ മറ്റു വസ്തുക്കൾ ഞങ്ങൾ പരിശോധിച്ചു. കുറേയേറെ ചുരുട്ടുകൾ, ഒരു വടക്കു നോക്കി യന്ത്രം, തോക്കുകൾ, അങ്ങനെ പലതും അവിടെ കണ്ടു. ഒടുവിൽ ഞങ്ങൾ ക്യാപ്റ്റന്റെ പെട്ടി തുറന്നു. ഭക്ഷണത്തിനും താമസത്തിനുമുള്ള പണം അയാൾ ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. ഒടുവിൽ പെട്ടിയിൽ നിന്ന് കുറച്ച് സ്വർണ നാണയങ്ങൾ ലഭിച്ചു. ഞങ്ങൾ കിട്ടേണ്ട തുകയുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി പെട്ടിയിൽ തന്നെ ഇട്ടു.
2: കടൽക്കൊള്ളക്കാർ സത്രമാക്രമിക്കുന്നു. പ്രാണരക്ഷാർത്ഥം ജിമ്മും മാതാവും പലായനം ചെയ്യുകയാണ്. ഇതിനിടയിൽ പ്യു എന്ന കൊള്ളക്കാരനും കൂട്ടാളികളും ക്യാപ്റ്റന്റെ പെട്ടി തുറന്നുവെന്നും നിധിയിലേക്കുള്ള മാപ്പും മറ്റ് സാധനങ്ങളും നഷ്ടപ്പെട്ടെന്നും മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ സത്രത്തിലെ കലാപത്തെക്കുറിച്ചും കൊള്ളയെക്കുറിച്ചും കേട്ടറിഞ്ഞ അധികാരികൾ ഒരു കുതിരപ്പടയുമായി വന്ന് ജിമ്മിനെയും മാതാവിനെയും രക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ ലിവ്സിയുടെ വീട്ടിൽ അവർ അഭയം തേടുന്നു. അയാൾ മജിസ്ട്രേറ്റ് കൂടിയാണ്.

0: ചെറിയ പൊയ്കകൾ, നീർച്ചാലുകൾ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറും 9 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു ദ്വീപാണ് അത്. രണ്ട് തീരങ്ങൾ അതിനുണ്ട്. നടുക്ക് ഒരു വലിയ മലയുണ്ട്. മാപ്പിന്റെ പിന്നിൽ വിശദ വിവരങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ആ ദ്വീപിന് അസ്ഥികൂട ദ്വീപ് എന്ന പേരാണ് മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എത്രയും വേഗം ഒരു കപ്പൽ വാടകയ്ക്കെടുത്ത് അവിടെ എത്തണം, ഡോക്ടർ ജിമ്മിനോട് പറഞ്ഞു.
1: ഡോക്ടറെ കൂടാതെ സ്ഥലത്തെ മറ്റൊരു പ്രഭു ത്രിലോണിയും ഈ ഉദ്യമത്തിൽ പങ്കുചേരാമെന്ന് അറിയിച്ചു. കപ്പൽ കണ്ടെത്തണം, കപ്പൽ തൊഴിലാളികളെ കണ്ടെത്തണം, നിധി ദ്വീപിലേക്ക് ഉടൻ യാത്ര പുറപ്പെടണം. പ്രഭു ബ്രിസ്റ്റോളിലേക്ക് യാത്ര ചെയ്ത് ഹിസ്പാനിയോള എന്നൊരു കപ്പൽ കണ്ടെത്തി. സിൽവർ എന്നുപേരുള്ള ഒറ്റക്കാലുള്ള ഒരാളെ കപ്പലിലെ പാചകക്കാരനായി തിരഞ്ഞെടുത്തു. പക്ഷേ ജിമ്മിന് ക്യാപ്റ്റൻ തന്നെ നോക്കാൻ ചുമതലപ്പെടുത്തിയ ഒറ്റക്കാലൻ തന്നെയാണ് അതെന്ന് മനസ്സിലായി. അയാള് തന്നെയാണ് രണ്ടു വിരലുകൾ നഷ്ടപ്പെട്ട ബ്ലാക്ക് ഡോഗ് എന്നും ജിം തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ കടൽ യാത്ര തനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. രണ്ടും കൽപ്പിച്ച് ഹിസ്പാനിയോളയിൽ നിധി ദ്വീപിലേക്കുള്ള യാത്രയ്ക്കായി ജിം കയറി.
0: ഒറ്റക്കാലുള്ള സിൽവർ പാടുന്ന പാട്ട് കേട്ട് ഞാൻ ഞെട്ടി. മരിച്ചവന്റെ പെട്ടിപ്പുറത്ത് 15 ആളും ഒരു കുപ്പി റമ്മും. യോ യോ യോ, ഓഹോ ഹോ, ഈ പാട്ട് ക്യാപ്റ്റൻ പാടി നടക്കുമായിരുന്നു. സിൽവർ എന്നോട് അനുകമ്പയും സ്നേഹവും പുലർത്തി. എല്ലാവരും അയാളെ അനുസരിക്കുന്നത് കണ്ടു. അയാളുടെ തത്തയെ എനിക്ക് തന്നു. ഈ തത്തയുടെ പേര് ക്യാപ്റ്റൻ ഫ്ലിൻഡ് എന്നാണ്. ആ മഹാനായ കടൽക്കൊള്ളക്കാരന്റെ പേര് ഞാൻ ഈ തത്തയ്ക്ക് നൽകി, സിൽവർ പറഞ്ഞു. കൂട് തുറന്നതും തത്ത 8 കഷണങ്ങൾ 8 കഷണങ്ങൾ എന്ന് പറയാൻ തുടങ്ങി. ഞങ്ങളുടെ കപ്പൽ ലക്ഷ്യത്തിലേക്ക് യാത്ര തുടർന്നു.
1: യാത്രയ്ക്കിടയിൽ കപ്പലിന്റെ മുകൾ തട്ടിലൂടെ നടക്കവേ ജിം ഒരു സംഭാഷണം ഒളിഞ്ഞു കേൾക്കാനിടയായി.
0: നിങ്ങൾക്കറിയാമോ, ഞാൻ ഫ്ലിൻഡിന്റെ കപ്പലിലെ 2-ാമത്തെ കപ്പിത്താനായിരുന്നു. സിൽവർ ആരോടോ പറയുന്നത് കേട്ടു. എന്റെ മരക്കാലം വലിച്ച് വലിച്ച് ഞാൻ നന്നായി പണിയെടുത്തു. പ്യൂവും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പഴയ കപ്പലിന്റെ പേര് വാൽറസ് എന്നായിരുന്നു. കേട്ടയാൾ പറഞ്ഞു, ആഹാ, അത് കൊള്ളാമല്ലോ. ക്യാപ്റ്റൻ ഫ്ലിൻഡ് ശരിക്കും ഒരു ധീരനായിരുന്നല്ലേ? അതെ, പക്ഷേ ഫ്ലിൻഡിന് എന്നെ പേടിയായിരുന്നു. ഞങ്ങളുടെ കപ്പലിൽ കലാപമുണ്ടായി. അതിൽ നിറയെ സ്വർണമുണ്ടായിരുന്നു. കപ്പൽ കടലിൽ മുങ്ങി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഏതോ തീരത്ത് അത് അടിഞ്ഞു. നിർഭാഗ്യമായി പോയി. അവരുടെ സംഭാഷണം പുരോഗമിച്ചു. ദാ കര കാണുന്നു എന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ സംസാരം നിർത്തി. ഞാൻ ആപ്പിൾ വീപ്പയിൽ നിന്ന് പുറത്തിറങ്ങി.
1: കപ്പൽ തീരത്തെത്തിയതിന്റെ ആഘോഷത്തിലും ആവേശത്തിലുമായി പിന്നീട് എല്ലാവരും 2-3 പേർ കപ്പലിൽ നിന്നും ദ്വീപ് പരിശോധിക്കാനായി ചാടിപ്പുറപ്പെട്ടു. കപ്പലിന്റെ ക്യാബിനിലെത്തി ഞാൻ കേട്ടതെല്ലാം പ്രഭുവിനോട് പറഞ്ഞു. നമ്മൾക്കിടയിലും ഒറ്റുകാരും ശത്രുക്കളുമുണ്ട്. ജിം, നീ ഒരു കാര്യം ചെയ്യണം. കണ്ണും കാതും തുറന്നു വയ്ക്കണം. കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ഞങ്ങളോട് തുറന്നു പറയണം. പ്രഭുവും ഡോക്ടറും അവനോട് പറഞ്ഞു.
2: ദിശ കാണിച്ചതുപോലെ അസ്ഥികൂട ദ്വീപിൽ കപ്പൽ കൃത്യമായി എത്തിച്ചേർന്നു. അഴുകിയ ഇലകളുടെയും വീണുകിടക്കുന്ന തടികളുടെയും അഴുക്കുവെള്ളമൊഴുകുന്ന നീർച്ചാലുകളുടെയും ഗന്ധം ആ നിശബ്ദതയിലും വിജനതയിലും തളം കെട്ടിനിന്നു. ആ കാട്ടിലും പുൽപ്പടർപ്പുകളിലും പാറക്കൂട്ടങ്ങളിലേക്ക് അടിച്ചു കയറുന്ന തിരമാലകളിലും ആ ദ്വീപ് ഭയം ഉണർത്തി. നിധി കണ്ടെത്തുക എന്നത് ദുഷ്കരമാണെന്ന് എല്ലാവർക്കും തോന്നി.
1: തങ്ങളുടെ കൂട്ടത്തിലുള്ളവരിൽ തന്നെ കടൽക്കൊള്ളക്കാരുടെ സംഘത്തിലുണ്ടായിരുന്നവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആ സത്യം ജിമ്മും ഡോക്ടറും പ്രഭുവും ഇതിനകം തിരിച്ചറിയുന്നു. അതിലേറ്റവും ക്രൂരൻ സിൽവർ എന്ന കടൽക്കൊള്ളക്കാരനാണ്. അസ്ഥികൂട ദ്വീപിൽ കപ്പൽ എത്തിച്ചേർന്നതോടെ നിധി പര്യവേഷണ സംഘത്തിൽ ഗൂഢാലോചനകൾ ശക്തമാകുന്നു. സിൽവറും മറ്റ് കടൽക്കൊള്ളക്കാരും ഒന്നിക്കുകയും മറ്റുള്ളവരെ വകവരുത്തി നിധിയുമായി കടന്നു കളയുവാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു.
0: കപ്പലിൽ ഒരു വലിയ കലാപം

0: തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ദീർഘയാത്രയ്ക്ക് ശേഷം തീരമണഞ്ഞ സന്തോഷത്തിലുപരി ചോരയുടെ മണം അന്തരീക്ഷത്തിൽ പ്രകടമാകാൻ തുടങ്ങി. ഒരു കറുത്ത മേഘം പോലെ, അശുഭമായ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ക്യാപ്റ്റൻ ഉച്ചകഴിഞ്ഞ് എല്ലാവർക്കും തങ്ങളുടെ ചുമതലകളിൽ നിന്ന് അവധി കൊടുത്തു. ദ്വീപ് ചുറ്റി നടന്ന് കണ്ട ശേഷം വൈകുന്നേരം തിരിച്ചെത്തുക എന്ന നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് നിധി കണ്ടെത്താൻ കഴിയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. നിശബ്ദ ദ്വീപിലെ പറവകളെയും മറ്റ് മൃഗങ്ങളെയും ഉണർത്തുന്ന മട്ടിൽ നിധി പരിവേഷണം ആരംഭിച്ചു. സിൽവറും അവന്റെ കൂട്ടാളികളും കൂടെ രണ്ട് ചെറുവള്ളങ്ങളിലായി പുറപ്പെട്ടു. ഞാൻ മറ്റൊരു ദിശയിലൂടെ പ്രയാണം തുടർന്നു. സിൽവർ എന്നെ കണ്ടു. ജിം, ജിം, ഓയ് ജിം, അയാൾ എന്നെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഒരു കുറ്റിക്കാട്ടിൽ ഞാൻ ഒളിച്ചിരുന്നു. ആ വിളി ദൂരത്തേക്ക് നീങ്ങി നീങ്ങി പോകുന്നത് ഞാൻ അറിഞ്ഞു. വിജനമായ ആ ദ്വീപിൽ ഞാൻ ഒറ്റയ്ക്ക് ചുറ്റിത്തിരിയാൻ തുടങ്ങി. സത്യത്തിൽ പര്യവേഷണത്തിന്റെ സാഹസികത എന്താണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു. കുറെ ദൂരം കാട്ടിലൂടെ നടന്ന ശേഷം ഞാൻ ഒരു വെളിമ്പ്രദേശത്തേക്കെത്തി. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവിടെ മനുഷ്യ ശബ്ദങ്ങൾ കേൾക്കുന്നതായി തോന്നി. ഞാൻ പേടിച്ചു വിറച്ചു.
1: ജിം അതീവ രഹസ്യമായി ആ സംസാരം കേൾക്കാനായി പുൽക്കൂട്ടങ്ങൾക്കിടയിൽ പതുങ്ങിക്കിടന്നു. സിൽവറും കൂട്ടാളികളുമാണ് സംഭാഷണത്തിൽ മുഴുകിയിരിക്കുന്നത്. അതൊരു തർക്കമാണ്. പിന്നീട് അത് വഴക്കായി മാറുന്നതും ജിം കാണുന്നുണ്ട്. അവസാനം സിൽവർ ഒരാളെ കുത്തിക്കൊല്ലുന്നതും അവൻ കാണുന്നു. ഒറ്റക്കാലനായ അയാൾ തന്റെ ക്രച്ചസ് കൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയാണ് എതിരാളിയെ കൊന്നത്. ഇത് കണ്ടതോടെ തന്നെയും അയാൾ കൊല്ലുമെന്ന് ഭയന്ന് ജിം നിധി ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. ആ ഓട്ടത്തിൽ അവൻ മറ്റൊരു മനുഷ്യനെ കാണുന്നു.
0: ഭയന്ന് വിറച്ച് മുന്നോട്ടോടവേ ഒരു പേക്കോലത്തെ മുന്നിൽ കണ്ട് ഞാൻ ഞെട്ടി. അതൊരു മനുഷ്യനാണ്. മുടി വളർന്നു കിടക്കുന്നു. അരയിൽ വലിയ ഒരു ബെൽറ്റും കുറച്ച് തുണിയുമുണ്ട്. സൂര്യപ്രകാശമടിച്ച് പേക്കോലത്തിന്റെ രൂപം കറുത്ത് കരിവാളിച്ചിട്ടുണ്ട്. എന്നെ കണ്ടതും അയാൾ യാചിക്കും മട്ടിൽ മുട്ടുകുത്തി രണ്ട് കൈയും നീട്ടി. നിങ്ങളാരാ? ഞാൻ ചോദിച്ചു. എന്റെ പേര് ബെൻഗൺ. 3 വർഷമായി ഞാൻ മറ്റൊരു മനുഷ്യനോട് സംസാരിച്ചിട്ട്.
1: 3 വർഷമായി പുറം ലോകവുമായി ബന്ധമില്ലാതെ ദ്വീപിലെ കായകനികൾ മാത്രം ഭക്ഷിച്ചാണ് ബെൻ ജീവിച്ചതെന്ന് അവൻ മനസ്സിലാക്കുന്നു. കടൽക്കൊള്ളക്കാരനായ ക്യാപ്റ്റൻ ഫ്ലിന്റ് മരണപ്പെട്ടതും സിൽവർ ദ്വീപിലെത്തിയ വിവരവും ജിം അയാളുമായി പങ്കുവയ്ക്കുന്നു. ക്യാപ്റ്റൻ ഫ്ലിന്റിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കടൽക്കൊള്ളക്കാരനാണ് അയാളെന്ന് ജിം ഇതിനിടയിൽ മനസ്സിലാക്കുന്നു. മാനസിക വിഭ്രാന്തിയും വിശപ്പും അയാളെ പരിക്ഷീണനാക്കിയിട്ടുണ്ട്. ഒടുവിൽ നിധിയിരിക്കുന്ന സ്ഥലം ജിമ്മിന് പറഞ്ഞുകൊടുക്കാമെന്ന് ബെൻ സമ്മതിക്കുന്നു. അതിന് പ്രതിഫലമായി തന്നെ കപ്പലിൽ കയറ്റി നാട്ടിൽ കൊണ്ടുപോകണമെന്ന ഉപാധി അയാൾ മുന്നോട്ടുവയ്ക്കുന്നു. താൻ രഹസ്യമായി സൂക്ഷിച്ച വള്ളവും അയാൾ നിധിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിനായി വിട്ടുകൊടുക്കുന്നു.
0: ഞാൻ കപ്പലിലെത്തി നടന്ന കാര്യം ക്യാപ്റ്റൻ സ്മോലറ്റിനോടും ഡോക്ടറോടും പ്രഭുവിനോടും പറഞ്ഞു. മറ്റ് കടൽക്കൊള്ളക്കാർ ഈ വിവരം അറിയാതിരിക്കാനായി ശ്രമിച്ചു. ഡോക്ടറും സംഘവും ജിമ്മിന്റെ നേതൃത്വത്തിൽ ബെന്നിന്റെ വള്ളത്തിൽ കയറി. ആവശ്യത്തിന് ആയുധങ്ങൾ കരുതി. അവസാനം ഞങ്ങൾ ലക്ഷ്യത്തിലേക്കെത്തി.
1: കടൽക്കൊള്ളക്കാരെ അതിവിദഗ്ധമായി ജിമ്മും കൂട്ടാളികളും തങ്ങളുടെ ദൌത്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. ക്യാപ്റ്റൻ ഫ്ലിന്റിനെക്കുറിച്ചും 6 പേരുടെ സഹായത്തോടെ അയാൾ ദ്വീപിൽ നിധി കുഴിച്ചിട്ട സ്ഥലവും ബെൻഗൺ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അന്ന് ക്യാപ്റ്റൻ ഫ്ലിന്റുമായി തെറ്റിപ്പിരിഞ്ഞ താൻ അവരെ എല്ലാവരെയും കൊന്നുവെന്നും ക്യാപ്റ്റൻ ഫ്ലിന്റ് മാത്രം തന്റെ കൈയിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നും അയാൾ പറഞ്ഞു. കപ്പൽ തകർന്നതോടെ ബെൻഗൺ മറ്റൊരു ദ്വീപിൽ അഭയം തേടുകയായിരുന്നു. ഇതിനിടയിൽ അയാൾ നിധിയിരിക്കുന്ന ദ്വീപിലെത്താൻ ഏറെ ബുദ്ധിമുട്ടി. ജിമ്മിന്റെ സംഘത്തിലുള്ളവർ മറ്റൊരു വഴിക്ക് നിധി കണ്ടെത്തുന്ന വിവരം അറിഞ്ഞതോടെ സിൽവർ ഒരു സന്ധി മുന്നോട്ടുവയ്ക്കുകയും ക്യാപ്റ്റൻ അത് നിരസിക്കുകയും ചെയ്യുന്നു. അതിനിടയിലുണ്ടാകുന്ന വെടിവയ്പ്പിൽ കടൽ കൊള്ളക്കാരുടെ സംഘത്തിലെ പലരും കൊല്ലപ്പെടുന്നു.
2: ഇതിനിടയിൽ മനംമാറ്റം വന്ന സിൽവർ ജിമ്മിന്റെ സംഘത്തിനൊപ്പം ചേരുന്നു. കടൽ കൊള്ളക്കാരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ബെന്നിന്റെ സഹായത്തോടെ അവർ നിധി കണ്ടെത്തുന്നു. കണ്ണഞ്ചി പോകുന്ന സ്വർണ നാണയങ്ങളുടെ ഒരു വലിയ കൂമ്പാരം.
0: ഞങ്ങൾ അതിവേഗം നിധി കെട്ടിയ ചാക്കുകൾ വള്ളങ്ങളിൽ കപ്പലിലെത്തിച്ചു. ഉടൻ ഈ തീരം വിടണം. കപ്പലിലെ ജോലിക്കാരുടെ എണ്ണത്തിൽ ഇപ്പോൾ ഗണ്യമായ കുറവുണ്ട്. സ്പാനിഷ് അമേരിക്കൻ തീരത്തേക്ക് കപ്പൽ യാത്ര തിരിച്ചു. നോക്കുമ്പോൾ ഈ തീരം അതിസുന്ദരമായിരുന്നു. ഞങ്ങളുടെ സംഘത്തിലെ എല്ലാവരും സുരക്ഷിതരാണ്. ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് കപ്പലിന്റെ ക്യാപ്റ്റനെ കണ്ടു. കപ്പലിന്റെ മുകൾ തട്ടിൽ ഒറ്റയ്ക്ക് എന്തോ ചിന്തിച്ചു നിൽക്കുന്ന ബെൻ ഗണ്ണിനെയാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. എന്തുപറ്റി ബെൻ? ഞാൻ ചോദിച്ചു. അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ആ ദുഷ്ടൻ രക്ഷപ്പെട്ടു. ആര്? ഞാൻ ഉദ്വേഗത്തോടെ ചോദിച്ചു. അവൻ തന്നെ, ആ ഒറ്റക്കാലൻ സിൽവർ. ഞാൻ പറഞ്ഞില്ലേ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്? ഞാൻ തലകുലുക്കി. അവൻ നമ്മുടെ നിധിയിൽ നിന്നും 2-3 ചാക്ക് സ്വർണ നാണയങ്ങളുമായാണ് മുങ്ങിയത്. ഈ വിവരം ഞാൻ ഡോക്ടറോടും ക്യാപ്റ്റനോടും പറഞ്ഞു. കുറച്ചുനേരം എല്ലാവരും ആശങ്കപ്പെട്ടു. ഒടുവിൽ അങ്ങനെ ഒരു കള്ളനെ പോലെ സിൽവർ രക്ഷപ്പെട്ടതിലും നിസ്സാരമായി അയാളെ ഞങ്ങൾ കൊതുക്കാൻ കഴിഞ്ഞതും ഓർത്തപ്പോൾ സന്തോഷം തോന്നി. ഒടുവിൽ കുറെ കപ്പൽ ജോലിക്കാരെ കൂടി സംഘടിപ്പിച്ച ശേഷം ഞങ്ങൾ ബ്രിസ്റ്റോളിലേക്ക് യാത്ര തിരിച്ചു. എല്ലാവർക്കും ഈ വലിയ നിധിയിൽ നിന്ന് നല്ലൊരു പങ്ക് ലഭിക്കും. ഭയപ്പെടുത്തുന്ന അസ്ഥികൂട ദ്വീപിലേക്ക് ഇനി എനിക്ക് വരേണ്ടതില്ല എന്നോർത്തപ്പോൾ സന്തോഷം തോന്നി.
1: ട്രഷർ ഐലൻഡ് എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ലോക സാഹിത്യത്തിന്റെയും ചലച്ചിത്രത്തിന്റെയും വന്യഭാവനകൾക്ക് ഈ നോവൽ നൽകിയ പങ്ക് നിസ്തുലമാണ്.
2: ജനപ്രിയ സംസ്കാരത്തിൽ കടൽ കൊള്ളക്കാരെയും സ്വർണനിധി വേട്ടക്കാരെയും പ്രതിഷ്ഠിക്കുന്നതിൽ ട്രഷർ ഐലൻഡ് എന്ന നോവൽ നിർണായകമായ ശക്തി ചെലുത്തി. കരീബിയൻ കടലിലെ പടിഞ്ഞാറൻ ദ്വീപിൽ നടക്കുന്ന കഥയായി സങ്കല്പിച്ചാണ് ഇത് എഴുതപ്പെട്ടതെങ്കിലും ഭാവനയുടെ ആഴം ഈ കൃതിയെ സീമാതീതമായി ഉയർത്തി.
1: ഈ കൃതിയെ അധികരിച്ച് നിരവധി സിനിമകൾ, ടെലിവിഷൻ പരമ്പരകൾ, കോമിക് പുസ്തകങ്ങൾ, വീഡിയോ ഗെയിമുകൾ ഒക്കെ പുറത്തുവന്നിട്ടുണ്ട്.
2: ഒരു കെട്ടുകഥ എന്നതിലുപരി ധാർമ്മികതയെയും അത്യാഗ്രഹത്തെയും കുറിച്ചുള്ള മനുഷ്യ മനസ്സിന്റെ കൽപ്പനകളെ ആഴത്തിൽ അപഗ്രഥിക്കുന്ന ഒരു രചന എന്ന നിലയിൽ ട്രഷർ ഐലൻഡിന് വിശ്വസാഹിത്യത്തിൽ തിളക്കമാർന്ന ക്ലാസിക് പദവിയുണ്ട്.
1: ആർ എൽ സ്റ്റീവൻസൺ എന്ന എഴുത്തുകാരന്റെ പ്രതിഭയുടെ അടയാളമാണ് ഈ വിഖ്യാതമായ കൃതി. തന്റെ രണ്ടാനച്ഛനുമൊത്ത് സ്കോട്ട്ലാൻഡിൽ ഒരു അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിലാണ് സ്റ്റീവൻസണിന് ഈ നോവൽ എഴുതുന്നതിനുള്ള പ്രചോദനം ലഭിക്കുന്നത്. കിഡ്നാപ്ഡ്, ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്നിവ ഉൾപ്പെടെ നിരവധി ക്ലാസിക് കൃതികളുടെ രചയിതാവാണ് ആർ എൽ സ്റ്റീവൻസൺ. സാഹസികനായ എഴുത്തുകാരനായിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എഴുത്തുകാരനെ വേട്ടയാടിയിരുന്നു. മാനവികത, സാഹസികത, നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷം എന്നതൊക്കെയായിരുന്നു എഴുത്തുകാരന്റെ ഇഷ്ടപ്പെട്ട പ്രമേയങ്ങൾ.
2: ഏറെ ശ്രദ്ധേയമായ ഉദ്ധരണികൾ കൊണ്ടും ഈ നോവൽ ലോകമെങ്ങുമുള്ള വായനക്കാരുടെ പ്രീതി നേടി.
1: മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന സാഹസികരായ പല കഥാപാത്രങ്ങളെയും ഈ നോവലിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കൌമാരക്കാരനും നോവലിലെ കേന്ദ്ര കഥാപാത്രവുമായ ജിം ഹോക്കിൻസ്, കടൽ കൊള്ളക്കാരനായ ഒറ്റക്കാലുള്ള ചതിയൻ സിൽവർ, ക്യാപ്റ്റൻ സ്മോലെറ്റ്, സത്രത്തിൽ ആദ്യമെത്തുന്ന വിചിത്രനായ കടൽ കൊള്ളക്കാരൻ ബില്ലി ബോൺസ്, നിഗൂഢദ്വീപിൽ ഒറ്റപ്പെട്ടുപോയ ബെൻഗൺ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ ഈ നോവലിൽ നിന്നും നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുന്നു. സാഹിത്യത്തിന്റെ ശക്തിയും സൌന്ദര്യവും കാലത്തെ മറികടക്കുന്ന ഈ പുസ്തകത്തിലൂടെ നാം തിരിച്ചറിയുന്നു.
2: ലോകമെങ്ങുമുള്ള കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ട് ട്രഷർ ഐലൻഡ് വായനയുടെ ഏകാന്ത ദ്വീപിലെ വഴിവിളക്ക് പോലെ പ്രകാശം ചൊരിയുന്നു.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം സന്ദീപ് സുരേഷ്.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
6: ബുധൻ ഉച്ചയ്ക്ക് 12:40.
5: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മാൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633-86333.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ May 29 വരെ 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ May 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് May 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും.
7: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2:30. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചതുരംഗം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, MG ശ്രീകുമാറിൻ്റെ സംഗീതം.

കണ്ണിനും കണ്ണാടിക്കും ഈ ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

മുല്ലവള്ളിയും തേൻമാവും ഈ ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും സുജാതയും പാടിയത്. ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഇണം നൽകിയത് ഔസേപ്പച്ചൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40 പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
3: തിരപ്പുകളിൽ ഒരു ഗാനം കൂടി. രാജ കയ്യപച്ച എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

0: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ്

0: ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചലച്ചിത്ര നടിയും പ്രമുഖ മാധ്യമ പ്രവർത്തകയും ഡോക്യുമെന്ററി സിനിമ സംവിധായകയുമായ ദീപ്തി പിള്ള ശിവനാണ് നമ്മുടെ ആതിഥ്യായി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം.
1: ഹായ്, താങ്ക് യു.
0: അപ്പോ കളിപ്പാട്ട സിനിമയിൽ മോഹൻലാലിനോടൊപ്പം ആദ്യമായിട്ട് അഭിനയിച്ചു, എന്നിട്ടാണ് സിനിമ രംഗത്തോട്ട് വരുന്നത്. എങ്ങനെയാണ് അന്നത്തെ ആ അനുഭവങ്ങളും അല്ലെങ്കിൽ ആ ഓർമ്മയൊക്കെ ശ്രോതാക്കളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ?
1: വേണു നാഗവള്ളി അങ്കിൾ ആണ് ആക്ച്വലി ആ പടത്തിന്റെ ഡയറക്ഷൻ. ഞാൻ പി ടി പി നഗറിൽ താമസിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ആ ഫ്രണ്ട്സിന്റെ കൂടെ അവിടെ റോട്ടിൽ ഉള്ള അട്ടഹാസം മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്കിൾ ടെറസിലായിരുന്നു. ടെറസ് നോക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടി ഒരു രക്ഷയില്ലാണ്ട് മാവില് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി കല്ലൊക്കെ എറിയുന്നു, അവിടുന്ന് പൊട്ടിക്കുന്നു. അത് കഴിഞ്ഞ് മതിൽ ചാടി അത് ചാടി എടുക്കുന്നു. അതൊക്കെ കണ്ടിട്ട് അങ്കിള് പറഞ്ഞു, ആ ഡ്രൈവറുടെ അടുത്ത് ആ കുട്ടിയെ ഇവിടുത്തെ വീട്ടിലത്തെ കണ്ടുപിടിക്കുന്നു പറഞ്ഞു. എല്ലാ ദിവസവും ഞാൻ ശിവൻകോവിലിൽ തൊഴാൻ വേണ്ടി പോകും രാവിലെ. അപ്പം ആ ഡ്രൈവർ ആ സമയത്താണ് ഇവരുടെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പൊ എന്നും രാവിലെ ഞാൻ അമ്പലത്തിൽ നിന്ന് വരാൻ നേരത്തെ പുള്ളിക്കാരൻ എന്നെ കാണുന്ന. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്കറിയാം ഈ കുട്ടി എന്നുള്ള ദിവസം അമ്പലത്തിൽ തൊഴുന്ന കുട്ടിയാണ്. ഞാനും എന്റെ ചേച്ചിയാണ്. പിറ്റേ ദിവസം അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് പറഞ്ഞു, സാറിന് കാണണമെന്ന്. ഞാൻ പറഞ്ഞു, ഏത് സാറ്? ഞാൻ അച്ഛനെ വന്ന് കാണാമെന്ന്. ഞാൻ അന്ന് കോളേജിൽ പഠിക്കുക ഫസ്റ്റ് ഇയർ. എന്റെ അച്ഛനെ വന്ന് കണ്ടതിന് ശേഷം പറഞ്ഞു, സാറിന് ഇങ്ങനെ മോളെ അഭിനയിപ്പിക്കാനൊക്കെ. അച്ഛൻ പറഞ്ഞു, എന്നെ വന്ന് കാണട്ടെ. ബിക്കോസ് അച്ഛനെ നമുക്ക് ആർക്കും സിനിമയായിട്ട് ബന്ധമില്ലല്ലോ. അച്ഛൻ ആർമി ഓഫീസറായിരുന്നു. അപ്പൊ ഒരു ബന്ധവും ഇല്ല, നമുക്കിതൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അങ്കിൾ വന്നു, കണ്ടു, സംസാരിച്ചു, അതിന്റെ പിന്നെ സ്റ്റോറിയൊക്കെ പറഞ്ഞു. അതിന്റെ പിന്നെ അത് അങ്ങനെ ആയി, ഞാൻ സിനിമയിൽ അഭിനയിച്ചു.
0: ആദ്യമായിട്ട് നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഉറ്റു നോക്കുന്ന മെഗാസ്റ്റാറിന്റെ ഒക്കെ കൂടെയാണ്, സൂപ്പർ സ്റ്റാറിന്റെ കൂടെയാണ് അഭിനയിക്കുന്നത്.
1: അതെ,
0: അന്ന് അതിന്റേതായിട്ടുള്ള ഒരു സീരിയസ്നെസ് ചിലപ്പം മനസ്സിലാക്കി കാണണമെന്നില്ല. കുട്ടിയായിട്ട് കുട്ടിക്കളി കളിച്ച് നടക്കുന്ന സമയത്ത് ഒരു അവസരം വരുന്നു, നമ്മൾ അതിൽ അഭിനയിക്കുന്നു. പിന്നീട് ഇന്ന് നോക്കുമ്പോ അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടൊക്കെ തോന്നുന്നുണ്ടോ?
1: അന്നും ആക്ച്വലി എനിക്കതൊരു വലിയ എന്റെ കുട്ടികളെ ഇപ്പോഴും മാറിയിട്ടില്ല. ഞാനിപ്പം ഇപ്പോഴും എനിക്ക് ഓരോ സാധനം പുതിയ പുതിയ എക്സ്പെരിമെന്റ് ചെയ്യണം. അപ്പൊ എപ്പോഴും ഒരു ടാർഗറ്റ് വെക്കും, അത് അച്ചീവ് ചെയ്യും, പിന്നെ നെക്സ്റ്റ് എന്താ. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് പ്രൊഫഷനിൽ കൈവച്ചിട്ടുണ്ട്. റേഡിയോ ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ഡോക്യുമെന്ററി ആയിക്കോട്ടെ. പക്ഷെ ആ ഒരു സാധനം ചെയ്യുമ്പം എനിക്ക് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്ത് ദ ബെസ്റ്റ്. ഞാൻ ചെയ്യുമ്പം ഒരു യു ഷുഡ് ലീവ് എൻ ഇമ്പാക്ട് എന്നാണ് എന്റെ. എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഞാൻ പറയാം. അല്ലാണ്ട് നമ്മൾ ആഗ്രഹിച്ച മാതിരി കിട്ടണം എന്നില്ല, അത് ഭഗവാൻ വിചാരിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ആ സമയത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു മോഹൻലാൽ. അപ്പം സൂപ്പർ സ്റ്റാറുടെ കൂടെ അഭിനയിക്കാൻ കിട്ടുവാന്ന് വെച്ചാൽ അത് ഭയങ്കര ഹാപ്പിയായിരുന്നു. അതിന്റെ അതും ലാലേട്ടന്റെ കൂടെ, മമ്മൂക്കേന്റെ കൂടെയും അഭിനയിക്കാനുള്ള അവസരം കിട്ടി. പക്ഷെ അത് ശ്രീനിവാസൻ ചേട്ടൻ എഴുതിയ ഒരു മഴയത്തു മുമ്പ് എന്നെ മാത്രം ഓർത്ത് എഴുതിയ സ്റ്റോറിയാണെന്ന് എപ്പോഴും പറയേണ്ട അടുത്ത്, എന്നെ ഓർത്ത് മാത്രം എഴുതിയ സ്റ്റോറിയാണ് അത്. പക്ഷെ എന്തോ കാരണവശാല അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ദീസ് വെർ ദ ടു സൂപ്പർ സ്റ്റാർസ് ഐ റിയലി വോണ്ടഡ് ടു വർക്ക് അത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ മോഹൻലാലിന്റെ കൂടെ ചെയ്തു, അത് ആ ഫുൾ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തു. ഇപ്പോഴും ഹി ട്രീറ്റ്സ് മീ എപ്പോഴും ലാലേട്ടൻ ആയിക്കോട്ടെ. മമ്മൂക്ക പറയാ, മമ്മൂക്കക്ക് എന്റെ മോനെ ഭയങ്കര ഇഷ്ടമാണ്, രണ്ടാമത്തെ മോൻ. ഇപ്പം സിനിമയിൽ അഭിനയിക്കുന്ന മോൻ. അപ്പൊ പറയും, മോൻ വളർന്ന് മെച്ചറായി, അമ്മ ഇതുവരെ വളർന്ന് മെച്ചറായിട്ടില്ല. പക്ഷെ ആ എക്സ്പീരിയൻസ് ടു വർക്ക് വിത്ത് എ സീനിയർ ആർട്ടിസ്റ്റ്, അത് അന്നും ഞാൻ ട്രഷർ ചെയ്യുന്നു, ഇന്നും ഞാൻ ട്രഷർ ചെയ്യുന്നു എവറി മിനിറ്റ്.
0: അന്നത്തെ ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് സിനിമ ഒരു കരിയർ ആയിട്ട് എടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ?
1: ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ ഭയങ്കര ഇൻസിസ്റ്റന്റ് ആയിരുന്നു. ഞാൻ LLB ചെയ്യായിരുന്നു. അപ്പം ഇറ്റ് വാസ് എ പ്രൊഫഷണൽ കോഴ്സ്. അപ്പൊ അച്ഛൻ ഭയങ്കര ലൈക്ക് ഇൻസിസ്റ്റന്റ് ആയിരുന്നു. പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തു, ഒരു ബേസ് വേണം, ഒരു ബാക്കപ്പ് വേണം. സിനിമ ഈസ് എ അൺപ്രഡിക്റ്റബിൾ ഫീൽഡ്. അതിൽ ചിലപ്പം സക്സസ് കിട്ടും, ചിലപ്പം സക്സസ് കിട്ടില്ല. പക്ഷേ അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ട് യു ഷുഡ് ഹാവ് എൻ എഡ്യൂക്കേഷൻ ആസ് എ ബാക്കപ്പ് എന്ന് അച്ഛൻ പറയുന്നു. അത് അച്ഛൻ അന്ന് പറഞ്ഞത് അന്ന് നമുക്കത് മനസ്സിലാവല്ലോ. പക്ഷേ ഇന്ന് വെൻ ഐ ലുക്ക് ബാക്ക് എന്റെ കരിയറിൽ, ഞാൻ ഇന്നൊരു കോർപ്പറേറ്റ് വേൾഡിലും അതിലൊക്കെ ഞാൻ ഇത്രയും ഷൈൻ ചെയ്യാൻ പറ്റിയത് ഇസ് ബിക്കോസ് മൈ എഡ്യൂക്കേഷൻ വാസ് മൈ യുനോ ബിഗ്ഗസ്റ്റ് ബാക്ക് ബോൺ. അതുകൊണ്ട് അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ LLB കംപ്ലീറ്റ് ചെയ്തു. സൺഡേ സന്നദ്ധ എടുത്തു, അച്ഛൻ അടുത്ത മൺഡേ കെട്ടിച്ചു വിട്ടു. പഠിത്തം കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് കെട്ടിച്ചു വിട്ടു. പക്ഷേ കെട്ടിച്ചു വിട്ടത് ഫിലിമി ഫാമിലി ആയതുകൊണ്ട് അത് പിന്നെയും ഞാൻ സിനിമാ ലോകത്ത് തന്നെ നിന്നു.
0: ഭഗവാൻ ആഗ്രഹം ഉണ്ടായിക്കാണും ഈ കുട്ടി സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിന്നാ മതി, അതുകൊണ്ടാണ്. ഈ പരിപാടിയിൽ നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാറുണ്ട്. അപ്പൊ ആദ്യമായിട്ട് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഏതാണ്?
1: ഞാൻ അഭിനയിച്ച സിനിമ കളിപ്പാട്ടും, അതിൽ ഞാൻ അഭിനയിച്ച പാട്ട് മുഴിയഴകും. അത് ഇത്രയും വർഷമായി, ഞാൻ മറന്നു. ഞാൻ ഇപ്പൊ സിനിമയിൽ പണ്ട് അഭിനയിച്ചു എന്നൊന്നും എനിക്ക് ആ ഒരു ബോധവും ഇല്ല, ഒന്നുമില്ല. ഞാൻ അത് ഐ ഡോണ്ട് ഇവൻ മെൻഷൻ, ഞാൻ വിട്ടു. പക്ഷെ ഇപ്പോഴും ഞാൻ ചിലപ്പോ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഞാൻ ഒരു ഷോപ്പിംഗ് മാളിൽ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ എന്നെ ഇപ്പോഴും ഇറക്കുന്നു. ഞാൻ പറഞ്ഞു ഇത്രയും

0: വണ്ണം വെച്ചിട്ട് മൂന്ന് പിള്ളേരുടെ അമ്മയെ വണ്ണം വെച്ച് പറയാ, ആ പാട്ട് എന്തൊരു ബ്യൂട്ടിഫുൾ പാട്ട്, അതിന് എങ്ങനെ മറക്കാൻ പറ്റും ചേച്ചീനെ എന്നൊക്കെ ചിലവരൊക്കെ പറയും. അതൊക്കെ എനിക്കിപ്പോഴും പീപ്പിൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ പാട്ട് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഐ ഹാവ് ദാറ്റ് ഒരു അറ്റാച്ച്മെന്റ് ടു ദാറ്റ് സോങ്. പിന്നെ ഒബ്വിയസ്ലി അങ്കിളുടെ ഓർമ്മ, ഒന്നുമില്ലെങ്കിൽ വേണു അങ്കിൾ കാരണമാണല്ലോ ഞാൻ ഇന്ന് ഇവിടെ.
1: ഇപ്പോ ഈ പാട്ട് വരികൾ കോന്നിയൂർ ഭാസിന്റേതാണ്, സംഗീതം രവീന്ദ്രൻ, പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഡം ജനിച്ചതും കുട്ടിക്കാലം ഒക്കെ എവിടെയായിരുന്നു?
1: അച്ഛൻ ആർമി ഓഫീസറായിരുന്നു. ഞാൻ ജനിച്ചത് പഞ്ചാബ് ഫിറോസ്പൂരിൽ. അതുകൊണ്ട് എപ്പോഴും പറയാ അമ്മയൊക്കെ കളയുക, ചിലപ്പോ എന്റെ ലുക്സ് വെച്ചിട്ട് പറയാമോ നീ പഞ്ചാബിയെന്ന്, നീ എന്റെ ഇതില്ലെന്ന്, അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോയത് എന്നൊക്കെ തമാശയൊക്കെ പറയും. അപ്പൊ പഞ്ചാബിൽ ജനിച്ചു, വളർന്നത് ബിക്കോസ്

0: പലവിധ സംസ്ഥാനങ്ങളിലൊക്കെ വളർന്നെങ്കിലും നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ, എങ്ങനെയായിരുന്നു മലയാളമായിട്ടുള്ള ബന്ധം?
1: വീട്ടിലും മലയാളം കമ്പൽസറി ആയിരുന്നു, പക്ഷെ എന്നാലും ആൾക്കാർ പറയാറുണ്ട് എന്റെ മലയാളം ശരിയല്ല.
0: കേരളത്തിന് പുറത്ത് ജനിച്ച് വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം മലയാളം നല്ലത് തന്നെയാണ്.
1: അത് കൂടാതെ അമ്മ കണ്ണൂരിന്നാണ്, അപ്പൊ നമ്മളെ ഭാഷ വന്നിട്ട് ചിലപ്പോ അമ്മേന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോ അമ്മ പോയിനാ വന്നിനാ അല്ലപ്പാ എന്താടോ നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിപ്പോ. അച്ഛൻ കോട്ടയം ഏറ്റുവാൻ വന്ന അച്ഛൻ പറയും, ആഷ് ഇങ്ങ എന്തൊരു ഭാഷയാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നെന്ന് പറയും. പക്ഷെ വന്ന് സെറ്റിൽ ചെയ്തത് കോളേജൊക്കെ ചെയ്തപ്പോ തിരുവനന്തപുരമായി, തിരുവനന്തപുരം എന്തടേ ഇത് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി എനിക്കിപ്പം ബേസ് ഇല്ലാത്ത മലയാള മൂന്ന് മിക്സ് ആയിട്ട് ചിലപ്പോ വരും. ചിലപ്പോ കണ്ണൂരുകാരനെ കാണുമ്പോഴത്തേക്ക് അത് ആ ഭാഷ വരും. ചിലപ്പം എന്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ കാണും, എന്തോന്നടേ നീ കാണിക്കുന്നത് എന്തിരേ എന്നൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ചിലപ്പോ ആൾക്കാർ പറയില്ലേ എന്റെ മലയാളം, അപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഇല്ല ഇവിടെ ഇല്ല, പക്ഷെ എവിടെയോ ഉണ്ട്, പക്ഷെ മലയാളം അറിയാ. പിന്നെ LLB നമുക്ക് മലയാളം ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു, അതായത് ഒരു 25 മാർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോവായിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷ് വേർഡ് വി ഹാഡ് ടു ട്രാൻസ്ലേറ്റ്. അപ്പൊ മലയാളം പഠിച്ചു, വായിക്കാനോ എഴുതാനോ ഒക്കെ പഠിച്ചു. പണ്ട് സംസാരിക്കുകയുള്ളൂ, ഇപ്പം വായിക്കാനോ എഴുതാനും പഠിച്ചു.
0: റേഡിയോ ടെലിവിഷൻ കരിയറാണ് കൂടുതൽ കാലവും ഉണ്ടായിരുന്നത്. റെഡ് FM, Sun TV, Sea TV തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ നേതൃനിരയിൽ പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ നിന്ന് ഒരു ലീഡർ എന്ന നിലയിലേക്കുള്ള മാറ്റം എങ്ങനെയായിരുന്നു?
1: ആക്ച്വലി ഞാൻ ഭയങ്കര ഫ്രം മൈ ചൈൽഡ്ഹുഡ് വെച്ചാൽ ഞാൻ ഭയങ്കര ക്രിയേറ്റീവ് പേഴ്സൺ ആയിരുന്നു. ലൈക്ക് ഇൻ ദ സെൻസ് ദാറ്റ് ഞാൻ എല്ലാം സ്കൂളിലും കോളേജിലും എല്ലാ പരിപാടിക്കും പങ്കെടുക്കുമായിരുന്നു. കലാതിലകം, ഈവൻ സ്പോർട്സിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഓൾറൗണ്ടർ അങ്ങനത്തെയൊക്കെയാണ്. നമുക്ക് പ്രോജക്റ്റൊക്കെ തരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ യുണീക്കായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, സഞ്ജിനി എന്ന് പറഞ്ഞു. നമ്മൾ സ്കൂളിലായിരുന്നപ്പം ഒരു ടീച്ചർ നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തന്നെ, ഗിൽഹെറി എന്ന് പറഞ്ഞിട്ടൊരു പോയട്രി ഉണ്ടായിരുന്നു, അതിനെ നമ്മൾ ചാർട്ട് പേപ്പറിൽ എഴുതണം എന്ന് പറഞ്ഞു. എല്ലാവരും ചുമ്മാ ചാർട്ട് പേപ്പറിൽ പോയട്രി എഴുതിക്കൊണ്ട് വന്നു. ഞാനിത് എങ്ങനെയാ ഡിഫറെന്റ് ആക്കുക, എങ്ങനെയാ ഡിഫറെന്റ് ആക്കുക, ഇത്രയും സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്രൗൺ ചാർട്ട് പേപ്പർ മേടിച്ചു. ഗിലറി എന്ന് വെച്ചാൽ അണ്ണാൻ, അപ്പൊ അതിന്റെ ബുഷി ടെയിൽസ് അല്ലേ, വാലിങ്ങനെ ബുഷിയല്ലേ. അപ്പൊ ഞാൻ ആ ബ്രൗൺ ചാർട്ട് പേപ്പർ മേടിച്ചിട്ട് ഒരു അണ്ണാനെ വരച്ചിട്ട് ഒരു ബുഷി ടെയിൽ പോലെ ആക്കിയിട്ട് ആ ചാർട്ട് പേപ്പറിന് അണ്ണാന്റെ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ആ ഫുൾ പോയട്രി അണ്ണാന്റെ ഇതിലാന്ന് എഴുതിയത്. എനിക്ക് ഒരു സുഖം ഉണ്ടായിരുന്നു, എല്ലാരും കാണിച്ചതിന് ശേഷം ലാസ്റ്റിലേ കാണിക്കും. ആ ലാസ്റ്റിൽ കാണിച്ചപ്പോഴത്തേക്ക് നമ്മൾ സ്കൂളിലൊക്കെ ആയിരിക്കും എന്നൊക്കെ പിള്ളേരൊക്കെ ആക്കില്ലേ, അങ്ങനെയൊക്കെ ആക്കിയപ്പോഴത്തേക്ക് പിന്നെ എന്റെ ഫ്രണ്ട് എപ്പോഴും പറയും, നീ ഇല്ലേ എപ്പോഴും വേറെ ചിന്തിക്കുക, ഷീ വാസ് മൈ ഇൻസ്പിറേഷൻ. അന്ന് യു നീഡ് ദാറ്റ് വൺ പേഴ്സൺ അല്ലേ, ആ ട്രിഗർ തരാൻ വേണ്ടിയിട്ടായിട്ട്. എനിക്ക് തോന്നുന്നു എന്റെ ആ ട്രിഗർ ആ ഫ്രണ്ടാ, ഇന്നും ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനെയാ പറയാ, നമ്മൾ തെറ്റിയത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയണം. ഈ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നല്ലാണ്ട് നല്ലതാണെങ്കിൽ നല്ല, ചീത്തയാണെങ്കിൽ ചീത്ത. ഇന്നും ആ കുട്ടിയാണ് മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ടാണോ. എപ്പോഴും അയാളെ നീ അത് ചെയ്ത ശരിയായി പോയി. ഇപ്പൊ ഞാൻ സഞ്ജീവേട്ടനായിട്ട് അടിവെല്ലാം ഇട്ട, സഞ്ജീവേട്ടനല്ലേ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അവള് ബോധ്യപ്പെടുത്തും. യു നീഡ് സച്ച് ഫ്രണ്ട്സ്. അന്ന് ആ കുട്ടിയാണ് ആ ട്രിഗർ. അതിന് ശേഷം പിന്നെ എന്തും ഞാൻ ചിന്തിക്കാൻ തോന്നുന്ന, എപ്പോഴും ഹൗ ഡിഫറെന്റ് ക്യാൻ ഐ മേക്ക് ഇറ്റ്, ഹൗ ഡിഫറെന്റ്. ഇപ്പോഴും എന്റെ ഇൻസ്പിറേഷൻ സഞ്ജീവേട്ടൻ പറയുന്നത്, നിനക്ക് ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ യു കം അപ്പ് വിത്ത് എ സൊല്യൂഷൻ, അതാണ് നിന്റെ ഹൈലൈറ്റ് എന്ന് പറയും. എങ്ങനെ ആ ഒരു ക്രിയേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് ഹൗ ഡിഫറെന്റ് ക്യാൻ യു തിങ്ക് എന്ന് പറയും. ഐ തിങ്ക് മൈ ദീസ് ആർ ടു പീപ്പിൾ ഹു ഇസ് ഇൻസ്പയറിംഗ് മീ.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. രണ്ടാമത്തെ പാട്ട് ഏതാണ് കേൾക്കാൻ ഇഷ്ടം?
1: രണ്ടാമത്തെ പാട്ട് എന്റെ കുടുംബത്തിലെ ബെസ്റ്റ് ഫിലിം യോദ്ധ. യോദ്ധയിലെ എന്റെ ഫേവറേറ്റ് പടകാളി എ ആർ റഹ്മാൻ. അന്ന് എ ആർ റഹ്മാൻ അല്ല, അന്ന് ദിലിപ്പ. ഈ പടം ചെയ്തതിന് ശേഷം റോജ ചെയ്ത ആൻഡ് ഈ പാട്ടാണ് എന്റെ ഫേവറേറ്റ് അന്നും ഇന്നും എപ്പോഴും.
0: ഈ പാട്ടിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്, സംഗീതം പറഞ്ഞ പോലെ എ ആർ റഹ്മാനാണ്, പാടിയിരിക്കുന്നത് KJ യേശുദാസും MG ശ്രീകുമാറും ചേർന്നിട്ട്. നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ആനത്തടിയനും ആനക്കൊടയനും ആനത്തൊടിയിൽ നിലയില്ല അമ്പാടി ചെറു തവളക്കുഞ്ഞിന് തലയറ്റം വരെ അയ്യയ്യ
1: തല ഇവിടെ ഇരിക്കുമ്പോ വാലും തരങ്ങല്ലടാ
0: മണിക്കൂടെ തടി കിട്ടാൻ ഒരു മിട്ടർ നടക്കല്ലടാ
2: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം പടിയാ മടയാ വാടാ.

ചിരികനിങ്ങനെ പറമേളം തെണ്ട ചെങ്കിള തൃക്കിളി മത്തള മരമണി കിണികിണി വരതാളം തക്കിട കിടതക ചുവടുകളിനി ഒരു നൊറിയുടെ പിഴയരുത് അമ്മ ഹോയ് ഹോയ് അടവുകളുടെ ചുടു

0: め。
1: മാഡം, കരിയർ തുടങ്ങിയ സമയത്തെ ടെലിവിഷൻ രംഗം, ഇന്നത്തെ ടെലിവിഷൻ രംഗം ഒരുപാട് ഡിജിറ്റലായി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യ ഒരുപാട് വന്നു. അപ്പോൾ അന്ന് പ്യുവർലി ആൾക്കാരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ മാനുവലി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ടെക്നോളജിയുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം എങ്ങനെയാണ് കാണുന്നത്?
2: See, oru technology is actually trying to help human being. Oru seminar nu poyappatheka Delhi il vechu aa seminar lo I had met up with a scientist who was from London. Pullikaran chela karyangalokke parayumba nammal nettippum parayirunnu that you know it is AI is having the tool and you give this instruction that to do these things, but tomorrow so many years later the AI will take over your intellect and things like that and it will not give you the ningal ഇപ്പം ആ കമ്പ്യൂട്ടറിന് നിങ്ങൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, കമ്പ്യൂട്ടർ ചെയ്യുന്നു. ബട്ട് ദ അഡ്വാൻസ് ഓഫ് ദ ടെക്നോളജി ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി നാളെ മെഷീൻ വിൽ സ്റ്റാർട്ട് റൂളിംഗ് യു എന്നുള്ള രീതിയിൽ. അപ്പം എല്ലാം ഒരു ലിമിറ്റ് വെച്ചിട്ട് കൊള്ളാം, പക്ഷേ അതിന്റെ ബിയോണ്ട് ഐ തിങ്ക് യൂസിങ് സംതിങ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആകുമ്പോഴത്തേക്ക് അതിന്റെ ആ ഫ്ലേവർ പോകും. ഇപ്പൊ ഒരു സിനിമേന്റെ കഥ എഴുതാൻ പറഞ്ഞാൽ ഒരു AI സിനിമ കറുത്ത് തരും, പക്ഷേ നമ്മൾ പണ്ടത്തെ ആ സോൾ എന്തായാലും സിനിമേന് എന്തായാലും എല്ലാത്തിനും ഒരു സോൾ ഇല്ലേ, ആ സോള് എന്തായാലും നഷ്ടപ്പെടും ഇപ്പത്തെ ഈ മോഡേൺ ടെക്നോളജിയിൽ. ദാറ്റ് ഐ ഡെഫിനറ്റ്ലി ബിലീവ് ദാറ്റ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇസ് മച്ച് ബെറ്റർ ദാൻ എനിത്തിങ് അല്ലേ.
1: ഇപ്പോ ഒരു പാട്ടാണെങ്കിലും രണ്ടു വരി കിട്ടിയാൽ ഉടനെ AIയോട് പറഞ്ഞിട്ട് മ്യൂസിക് ചെയ്തിട്ട് അത് പാട്ടായിട്ട് അപ്പൊ തന്നെ വരികയാണ്. അപ്പൊ മാഡം പറഞ്ഞ പോലെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു ക്രിയേറ്റിവിറ്റിയുടെ നമ്മുടെ ഒരു സോൾ എന്ന് പറയുന്ന ഒരു സാധനം മിസ്സിംഗാണ്.
2: മിസ്സിംഗ് 100% എല്ലാം കിട്ടും, ആ റെട്രോ മിക്സും ആ മിക്സും എല്ലാം കിട്ടും. പക്ഷേ ആ ഒരു ഇപ്പം നമ്മൾ പറയില്ലേ, ഇപ്പൊ പഴയ പാട്ടുകളുടെ ആ ഒരു ഫ്ലേവർ ഇപ്പം നമ്മൾ മോഡേൺ ഗാഡ്ജറ്റ്സ് മോഡേൺ മ്യൂസിക് മോഡേൺ ടെക്നോളജി ആണെങ്കിലും ഇപ്പോഴും അതിന് ഒരു ഡിറ്റീരിയേഷൻ ഉണ്ട്, 10% ഡിറ്റീരിയേഷൻ എല്ലാ സ്റ്റേജിലും 10% ഡിറ്റീരിയേഷൻ. അപ്പൊ ഇമാജിൻ AI എടുത്തുമ്പോൾ 100% there will be more percentage of deterioration.
1: ഇപ്പോ ആദ്യത്തെ പ്രധാന ഡോക്യുമെന്ററി ആയിട്ട് ഡീകോഡിംഗ് ശങ്കർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗായകൻ ശങ്കർ മഹാദേവനെ കുറിച്ചുള്ള ലൈവ് സ്റ്റോറിയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ശങ്കർ മഹാദേവനെ തെരഞ്ഞെടുത്തത്?
2: എന്റെ ഫേവറേറ്റ് ആയിരുന്നു ശങ്കർ മഹാദേവൻ, ഐ ഷുഡ് ലവ് ഹിം. എന്റെ ചെറുപ്പം മുതലേ ഒരു പാട്ടുണ്ടായിരുന്നു അദ്ദേഹം പാടിയത്, ബ്രെത്ത്ലെസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തായിരുന്നു, ആ സമയത്ത് ദൂരദർശനിൽ മറ്റേ ടോപ്പ് 10 ടോപ്പ് 20 സോങ്സ് ഉള്ള, അപ്പൊ ബ്രെത്ത്ലെസ് ആയിരുന്നു നമ്പർ 1 ടോപ്പ് ഓഫ് ദ ചാർട്ട്. സൺഡേ ഉണ്ടാവുമായിരുന്നു ചിത്രഹാർ എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ. അപ്പൊ ആ ബ്രെത്ത്ലെസ് കണ്ടപ്പോ തൊട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ പാടുന്ന പാട്ട്, പിന്നെ അത് കഴിഞ്ഞ് ദിൽ ചാത്ത ഹായ സിനിമ വന്നപ്പോഴത്തേക്ക് അതൊരു ട്രെൻഡ് സെറ്ററായി, പിന്നെ ഭയങ്കര അഡ്മിറേഷൻ ആയിരുന്നു. ബെസ്റ്റ് തിങ് അബൌട്ട് അദ്ദേഹം എന്താന്ന് വെച്ചാൽ, ഒന്ന് സൗത്ത് ഇന്ത്യന്റെ എഫിനിറ്റി ഉണ്ടായിരുന്നു, സെക്കൻഡ് തിങ് വന്നിട്ട് പുള്ളിക്കാരൻ പാലക്കാട് കേരള എഫിനിറ്റി ഉണ്ടായിരുന്നു, തേർഡ് തിങ് വന്നിട്ട് പുള്ളിക്കാരന് ഹിന്ദി പാട്ട് പാടാൻ പറ്റുന്നുണ്ട്, തമിഴ് പാട്ട് പാടാൻ പറ്റുന്നുണ്ട്, ക്ലാസിക്കൽ പാടാൻ പറ്റുന്നു, ഭജൻസ് പാടാൻ പറ്റുന്നു. അപ്പൊ രാവിലെ എണീച്ചിട്ട് പുള്ളിക്കാരന്റെ വോയിസിൽ ആ രാവിലത്തെ ഭജൻ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഗണപതിന്റെ ഒരു പാട്ടുണ്ട്, മഹാഗണപത, ആ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ശീലിച്ച് ശീലിച്ച് വന്നപ്പോഴത്തേക്ക് ഭയങ്കര അഡ്മിറേഷൻ ആയി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇങ്ങനെ വി വോണ്ട് ടു മേക്ക്. അപ്പൊ ഇൻസ്റ്റന്റ്ലി സഞ്ജീവേട്ടൻ പറഞ്ഞു യു ആർ സച്ച് എ ബിഗ് ഫാൻ ഓഫ് ശങ്കർ മഹാദേവൻ, നോ വൈ ഡോണ്ട് യു തിങ്ക് ഓഫ് എ കോൺസെപ്റ്റ്. സഞ്ജീവേട്ടൻ ആണ് ആക്ച്വലി എന്റെ ലൈഫിൽ ഓരോ കാര്യത്തിനും എന്നെ ഇൻസ്പയർ ചെയ്തിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് തിങ്ക് എന്ന് പറയുന്ന ആ വിത്തിട്ടതൊക്കെ
1: സഞ്ജീവേട്ടൻ
2: 100% ആദ്യത്തെ ആ വിത്ത് സഞ്ജീവേട്ടൻ ഇടും, പിന്നെ ഞാനത് അവിടെ നിന്ന് കയറി പിടിക്കും. പക്ഷെ ആ വിത്തിടാൻ വേണ്ടിട്ട് ഒരാള് വേണ്ടേ, അതാണ് അദ്ദേഹം. അങ്ങനെ പറഞ്ഞിട്ട് ആ പടം വന്ന് ഞാൻ സബ്മിറ്റ് ചെയ്തു ഫോർട്ട് ഫൗണ്ടേഷൻ, അത് വെച്ച് അണ്ടർ പബ്ലിക് പാർക്ക് PSBT എന്ന് പറഞ്ഞിട്ട് PSBT സബ്മിറ്റ് ചെയ്തിട്ട് അവർ അപ്രൂവ് ചെയ്ത് അങ്ങനെ ഇത് മിനിസ്ട്രി ഓഫ് INB എന്ന് അവരുടെ കീഴേ ഇത് വരുന്ന അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു. ചെയ്തിട്ട് ശങ്കർ മഹാദേവനെ പോയി കാണുമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പ്രഗ്നന്റ് ആണ്, എന്റെ തേർഡ് കുട്ടിയായിട്ട്. അവൻ പ്രഗ്നന്റ് ആവുമ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെയാ ഞാനൊരു പടം ചെയ്യാന്, ലെറ്റ് മി തിങ്ക് അബൌട്ട് ഇട്ട്. ഞാൻ പറഞ്ഞു നോ തിങ്കിങ് ഐ എം ഡൂയിങ് ദിസ് ഡോക്യുമെന്ററി വിത്ത് യു ആൻഡ് ഐ എം കം നൗ ഐ മൈ ഗോയിങ് ടു ഡെലിവറി സോ ഐ ഹാവ് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് പറയുക നോ തിങ്കിങ് ഐ എം ഡൂയിങ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അടിച്ച് ഏൽപ്പിച്ച് അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ശരി വെൻഡ് യു വോണ്ട് ടു ഷൂട്ട് എന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. പിന്നെ അതില്ല തിങ്കിങ് ഒന്നും ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായി. പിന്നെ ഞാൻ ഡെലിവറിന്റെ മുമ്പ് കുറെ പോർഷൻ ഷൂട്ട് ചെയ്ത് ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് അപ്പൊ അമ്മ പറഞ്ഞു 3 മാസമല്ല ആവാണ്ട് കുഞ്ഞിനെ വെച്ച് ട്രാവൽ ചെയ്യാൻ പറ്റൂല, നമ്മ വാശി പിടിച്ചു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടീനെ എടുത്തോണ്ട് ഞാൻ പോയി. അപ്പൊ കുട്ടിക്ക് വേണ്ടിയിട്ട് സഞ്ജീവേട്ടൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സഞ്ജീവേട്ടൻ പറഞ്ഞു സിൻസ് യു ആർ ഡൂയിങ് എ ഡോക്യുമെന്ററി നോബഡി ഫ്രം ദ ശിവൻസ് വിൽ ബി ദയർ വിത്ത് യു, അല്ലെങ്കിൽ നാളെ എല്ലാരും പറയും അത് ഇവര് ഹെൽപ്പ് ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്ത്. നിന്റെ തന്നെ ബ്രെയിൻ വേവ് ആണ്, നിന്റെ തന്നെ ഒരു ഐഡിയ ആണ്, നിന്റെ തന്നെ ഹാർഡ് വർക്ക് ആണ്, നിന്റെ വിഷൻ ആണ് നീ ആ പടത്തിൽ ഇടാൻ പോണെ. അപ്പൊ എത്രയും ഹാർഡ് വർക്ക് ഇട്ടിട്ട് ചുമ്മാ നമ്മളവിടെ വന്നിട്ട് ലൊക്കേഷനിൽ ഇരുന്നതിന്റെ പേരിൽ നിനക്ക് കിട്ടേണ്ട അർഹിക്കുന്ന നിനക്ക് അത് ആൾക്കാർ വെറുതെ ചുമ്മാ നമ്മളെ അവിടെ വന്നു എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് നിനക്ക് കിട്ടാണ്ട് പോകും, അതുകൊണ്ട് നമ്മൾ ആരും ശിവൻസ് ഉണ്ടാവൂല ഹെൽപ്പ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഇനീഷ്യൽ ഷൂട്ടിങ്ങിനൊന്നും സഞ്ജീവേട്ടൻ ഉണ്ടായിരുന്നില്ല. പ്രസവിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞിന് എന്തെങ്കിലും വരണ്ട പുള്ളിക്കാരൻ അപ്പൊ ലൊക്കേഷനിൽ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടായിട്ട് വന്നു. എന്നിട്ട് ശങ്കർ മാധവൻ ഹൗ ആർ യു ഷൂട്ടിംഗ് വിത്ത് ദ ബേബി, ബേബിനെ കയ്യിലൊക്കെ വെച്ചിട്ടൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. എന്റെ ഇടയ്ക്ക് കുഞ്ഞ് കറിയുമ്പോഴൊക്കെ ഞാൻ പറയാൻ ചേട്ടാ 1 മിനിറ്റ് മിൽക്ക് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് ആ ഹാർഡ് വർക്കിന്റെ കാണാനുണ്ട്. ആ പടം വെന്റ് ഓൺ ടു വിൻ 25 ഇന്റർനാഷണൽ അവാർഡ്സ്. അതിന്റെ എല്ലാരും എപ്രീഷിയേറ്റ് ചെയ്തു. ശങ്കർ മാധവൻ ഫാൻസിനൊക്കെ ഭയങ്കര ഇഷ്ടാ. അതിന്റേതായ ഒരു ഹാർഡ് വർക്ക് അത് കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഓൾസോ മേഡ് മീ ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ 25 ഇന്റർനാഷണൽ അവാർഡ്സ് ഫോർ എ ഫിലിം. ഐ എം ഓൺലി പ്രൗഡ് ദാറ്റ് ഐ ഡിഡ് ഇറ്റ് ദാറ്റ് വേ.
1: ഒരു സംഗീതജ്ഞന്റെ ജീവിതമാണ് നമ്മൾ ദൃശ്യവൽക്കരിക്കുന്നത്. അപ്പോ അത് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കുമല്ലോ. ഒരു സംവിധായക എന്നുള്ള നിലയ്ക്ക് ആ ഒരു മിഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തപ്പോ തന്ന കോൺഫിഡൻസ് അല്ലെങ്കിൽ അത് കൈവന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ പറഞ്ഞു ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞിനെ വെച്ചിട്ടും ഒക്കെയാണ് നമ്മളത് ചെയ്തത്. 25 ഇന്റർനാഷണൽ അവാർഡോളം നേടിയ ആദ്യത്തെ വനിതാ സംവിധായകയാണ്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ ആ ഒരു സംവിധായക എന്നുള്ള നിലയ്ക്ക് ആ ഒരു പ്രോജക്ട് തന്ന കോൺഫിഡൻസ് എത്രത്തോളം?
2: കോൺഫിഡൻസ് വന്നത് തന്നെ ബിക്കോസ് സഞ്ജീവേട്ടൻ പറഞ്ഞ മാതിരി നമ്മൾ ആരും ഉണ്ടാവില്ല ലൊക്കേഷനിൽ. യു വിൽ ഹാവ് ടു ഹാൻഡിൽ ഇറ്റ് യുവർ സെൽഫ്. നമ്മൾ ഈ വണ്ടി ഓട്ടിക്കാൻ വേണ്ടിയിട്ടായിട്ട് പോകുമ്പോൾ ആദ്യം നമ്മൾ ഇൻസ്ട്രക്ടർ കയ്യിലുണ്ടാവും. ലാസ്റ്റിൽ ഇൻസ്ട്രക്ടർ പറയുക എല്ലാം പഠിച്ചു എല്ലൊക്കെ എടുത്തു മാറ്റി ഇനി തന്നെ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോയിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി ഇതിന് മുമ്പേ ഡയറക്ഷൻ ചെയ്തില്ല. യെസ് സഞ്ജീവേട്ടൻ്റെയും സംഗീതേട്ടൻ്റെ ഒക്കെ കൂടെ ഞാൻ പ്രൊഡക്ഷനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അവരുടെ ഡയറക്ഷൻ ചെയ്യുന്ന സമയത്ത് കൂടെ നിന്നിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ നേരത്തും കൂടെ നിന്നിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നു ഫ്രം ദ ടൈം ദാറ്റ് ഐ എം മാരിഡ്. പക്ഷെ ആ പഠിച്ചതൊക്കെ എനിക്ക് അറിയാം എന്നുള്ളൊരു തിരിച്ചറിവ് ഒള്ളി സഞ്ജീവേട്ടനെ. ഞാൻ സഞ്ജീവേട്ടനെ ഗുരുവായിട്ടാണ് കാണുന്നത്. എന്റെ മോർ ദാൻ മൈ ഹസ്ബൻഡ് ഐ ലുക്ക് അറ്റ് ഹിം ആസ് ഗുരു. ആ അദ്ദേഹത്തിനായിരുന്നു ആ എന്റെ അടുത്തുള്ള കോൺഫിഡൻസ്. ഹി സെഡ് യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അതിന് ചെയ്യാൻ പറ്റുമോ? എന്താ ദിസ് 100% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഫിലിം മേക്കിംഗ് ഡസന്റ് ഹാവ് എനി ലാംഗ്വേജ്. ഇറ്റ് ഇസ് യുവർ വിഷൻ ആസ് എ ഡയറക്ടർ. ഇഫ് പീപ്പിൾ അക്സെപ്റ്റ് ഇറ്റ് ദെൻ യു ആർ എ സക്സസ്ഫുൾ ഡയറക്ടർ എന്ന് പറഞ്ഞു. അത് ഇതേമാതിരി ഫീച്ചർ ഫിലിമിലും അതേമാതിരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അദ്ദേഹം വന്ന് തന്നെ. ആ ഒരു കോൺഫിഡൻസ് തന്നിട്ട് ഞാൻ പിന്നെ ആ ബാഷ് ഓൺ റിഗാർഡ്ലെസ് എന്ന് പറഞ്ഞ പിന്നെ അദ്ദേഹത്തിന്റെ ആ ദാറ്റ് ഫേത്ത് ദാറ്റ് ഹി ഹാഡ് എനിക്ക് അതിൽ ലിവ് അപ് ടു ചെയ്യണം എന്നുള്ളൊരു ഒരു ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് ആ പടങ്ങൾ ചെയ്തു, ആ ഡോക്യുമെന്ററി ഉണ്ടാക്കി. ഡോക്യുമെന്ററി ഉണ്ടാക്കിയതിന് ശേഷം എന്റെ ഏറ്റവും വലിയ രണ്ട് ആൾക്കാരുടെ റിയാക്ഷൻ ആയിരുന്നു എനിക്ക് ഇമ്പോർട്ടൻറ്റ്. 1 വാസ് സഞ്ജീവേട്ടന്റെ റിയാക്ഷൻ ആസ് എ ഗുരു. ഹേവ് ഫസ്റ്റ് കട്ട് ഞാൻ അദ്ദേഹത്തിനെ കാണിച്ചത്. 2nd ബിക്കോസ് ഇറ്റ് വാസ് ശങ്കർ മഹാദേവന്റെ പുറത്തുള്ള സ്റ്റോറി. 99% ഓഫ് ദ ടൈം നമ്മൾ എപ്പോഴും കേൾക്കുന്ന എന്താറിയാമോ, ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരാളെ പറ്റി ബയോഗ്രഫി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവരത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യൂല. അവർ പറയുമ്പോൾ ദിസ് ഇസ് നോട്ട് മൈ ലൈഫ് സ്റ്റോറി, ദിസ് ഇസ് നോട്ട് ദ വേ ഐ തോട്ട് ഇറ്റ് വിൽ ടേൺ, ദിസ് ഐ എം നോട്ട് എഗ്രീങ് ടു ഇറ്റ്. അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു കോൺട്രവേഴ്സി കേട്ടിട്ടുണ്ട്. പക്ഷെ എ ആർ റഹ്മാന്റെ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു, അതിനും ഹി വാസ് ഡിസാറ്റിസ്ഫൈഡ്. നമ്മൾ പണ്ഡിത് രവിശങ്കറിനും കുറെ പേര് നമ്മൾ ഡോക്യുമെന്ററീസ് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ശങ്കർ മഹാദേവന്റെ റിയാക്ഷൻ എന്തായിരിക്കും. ആ ഡോക്യുമെന്ററി ചെയ്തിട്ട് ശങ്കർ മഹാദേവനും വൈഫും പിള്ളേരും ഒക്കെ റിയാക്ഷൻ കണ്ടപ്പോഴത്തേക്ക് എന്നെ വന്നിട്ട് ഒരു ഹഗ്ഗും തന്ന്, വൈഫും വന്നിട്ട് ഒരു ഹഗ്ഗും, ഒരു ഗ്രൂപ്പ് ഹഗ്ഗും. ആൻഡ് പുള്ളിക്കാരൻ ഒരു കരച്ചിലൊക്കെ കരഞ്ഞു. ആൻഡ് പറഞ്ഞു യു ഹാവ് നോ ഐഡിയ വാട്ട് യു ഹാവ് ഡൺ ഫോർ മീ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊരു അവരുടെ വൈഫിന്റെ വക ഒരുപാട് ഉമ്മയൊക്കെ കിട്ടി. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഇസ് ലൈക്ക് മോർ ഓഫ് ഐ എം മോർ ലൈക്ക് എ സിസ്റ്റർ ടു ഹിം. അപ്പൊ അപ്പൊ എന്ത് നല്ല കാര്യം നടന്നാലും ഫസ്റ്റ് കോൾ സംഗീത ചിക്ക പോവും, സെക്കൻഡ് കോൾ ഹിൽ ടെൽ മി. ഈ പടം ചെയ്തതിന് ശേഷം പത്മശ്രീ കിട്ടിയ. അപ്പം ഒരു കോൾ വന്നു, ദീപ്സ് യു നോ വാട്ട്, ദിസ് ഇസ് ഫസ്റ്റ് കോൾ ഐ മെയ്ഡ് ടു സംഗീത, ദിസ് ഇസ് മൈ സെക്കൻഡ് കോൾ ടു യു, ഐ ജസ്റ്റ് വൺ പത്മശ്രീ. എനിക്ക് ഇതുപോലെ സന്തോഷം, പിന്നെ വേറെ എന്ത് വേണം ജീവിതത്തിൽ. ദാറ്റ് റിലേഷൻഷിപ്പ് ഇസ് ബോണ്ട്. അതേമാതിരി ചേട്ടന് പി എച്ച് ഡി കിട്ടി ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ. പി എച്ച് ഡി കിട്ടിയപ്പോഴത്തേക്കും ഉടനെ, ദീപ്സ് യു നോ വാട്ട്, ദാറ്റ് ഇസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ് ഐ ഹാവ് ഏൺഡ് എ ബ്രദർ ഇൻ ലൈഫ്. ഞാനിപ്പം സിനിമ എടുത്താലും പുള്ളിക്കാരനായിരുന്നു ട്വീറ്റ് ചെയ്തത്, ഐ എം സോ പ്രൗഡ് ടു സീ മൈ ദിസ് തിങ് എന്നൊക്കെ. എന്നെ ഒരു ജീവന്റെ ജീവനാ. എനിക്ക് ഇതുപോലത്തെ ഒരു വെരി, ഐ കാണ്ട് ഇവൺ ഡ്രീം ഓഫ് ഹാവിംഗ് എ ഗുഡ് ബ്രദർ ലൈക്ക് ദിസ്. യു നോ എന്ത് സക്സസ്ഫുൾ കിട്ടിയാലും ഗ്രാമി കിട്ടിയപ്പോഴത്തേക്ക് അദ്ദേഹം വിളിക്കും. ആ ഒരു ജോയസ് മൂമെന്റിൽ എന്നെ ഒന്ന് ഓർക്ക, ഇത്രയും വലിയ മനുഷ്യൻ, ഇത്രയും ആൾക്കാർ ചുറ്റിപ്പറ്റിയിരിക്കുന്ന, പക്ഷെ എന്നെ ഓർക്കുന്നെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഐ ഹാവ് ക്രിയേറ്റഡ്. അത് തന്നെയാണ് ഏറ്റവും വലിയ എന്റെ ഒരു ഏർണിംഗ് മോർ ദാൻ ദി അവാർഡ് ഇഫ് ഐ മസ്റ്റ് സേ.
1: അപ്പോ അച്ചപ്പാസ് ആൽബം ചെയ്യുന്നത് ആദ്യത്തെ ഫീച്ചർ ഫിലിം ആയിട്ടാണ്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രമേയം, ടൈം ട്രാവൽ പോലുള്ള ഒരു പ്രമേയം എടുത്തിട്ട് സിനിമ ചെയ്യാനുള്ള കാരണം?
2: എന്റെ വീട്ടില് മൂന്നാം പിള്ളേരാ. എല്ലാരും പറയുന്ന ഈ സംഗീത് സന്തോഷ് സഞ്ജീവ് എന്ന് പറയുന്ന മാതിരി എന്റെ വീട്ടിലും ശ്രേയസ്, സിദാംശു, ശ്രുതിക്, ഈ മൂന്നാം പിള്ളേർ. ആക്ച്വലി മൈ ഇൻ മൈ ഐസ് മൈ ഹസ്ബൻഡ് ഇസ് ദ പെർഫെക്റ്റ് മാൻ. ഒരു ഭാര്യക്ക് അറിയാവുന്ന പോലെ ഭർത്താവിന് വേറെ അറിയാൻ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എനിക്കറിയാവുന്ന ഈ മനുഷ്യൻ, ഹീസ് റിയലി പെർഫെക്റ്റ് ഹസ്ബൻഡ്, പെർഫെക്റ്റ് അച്ഛൻ, പെർഫെക്റ്റ് സൺ ഇൻ ലോ, പെർഫെക്റ്റ് സൺ, പെർഫെക്റ്റ് ബ്രദർ, എല്ലാ വിധത്തിൽ. ഒരു റിലേഷൻഷിപ്പിലും അദ്ദേഹത്തിന് ഒരു കുറ്റം പറയാനില്ല. പിന്നെയും കുറ്റം എനിക്ക് എന്നെ തന്നെ പറയാനുണ്ട്. ഞാൻ പറയാ എന്റെ പോലത്തെ ഒരാളിനെ കിട്ടുക. അതേയുള്ളൂ. അപ്പൊ ഈ പിള്ളേരെ എന്തെങ്കിലും കുനിഷ്ഠ കാണിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു, ഒരു 10% നിങ്ങൾക്ക് അച്ഛന്റെ ഗുണങ്ങൾ ഉണ്ടായിരുന്നു, നീ എവിടെ എത്തിയെന്നെ, നീ എന്താവെന്ന് അറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറയും. എന്റെ ഞാൻ എപ്പോഴും പറയുന്നത്, ഹാവ് യു സീൻ അച്ഛൻ്റെ ഇങ്ങനെ ചെയ്യുന്നത്, ഹാവ് യു സീൻ അച്ഛന്റെ അടുത്ത് ഇങ്ങനെ തർക്കുത്രം പറയുന്നത്. അതെ, ഇപ്പത്തെ ജനറേഷൻ പിള്ളേരൊക്കെ തിരിച്ച് തർക്കുത്രം പറയാ, ചോദിക്കുക അല്ലേ. നമ്മളൊക്കെ അച്ഛനമ്മേന്റെ അടുത്തൊക്കെ തിരിച്ച് പറയുന്ന ആലോചിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഇംപ്ലിസിറ്റ് ഒബീഡിയൻസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അച്ഛൻ ആദ്യം ചാടുന്ന് പറഞ്ഞാൽ ചാടി കഴിഞ്ഞിട്ട് എന്തിനാ അച്ഛൻ ചാടാമെന്ന് പറഞ്ഞേ നമ്മൾ ചോദിക്കുള്ളൂ. ഇപ്പൊ ചാടുന്ന മുമ്പ് എന്തിനാ ചാടണ്ടേ, അല്ല പറ പറഞ്ഞാലേ ചാടുള്ളൂ എന്ന് പറയാം. അപ്പൊ നമ്മളൊക്കെ അത് കേട്ട് ശീലിച്ചില്ലല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പറയുന്നു, ഈ പിള്ളേരുടെ അടുത്തൊക്കെ അച്ഛന്റെ മാതിരി ആവണോ, അച്ഛന്റെ മാതിരി. അങ്ങനെ ഒരു അവസരം വന്നപ്പോ അച്ഛൻ അച്ഛൻ എന്താ ഞാൻ പറഞ്ഞു, നീ തന്നെ ആലോചിച്ച് നോക്കുന്ന എന്റെ അച്ഛൻ എന്ത് ഇതാന്ന്, ജസ്റ്റ് ഗോ ബാക്ക് ടു യുവർ ഫാദേഴ്സ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയാം. ഇതൊക്കെ തമാശക്ക് പറഞ്ഞെങ്കിലും ഒരു റൈറ്റർ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ വന്ന് താമസിച്ച. ഒരു ദിവസം ഡൈനിങ് ടേബിളിൽ ഒരു അടി നടക്കാം, ഞാൻ പറഞ്ഞു എ ബി യു ഷുഡ് റൈറ്റ് എ സ്റ്റോറി അബൌട്ട് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എ ബി ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു സ്റ്റോറി എഴുതി കൊണ്ട് വന്ന് അത് വെച്ചിട്ട് നോക്കിയപ്പോ ഇത് കംപ്ലീറ്റ്ലി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. എ ബി പക്ഷെ ആ ഒരു ഷോർട്ട് സ്റ്റോറി പോലെ, സഞ്ജീവേട്ടൻ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു റിയൽ ഒരു ഫീച്ചർ ഫിലിം പോലെ അതൊക്കെ എഴുതി. അതിൽ എഴുതിയപ്പോ ഞാൻ ബാക്കി എന്റെ വീട്ടിലത്തെ മസാലയും കൂടെ ആഡ് ചെയ്തു
1: സിനിമയായി. നമുക്ക് അടുത്ത ഒരു പാട്ടും കൂടെ കേട്ടാലോ?
2: അത് സഞ്ജീവേട്ടൻ എന്നെ ലൈൻ അടിച്ചോണ്ടിരുന്ന സമയത്ത് സഞ്ജീവേട്ടൻ യു എസിലായിരുന്നു. സഞ്ജീവേട്ടൻ എന്നെ ഓർക്കുമ്പോഴത്തേക്ക് ലൂപ്പിട്ട് ലൂപ്പിട്ട് ലൂപ്പിട്ട് കേട്ട പാട്ടാണ് അഞ്ജലി അഞ്ജലി അഞ്ജലി. ഇപ്പൊ സഞ്ജീവേട്ടൻ ലൂപ്പിടാൻ പറഞ്ഞാൽ ചിലപ്പോ മരിച്ചോണ്ടിരിക്കും. പക്ഷെ ആ പാട്ട് ഇസ് ഓൾവേസ് ബീൻ മൈ ഫേവറേറ്റ് സോങ്. അങ്ങനെയാണ് അഞ്ജലി
1: സിനിമയിലെ അഞ്ജലി. വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ സംഗീതം നൽകിയത്, എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത് കേൾക്കാം.

ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ള ശിവൻ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: മാവിന്റെ അടുത്തുനിന്ന് മാമ്പഴം വീഴുന്ന സമയത്താണ് ഓ ഇങ്ങനൊരു മാവ് ഞങ്ങളുടെ ക്യാമ്പസിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ വരുന്നത്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഹാമാരിയും പ്രളയവും സൃഷ്ടിച്ച ഭീതിയിൽ നിന്നും നാം കരകയറിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോഴിതാ മറ്റൊരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. അതെന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, യുവതലമുറയിലെ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം. ഇത് തടഞ്ഞേ മതിയാകും. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൌമാരപ്രായക്കാരെയും യുവാക്കളെയും സമൂഹം തിരിച്ചറിഞ്ഞ് അവരെ കർത്തവ്യബോധമുള്ള സാമൂഹ്യബോധമുള്ള പൌരന്മാരാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്കാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ യുവതലമുറയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. എന്താണ് സർ ഇത്തരത്തിൽ നമ്മുടെ യുവതലമുറയിൽ ലഹരിയുടെ സ്വാധീനം ഇത്രത്തോളം ഉണ്ടാകുന്നത്?
2: കൌമാരക്കാരിലും അതുപോലെ യുവാക്കളിലും കുട്ടികളിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്രൈം റെക്കോർഡ്സിൽ നോക്കുമ്പോഴത്തേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് പോലീസ് റെക്കോർഡുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നു, ഒരു 11-ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയെ, കുട്ടി അമ്മയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയുടെ പേരിലുള്ള പരാതി എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ സീനിയേഴ്സിനെ അടിച്ചു. അത് സ്കൂളിൽ വെച്ചിട്ടല്ല, കുട്ടിയുടെ വീട്ടിൽ പോയി അടിച്ചു, സീനിയറിൻ്റെ വീട്ടിൽ പോയി അടിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ മാനസിക വിശകലനം നടത്തിയപ്പോഴത്തേക്ക് കുട്ടി MDMA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടെത്താൻ സാധിച്ചു. ആദ്യം കുട്ടി ഇത് വെളിവാക്കിയില്ല, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിലാണത് വെളിവായത്. അപ്പോഴീ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ മദ്യപാനിയാണ്, അച്ഛൻ കുറേ നാളായിട്ട് വീട് വിട്ടു പോയിരിക്കുകയാണ്, അവരെ കുടുംബമായിട്ട് ചിലവിന് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു പാവപ്പെട്ട ഒരു അമ്മ, ഒരു ഫ്ലാറ്റിൽ ജോലിക്ക് പോയിട്ട് അമ്മ കുടുംബം പോയിട്ട് നേരം. അപ്പോൾ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന. ഒന്ന്, വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബ അന്തരീക്ഷം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം വർധനമുള്ളതായിട്ട് ക്ലിനിക്കൽ അനുഭവങ്ങളും സ്റ്റഡീസും തെളിയിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധ്യവർഗ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി മറ്റ് താല്പര്യമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിർബന്ധിച്ച് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കുട്ടികൾക്കൊരു മാനസികമായിട്ടൊരു ശൂന്യത അനുഭവപ്പെടും, ഒന്നും ചെയ്യാനില്ലാത്തവരും. അവർക്ക് മെൻ്റൽ എനർജി കൂടുതലുമായിരിക്കും അഡോളസൻ്റ് ആകുമ്പോൾ, പക്ഷേ മാനസികമായിട്ടുള്ള ശൂന്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ശൂന്യതയും മുതലാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ലോബി അവരുടെ കൂടെയുള്ള കുട്ടികളെ ഉപയോഗിച്ച് അവർ വഴി ഇത്തരം കുട്ടികളെ സ്വാധീനിച്ച് മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ തരത്തിലുള്ള അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കൂടുതൽ ഇത് കാണുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, തങ്ങളുടെ കുട്ടികൾ അത് വീടുകളിലാവട്ടെ അതുപോലെ തന്നെ സ്കൂളുകളിലാവട്ടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എങ്ങനെയാണ് കണ്ടെത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക?
2: അതേപോലെ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് മോശപ്പെട്ട തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടി, 5-ാം ക്ലാസ്സിലെ കുട്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടാണ് അടുപ്പം കൂടുതൽ. അങ്ങനെ രീതിയിലുള്ള പ്രായത്തിന് അതീതമായ തരത്തിലുള്ള സുഹൃബന്ധം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളുടെ സുഹൃബന്ധം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ മുതിർന്ന കുട്ടികളുടെ സുഹൃബന്ധം ഭയങ്കര ചേഞ്ച് സൗഹൃദത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ പരിസരത്തുള്ള മുറുക്കാങ്കടയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന കുട്ടിയെ തിരക്കിയാൽ അവിടെ മാത്രമേ കാണത്തുള്ളൂ, വേറെ എവിടെയും കുട്ടിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ വീട്ടിന് പരിസരത്ത് ഇത്തരം കുട്ടികൾ തെങ്ങുംപുരയിടത്തിലൊക്കെ ഇരുന്ന ആൾക്കാർ മുതിർന്നവർ ചീട്ട് കളിക്കുമ്പം മദ്യപിക്കുമ്പോൾ അവിടെ പോയി സഹായിയായിട്ട് കൂടും, അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലേക്ക് വീടിൻ്റെ പരിസരത്തുള്ള. അപ്പോൾ ഇത്തരം കുട്ടികൾ നേരത്തെ കൂട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ ക്ലിനിക്കൽ അനുഭവങ്ങൾ. അതുപോലെ തന്നെ കുട്ടികളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവമാറ്റം പ്രകടമാകും പെട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, അകാരണമായ കോപം, വഴക്ക്, മാതാപിതാക്കളെ അനുസരിക്കാത്ത രീതിയിൽ, അധ്യാപകരെ അനുസരിക്കാത്ത രീതിയിൽ, അവരുമായിട്ട് തർക്കിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവ രീതി നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നത്, അപ്പോൾ സുഹൃത്ബന്ധങ്ങളിലുള്ള മാറ്റത്തിനോടൊപ്പമാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ, പ്രത്യേകിച്ച് കൗമാരകാലത്തിൽ എത്തുമ്പോഴത്തേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം പോർണോഗ്രാഫിയിലും കൂടെ പ്രത്യേകം ഈ അശ്ലീല സെക്സ് വീഡിയോസ് കാണുന്നത്, സെക്സ് വീഡിയോസ് ക്ലാസ്സിൽ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പോർണോഗ്രാഫി, പിന്നെ അതുപോലെ സെക്സ് ക്രൈംസിൽ പെൺകുട്ടികളെയൊക്കെ പരസ്യമായിട്ട് ചുംബിക്കുക, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സെക്ഷൽ ഡീവിയൻ്റ് ബിഹേവിയർ ചില കുട്ടികളെ നമ്മൾ MDMA ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത് ഇത്ര ഒരു സാഹചര്യമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഇനി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുന്ന ഒരു അടിമ, മയക്കുമരുന്ന് അടിമ എന്ന് പറയുന്ന ആസക്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ പെട്ടെന്ന് വേഗത്തിൽ വയലൻ്റാകുന്ന ഒരു സ്വഭാവ രീതി, ചിത്തഭ്രമം ബാധിച്ചതുപോലെയുള്ള രീതിയിൽ പെട്ടെന്ന് വയലൻ്റാകുന്ന ഒരു സ്വഭാവ രീതി നമുക്ക് കാണാൻ സാധിക്കും. പണം, വലിയ തോതിൽ പണം മോഷ്ടിക്കുക, ആ പണം ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക, വീട് വിട്ടിറങ്ങുക, റോഡിൽ ചുറ്റിത്തിരിയുക, ഇതൊക്കെ മയക്കുമരുന്ന് ഡിപ്പെൻഡൻസി, ആൽക്കഹോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് തലച്ചോറിൻ്റെ ഒരു ഭാഗവും കൂടെ ഞാൻ പറയാം. അതായത് ഈ കുട്ടികളുടെ തലച്ചോറ് വളർച്ച പൂർത്തിയായിട്ടില്ല. പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്, പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലുള്ള അക്രമ പ്രവണതയെ നിയന്ത്രിച്ച് അയാളുടെ അക്രമ പ്രവണതയെ കുറച്ച് കൊണ്ടുവരുന്നതിൽ പ്രത്യേക പങ്കുവഹിക്കുന്നതാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് കൗമാരക്കാരിൽ മെച്ചുവർ ആയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ മെച്ചുവറാകാത്ത പ്രീ ഫ്രോണ്ടൽ ലോബിൽ ഈ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതം കുട്ടിയുടെ നിയന്ത്രണശേഷി നഷ്ടപ്പെടുത്തും. അതുപോലും അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ അൺപ്രെഡിക്റ്റബിൾ, അൺകൺട്രോൾഡ് വയലൻസിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ തലച്ചോറിൽ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
1: സർ പറഞ്ഞതുപോലെ കുട്ടികൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്?
2: അതിൽ വളരെ പ്രധാനമാണ്. അതായത് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മദ്യമയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത് മിക്കവാറും സ്കൂളിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട, പിന്നെയാണ് വീട്ടിലേക്ക് വ്യാപിക്കുന്നത് സ്കൂളിലെ കേസുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് അധ്യാപകനാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിക്കണം. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് അങ്ങനെ അവരുമായിട്ട് കൂടുതൽ വിശകലനം നടത്തുക, അങ്ങനെ പിന്നെ അവരുടെ കൂട്ടുകാരെ തിരിച്ചറിയുക, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, കൂട്ടുകാരുടെ രീതികളെ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ പിന്നെ ക്രൂരമായി ശിക്ഷിക്കാതെ, പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതെ കുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടിയെ പുറത്താക്കുക അല്ലെങ്കിൽ കൂടുതൽ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള രീതികൾ നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുമായിട്ട്, അങ്ങനെ ഒരു സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്ന ഉള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അച്ഛന് കുട്ടിയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കുട്ടി അതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് ആ വിഷയം തന്നെ നേരിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നല്ല സൗഹൃദമില്ലാത്തൊരു അധ്യാപകനോ അമ്മയ്ക്കോ ഈ കുട്ടിയെ നേരിട്ട് വിഷയത്തിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ സൗഹൃദം ഉള്ള ഒരു അമ്മയ്ക്ക് അച്ഛന് അല്ലെങ്കിൽ അധ്യാപകന് കുട്ടിയുമായിട്ട് വിഷയത്തിലേക്ക് നേരിട്ട് പോയി നമുക്ക് വിശകലനം നടത്തി നോക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അവന് സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കുട്ടിയെ അടിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു രീതി മാതാപിതാക്കൾ പ്രത്യേകിച്ച് അച്ഛന്മാർ പുലർത്താറുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം നമുക്ക് കുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് കുട്ടിയെ നമുക്ക് സ്വാധീനിച്ച് നല്ല രീതിയിലോട്ട് മാറ്റി കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതുപോലെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയുമായിട്ടുള്ള പ്രത്യേകിച്ച് സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകൻ രഹസ്യമായിട്ട് വേണം കുട്ടിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് നടത്തി പിന്നെ മനസ്സിലാക്കി ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ടീച്ചേഴ്സ് റൂമിലൊക്കെ ഇത്തരം കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു പരസ്യമായ ചർച്ച കുട്ടികൾ തന്നെ കേൾക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാഹചര്യത്തിൽ കുട്ടികൾ മനസ്സ് തുറന്ന് പുറത്തേക്ക് അവർ വരത്തിൽ എങ്ങനെ അവരിതിലേക്ക് വന്നു അല്ലെങ്കിൽ എന്തോ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് അധ്യാപകർ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയുമായിട്ട് നിരീക്ഷണം നടത്തുന്ന കുട്ടികളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നതിനും സ്കൂൾ അധികൃതർ അതുപോലെ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സ്കൂൾ തല കൗൺസിലിംഗ് കൊടുക്കുന്നതിന് അധ്യാപകൻ നല്ല രീതിയിൽ പരിശീലിക്കപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ ഉണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ സ്കൂൾ കൗൺസിലിംഗ് നടത്തി കുട്ടി ഇതിലേക്ക് വന്ന സാഹചര്യം, കുടുംബ പശ്ചാത്തലം, കുട്ടി ഇപ്പം എത്രത്തോളം ഉപയോഗിക്കും, ഇപ്പം ആരാണ് കുട്ടിയുടെ കൂട്ടുകാർ, ഇത്തരം കാര്യങ്ങൾ, ഇപ്പം എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട്, കയ്യിലുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് അതാണ് വളരെ പ്രധാനം. അതുപോലെ അവരുടെ സുഹൃത്തുക്കളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മതിലിന് പുറത്തുള്ള സുഹൃത്തുക്കളുണ്ട്, മുതിർന്ന സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മുറുക്കാങ്കട പോലെയുള്ള അവിടുത്തെ അവർ അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം മുതിർന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധവും നിരീക്ഷിക്കണം. മുതിർന്ന കുട്ടികൾ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കൂട്ടുകാരാണ് ഇത് ഒരു പ്രധാന ഘടകമാണിത്. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകാരെയും അങ്ങനത്തെ അവർ അതുപോലുള്ള ബന്ധങ്ങളെയും നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്കൂളിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പം വിഷമിക്കുമ്പം ഇത് അറിയുമ്പോഴത്തേക്ക് അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ വിഷമം ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് പേരൻസിനും. അങ്ങനെ നമ്മൾ ഇടപെട്ടിട്ടൊരു കാര്യവും ഇല്ല. സമചിത്തതയോടുകൂടി ഇടപെട്ട് ആവശ്യമായ തരത്തിലുള്ള

0: കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കുന്നതിന് അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ കുടുംബ സാഹചര്യത്തിൽ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു അമ്മയോ അച്ഛനോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് താല്പര്യമുള്ള വളരെ പിന്നെ ബന്ധമുള്ള ഒരു സ്കൂൾ അധ്യാപകനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ തലത്തിൽ ഈ അധ്യാപകൻ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കുട്ടിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള പ്രാഥമിക ഇടപെടലുകൾ അധ്യാപകൻ നടത്തുന്നു, ഈ പറഞ്ഞ രഹസ്യമായിട്ട് കുട്ടിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, കൗൺസിലറുടെ സഹായത്തിൽ കൊടുക്കുന്നു. ഇതിലെല്ലാം നമ്മൾ മതിയായ തരത്തിലുള്ള ഒരു പുരോഗതി കാണുന്നില്ല. കുട്ടി ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മളുമായിട്ട് ബന്ധത്തിൽ വരാൻ കുട്ടി വിമുഖത പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി കുട്ടിക്ക് മതിയായ തരത്തിലുള്ള ചികിത്സ തന്നെ കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ അടിമത്തത്തിലേക്ക്, മയക്കം വരുന്ന അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സ, അങ്ങനെ നമ്മൾ ചികിത്സ കൊടുത്ത് നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്നത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വേണ്ടതുണ്ട്. നമ്മളെ നടത്തുന്നു, നമ്മളെ ഇടപെടൽ നടത്തുന്നു, കുട്ടി സഹകരിക്കുന്നില്ല, പക്ഷേ കുട്ടി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ, അതുപോലെ സുഹൃത്ത് ബന്ധത്തിലും ഒരു മാറ്റവും നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്ന് തോന്നിയാൽ, എപ്പോഴും തോന്നിയാലും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി. തീർച്ചയായിട്ടും അത്തരം കുട്ടികളിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടുകൂടി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ, മാനസികാരോഗ്യ ചികിത്സ നൽകി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ നൽകി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതെന്നുള്ളതാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അമാന്തം കാണിക്കരുത്, അതാണ് ഒരു മെസ്സേജ്. ഈ കുട്ടി ആവശ്യമാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളതാണ്.
1: സർ, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ളത്?
0: കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിയുമായിട്ട് നല്ല സൗഹാർദ്ദമുള്ളൊരു മാതാപിതാക്കൾക്കും അമ്മയ്ക്കും അച്ഛനും അധ്യാപകർക്കും തീർച്ചയായിട്ടും ഇതിൽ വിജയകരമായി ഇടപെടാൻ കഴിയും. അപ്പോൾ ആ സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ, അവരെ അംഗീകരിക്കുകയും അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറുന്നത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സ്നേഹത്തിലൂടെ തന്നെ ഒത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യം.
1: യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: എല്ലാവർക്കും നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരൈപ്പൂക്കൾ. ആദ്യം അമ്മൻ കോവിൽ കിഴക്കാലെ എന്ന ചിത്രത്തിനുവേണ്ടി SP ബാലസുബ്രഹ്മണ്യം പാടിയത്.

0: മാനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ എത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: അടുത്ത ഗാനം ഹലോ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരനും ചിത്രയും പാടിയത്.

0: പുത്തുപുരത്തും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ടി അറ്റ് എറണാകുളം.
4: തിരൈപ്പൂക്കളിൽ ഇനി കേൾക്കാം കാതലൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഗാനം.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: സുജാത പാടിയത് ചിത്രം പുതിയ മുഖം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും അമേരിക്കയും. സംസ്ഥാനത്തെ +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 77.97. സേ പരീക്ഷ June 29 മുതൽ July 3 വരെ. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. ദിനാചരണത്തിന്റെ ഭാഗമായി നാളെ രാവിലെ നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുപരാമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വിജയാഹ്ലാദ പ്രകടനത്തിന്റെ ഉണ്ടായ KSU ആക്രമണത്തിൽ പ്രതിഷേധിച്ച് SFI നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. വേനൽ അവധിക്കാലം പരിഗണിച്ച് നിബന്ധനകൾക്ക് വിധേയമായി ഇടുക്കി ചെറുതോണി ഡാമുകൾ പൊതുജനങ്ങൾക്ക് May 31 വരെ സന്ദർശിക്കാൻ അനുമതി നൽകി. ജോലികൾക്ക് തടസ്സമുണ്ടാക്കാത്ത തരത്തിൽ പൊതുജനങ്ങൾക്ക് കാൽനടയായി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞജാഗ്രത, ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തമിഴ്നാട്ടിൽ വേദാരണ്യത്തിന് സമീപം അപകടത്തിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കാണാതായ മറ്റൊരു മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിന് വേണ്ടി വിധു പ്രതാപം സംഘവും ആലപിച്ചത്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

0: 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
3: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
2: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
2: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
4: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബി ടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട്.

0: എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് ജോഷുവ ശ്രീധറിന്റെ സംഗീതം. കാർത്തിക്, ആശാ മേനോൻ എന്നിവർ ആലപിച്ചത് ചിത്രം കീർത്തിചക്ര.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: സെയിൽസ് ആൻഡ് സർവീസസ്,
2: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
1: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴങ്ങാടി, തിരുവനന്തപുരം. 4246971 9.
3: അണ്ണൻ തമ്പി എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ ആലപിച്ചത്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം രാഹുൽ രാജ്.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
7: ഏ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
8: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: വയലാർ ശരചന്ദ്രവർമ്മയുടെ രചനയ്ക്ക് അലക്സ് പോളിന്റെ സംഗീതം. വിധു പ്രതാപ്, ജോത്സ്ന എന്നിവർ ആലപിച്ചത് ചിത്രം ബാബാ കല്യാണി.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
4: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
7: സിത്താര ആലപിച്ച ഗാനം ചിത്രം ചിത്രശലഭങ്ങളുടെ വീട്.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: നിന്റെ ആഗ്രഹം എന്താ?
4: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
3: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ബീം യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ നോളജ് പ്ലാനറ്റ്.
6: കൈതപ്പുറത്തിന്റെ രചനയ്ക്ക് ഔസേപ്പച്ചന്റെ സംഗീതം, സുജാത ആലപിച്ച ഗാനം, ചിത്രം ഹരികൃഷ്ണൻസ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: ഡർബനിൽ ബാരിസ്റ്ററായി പ്രാക്ടീസ് ചെയ്യുവാൻ തുടങ്ങിയതോടൊപ്പം പൊതുപ്രവർത്തനത്തിലും ഗാന്ധി ഉത്സാഹപൂർവ്വം ഏർപ്പെട്ടിരുന്നു. തന്റെ സേവനം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് അത്യധികം ആവശ്യമായിരുന്ന ഒരു കാലമാണ് അതെന്ന് ഗാന്ധിക്ക് ബോധ്യമായി. തെക്കേ ആഫ്രിക്കയിലേക്ക് പോകുന്നതിന്റെ പ്രധാന ഉദ്ദേശം ഉപജീവനമാർഗം തേടലായിരുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ തന്റെ നാട്ടുകാരെ സേവിക്കുന്നതിനുള്ള നല്ലൊരവസരം അദ്ദേഹത്തിന് ലഭിച്ചു. ഗാന്ധി തെക്കേ ആഫ്രിക്കയിലെത്തിയിട്ട് അപ്പോഴേക്കും 3 കൊല്ലമായി. അവിടുത്തെ ജനങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയും നല്ലപോലെ മനസ്സിലാക്കുന്നതിന് ഗാന്ധിക്ക് കഴിഞ്ഞു. അതുപോലെ ഗാന്ധിയെ നല്ലപോലെ അറിയുന്നതിന് അവിടെയുള്ളവർക്കും നല്ല പ്രാക്ടീസും മതിയായ വരുമാനവും ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അവിടെ സ്ഥിരമായി പാർക്കുവാൻ തീർച്ചപ്പെടുത്തിയ സ്ഥിതിക്ക് തന്റെ ഭാര്യയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവരുവാൻ ഇന്ത്യയിലേക്ക് പോകണമെന്ന ആഗ്രഹം ഗാന്ധിക്കുണ്ടായി. മാത്രമല്ല, ഇന്ത്യയിൽ പോയാൽ തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതി തന്റെ നാട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കാനും സൌകര്യമാകും. അതുകൊണ്ട് 6 മാസത്തേക്ക് ഇന്ത്യയിലേക്ക് പോകുവാൻ തന്നെ അനുവദിക്കണമെന്ന് സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 1896 മധ്യത്തിൽ ഗാന്ധി ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ചോങ്കോല എന്ന കപ്പലിൽ കൽക്കത്തയ്ക്കാണ് യാത്ര ചെയ്തത്. 24 ദിവസം യാത്ര ചെയ്തതിനു ശേഷം ഗാന്ധി കൽക്കത്തയിലെത്തി. അന്ന് തന്നെ ബോംബെക്ക് തീവണ്ടി കയറുകയും ചെയ്തു. കൽക്കത്തയിൽ നിന്ന് ബോംബെക്ക് പോകുന്ന വഴിക്ക് ഗാന്ധി അലഹബാദിൽ 2 ദിവസം താമസിച്ചു. അതിനിടയ്ക്ക് അക്കാലത്തെ ഒരു പ്രമുഖ ആംഗ്ലോ ഇന്ത്യൻ പത്രമായിരുന്ന പയനീറിന്റെ പത്രാധിപരെ കണ്ട് തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി സംഭാഷണം നടത്തി. അലഹബാദിൽ നിന്ന് ഗാന്ധി പോയത് രാജ്കോട്ടിലേക്കാണ്. അവിടെ എത്തിയതിനു ശേഷം തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു ലഘുപത്രിക എഴുതി പ്രസിദ്ധപ്പെടുത്തി. ഇന്ത്യയിലെ പത്രങ്ങൾക്കും സംഘടനകൾക്കും ചില പ്രധാന വ്യക്തികൾക്കും അതിന്റെ കോപ്പികൾ അയച്ചുകൊടുത്തു. ആ ലഘുപത്രികയിൽ വിവരിച്ച വസ്തുതകളെ അടിസ്ഥാനമാക്കി പല പത്രങ്ങളും മുഖപ്രസംഗങ്ങൾ എഴുതി. അതിന്റെ ചുരുക്കം

0: റോയിറ്റർ ഇംഗ്ലണ്ടിലേക്ക് അയച്ചിരുന്നു. അവിടെ നിന്ന് നേറ്റാളിലേക്കും. നേറ്റാളിൽ എത്തിയപ്പോഴേക്ക് അതിൻ്റെ രൂപം തന്നെ മാറിയിരുന്നു. അവിടുത്തെ പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്തിയ വർത്തമാനം ഇപ്രകാരമായിരുന്നു: 1896 സെപ്റ്റംബർ 14, നേറ്റാളിലെ ഇന്ത്യക്കാരെ അവിടുത്തെ വെള്ളക്കാർ കൊള്ള ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. മൃഗങ്ങളെപ്പോലെ അത്ര നികൃഷ്ട നിലയിലാണ് അവരോട് വെള്ളക്കാർ പെരുമാറുന്നത്. അവർക്ക് അവിടെ യാതൊരു രക്ഷയുമില്ല എന്നും മറ്റും വിവരിച്ചുകൊണ്ടുള്ള ഒരു ലഘുപത്രിക ഗാന്ധി പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ ആരോപണം ശരിയാണോ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തേണ്ടതാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ എന്ന പത്രം അഭിപ്രായപ്പെട്ടിരിക്കുന്നു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം NJ ജോഷിലാൽ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള പാടത്തിലാണ് ഇന്ന് ഞാറ്റുവേല. നീണ്ടുകിടക്കുന്ന പാടത്ത് ഒരു വയോധികൻ തൂമ്പയുമായി നിലമൊരുക്കുകയാണ്. ഞാറ്റുവേലകൾ നോക്കി കൃഷിയിറക്കിയ നമ്മുടെ തലമുതിർന്ന കർഷകരുടെ ചുവടുപിടിച്ച് കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ

0: ഇദ്ദേഹം അടുത്ത വിരിപ്പ് കൃഷിക്ക് തയ്യാറെടുക്കുകയാണ്. തികച്ചും പ്രകൃതിദത്തമായ പുന്നെല്ലിന്റെ ചോറുണ്ണാൻ കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപം രാമപുരം ചൂരവേലിൽ ശ്രീ മധുസൂദനൻ ഒരു പരമ്പരാഗത കർഷകനാണ്. പലേക്കർ കൃഷിയിൽ ആകൃഷ്ടനായ ഇദ്ദേഹം സീറോ ബജറ്റ് ഫാമിംഗ് ആണ് അനുവർത്തിച്ചു പോരുന്നത്. മധുസൂദനൻ ചേട്ടന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹം വിളയിക്കുന്ന തനി നാടൻ നെല്ല് പുഴുങ്ങി അരിയാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്യുകയാണ്. ശ്രീ മധുസൂദനൻ ചേട്ടന്റെ ചിട്ടയായ പലേക്കർ മോഡൽ നെൽകൃഷി വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം.
1: പല രീതിയിൽ കൂടിയുള്ള കൃഷികൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. എല്ലാം ചെന്ന് എത്തുന്നത് രാസവളത്തിലും രാസകീടനാശിനിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ശരിയായ രീതിയിൽ കൂടിയുള്ള വിളവ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നത്. ഞാൻ

0: മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് തൊട്ട് മുമ്പിൽ ചെയ്ത് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് നെൽകൃഷി ചെയ്തതാണ്. പക്ഷേ അവസാനം വരുമ്പോൾ നെല്ലിന് കൂടുതൽ ഒരു പുഷ്ടിമ, നെൽച്ചെടിക്ക് നല്ല വളർച്ച നമുക്ക് അനുഭവപ്പെടണമെങ്കിലും വളർച്ച ഉണ്ടാകണമെങ്കിലും യൂറിയ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലൂടെയാണ് ഈ നാടനം വിത്തുകളും നാടൻ രീതി കൂടിയുള്ള കൃഷി സമ്പ്രദായം എവിടെയുണ്ട് എന്നുള്ളതിൻ്റെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ യാദൃശ്യമായിട്ടാണ് റേഡിയോയിലൂടെ വയലും വീടും പരിപാടിയിൽ പ്രകൃതി കൃഷി അഥവാ സുഭാഷ് പാലേക്കർ മോഡലിലുള്ള കൃഷിയെക്കുറിച്ച് അറിയാനിടയായത്. അതിനെ പിന്തുടർന്ന് അതിൻ്റെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൃഷിയിലെ സമ്പ്രദായത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം. ഈ കൃഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാറ്റുവേല ബന്ധിതമായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ വേനൽ മഴ കിട്ടുന്ന ആ ഒരു സമയത്ത് നെല്ലിൻ്റെ കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. അത് മേടമാസത്തോടനുബന്ധിച്ച് നെൽകൃഷി ആരംഭം കുറിക്കുന്നതായിട്ടുള്ള ചടങ്ങുകളെല്ലാം പണ്ട് മുതൽ ഉള്ളതായിട്ടിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നെൽകൃഷി ചെയ്യേണ്ട പാടം ഉഴുത് അത് ശരിയാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പാടം ഉഴുത് ശരിയാക്കുമ്പോൾ വെള്ളമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വിളയേ ഉള്ളൂ. വെള്ളത്തിലും വളർത്താം, പൊടിയിലും വളർത്താം, കരയ്ക്കും വളർത്താം. അതുകൊണ്ടാണ് ഈ കരനെല്ല് എന്നൊക്കെയുള്ളത് പറയുന്നത്. മേടമെന്ന് പറയുമ്പം അശ്വതി ഞാറ്റുവേലയുടെ തുടക്കമാണ്. അശ്വതിയിൽ പണി ആരംഭിച്ചു കഴിഞ്ഞു അത് എല്ലാം പൂട്ടി പരണി ഞാറ്റുവേല വേഗം കഴിഞ്ഞു ഒന്നാം കൃഷി അതായത് വിരിപ്പ് കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ മഴ പെയ്ത് പാടത്തിൽ വെള്ളമായി കഴിഞ്ഞാൽ അത് അന്ന് അടിച്ച് വിതയ്ക്കുക എന്ന് പറയാം, വെള്ളത്തിൽ വിതയ്ക്കാം. ഇനി വെള്ളം നമുക്ക് ലഭ്യമല്ലെങ്കിൽ ഉണക്ക് കൂടുന്ന സാഹചര്യമാണെങ്കിൽ പൊടി വിതയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. അതിനാണ് ഞുരിയിടൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പാടം ഇപ്പോൾ മഴ പെയ്തെങ്കിലും ചെറിയ തണുപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ അടുത്ത ദിവസം വിത്ത് വെള്ളത്തിലിട്ട് അധികം കാല് നീളാതെ അങ്ങനെയുള്ള നെൽവിത്ത് ചാണകപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ഒരടി അകലത്തിൽ കുഴിച്ചിടുന്ന ചെറിയ ഒരു കോല് കൊണ്ട് തോണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിൻ്റെ പൊടി ഇത് തന്നെ കാലുകൊണ്ട് തട്ടിയിടുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഞുരിയിടൽ എന്നുള്ള പറയുന്നത്. കാള ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ടില്ലർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുവരെ ഉള്ള പാടമെല്ലാം പൂട്ടി പൊടിയാക്കിയിട്ടിരിക്കുകയാണ്. 13.5 ദിവസത്തിനുള്ളിൽ വിരിപ്പ് കൃഷിക്കുള്ള കൃഷി ഇറക്കേണ്ട സമയമാണ്. അതിനപ്പുറം നീങ്ങിയാൽ ഇത് 120 ദിവസം കൊണ്ട് വിളവെടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇനി രണ്ടാം കൃഷി മുണ്ടകൻ കൃഷിക്കുള്ള സമയം നീണ്ടുപോകും. അപ്പോൾ അത് ഉണക്കാകും, അത് രണ്ടാം കൃഷിയുടെ വിളവിനെ ബാധിക്കും. കാർത്തിക ഞാറ്റുവേലയിൽ നമ്മൾ കൃഷി ചെയ്താൽ ഓണമാകുമ്പോഴേക്കും അത് കൊയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കാലവർഷ സമയത്ത് നെല്ല് മുളച്ച് വന്നു കഴിഞ്ഞാൽ കാലവർഷ ടൈമിൽ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ ഉള്ള മഴവെള്ളത്തിലുള്ള കൂടുതൽ നൈട്രജൻ ഉണ്ടാകും. ആ നൈട്രജൻ തുല്യമായിട്ട് വീതിച്ച് എല്ലായിടത്തും എത്തുകയും എല്ലാ ചെടിയും തഴച്ചു വളരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു വളവും കൊടുക്കാതെ റോഡ് സൈഡിൽ കൂടെയുള്ള പുല്ല് വളർന്നു നിൽക്കുന്നത് എൻ്റെ കാരണങ്ങളിലൊന്നാണ്. ആ രീതിയിലൂടെ നെൽകൃഷി ചെയ്യുക എന്നാണ്, അതാണ് സുഭാഷ് പാലേക്കറിൻ്റെ ഒരു മോഡൽ, അതാണ് ഞാൻ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ഞാറ്റുവേല അടിസ്ഥാനമാക്കി വിത്ത് സംരക്ഷിക്കുന്നതും നടീലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സീറോ ബജറ്റ് ഫാമിങ്ങിൽ തുടർന്നുള്ള കൃഷി രീതികൾ എങ്ങനെയാണ്?
0: സീറോ ബഡ്ജറ്റിൽ അതിന് അടിവളമായിട്ട് ഘനജീവാമൃതം, നാടൻ പശുവിൻ്റെ ചാണകം, എനിക്കൊരു വെച്ചുവർ പശു ഉണ്ട്, അതിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ഒരു 100 കിലോ ചാണകപ്പൊടിയും 10-20 ലിറ്ററോളം വരുന്ന മൂത്രം അതിനകത്ത് മിക്സാക്കി 1-2 കിലോ ഉഴുന്നിൻ്റെ പൊടിയും ചേർത്ത് ഒരു 48 മണിക്കൂർ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വളവാണ് ഘനജീവാമൃതം എന്നാണ് പറയുന്നത്. ഇത് 1 ഏക്കറിന് 100 കിലോ എന്ന കണക്കിൽ അടിവളമായിട്ട് ഇത് കൊടുക്കാറുണ്ട്. ഈ വളം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഞുരിയിടലിന് ഈ ഒരു വളമാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഒരു വിതച്ച ഒരു 15 ദിവസം കഴിയുമ്പോൾ ജീവാമൃതം, 1 ഏക്കറിന് 200 ലിറ്റർ മതി. ആ 200 ലിറ്ററിന് 10 കിലോ ചാണകം, പച്ചച്ചാണകം, 1-5 ലിറ്റർ മൂത്രം, പിന്നെ 1-2 കിലോ ശർക്കര അല്ലെങ്കിൽ പഴം, 1-2 കിലോ ഉഴുന്നിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ കൂടി 200 ലിറ്റർ വെള്ളമൊഴിച്ച് 48 മണിക്കൂർ ദിവസം 3 പ്രാവശ്യം കാലത്ത് വെച്ചേക്കും വൈകിട്ടും ഇളക്കി 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായ രീതിയിലൂടെയുള്ള സൂക്ഷ്മാണുക്കളുടെ അംശം അതിനകത്ത് നല്ലപോലെ വളർന്നു വരും. അത് ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് നെല്ലിന് 45 ദിവസം.

0: കൂടുമ്പോൾ 15 ദിവസം, പിന്നെ ഒരു 15 ദിവസം, പിന്നെ ജ്വാരം 2 പ്രാവശ്യം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നെല്ല് കണ്ടമാനം വളർന്നു പോകും, വളച്ച് കൂടുതലാവും. ഇതാണ് ഇതൊരു വളമായിട്ട് ചെയ്യുന്നത്.
1: ഇപ്പം അങ്ങേക്ക് 1 ഏക്കറിലാണ് നെൽകൃഷി ഉള്ളത്. 1 ഏക്കറിലെ നെൽകൃഷി നമുക്ക് പരമാവധി എത്ര വിളവാണ് ലഭിക്കുന്നത്?
0: ഇവിടുത്തെ ഒരു കണക്ക് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കറിന് 1 ടണ്ണിനപ്പുറമുള്ള ഒരു വിളവ് ഇവിടെ. മറ്റ് കൃഷിക്കായാലും 1-1.5 ടണ്ണ് വരെയൊക്കെ ഉള്ള വിളവ് മറ്റ് ഹൈബ്രിഡ് വിത്ത് കൃഷി ചെയ്യുന്നവർക്കും ഒക്കെ ഉണ്ടാകാറുള്ളൂ. ഒരു പാടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് 1 ടണ്ണ് മുകളിലുള്ള വിളവ് കിട്ടാറുണ്ട്. ഹൈബ്രിഡായിട്ടുള്ള ഒരു വിത്തുകളും ഉപയോഗിക്കാറില്ല.
1: പ്രധാനമായും ഉപയോഗിക്കുന്ന ഏത് വിത്താണ്?
0: 2 രീതികളുണ്ട്. പൊക്കം കുറഞ്ഞ ഇനങ്ങളുണ്ട്. ഇപ്പോൾ 1-ാം വിളയ്ക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന തവളക്കണ്ണൻ എന്നുള്ളതാണ്. 2-ാമത് കൊടുകണ്ണി. തവളക്കണ്ണൻ എന്ന് പറയുമ്പോൾ അത് 4 അടി വരെ ഉയരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കൊടുകണ്ണി 3 അടി, കുഞ്ഞുഞ്ഞ എന്ന് പറയാൻ കുറച്ചുകൂടെ മൂപ്പ് കുറഞ്ഞ് അതൊരു 1.5-2 അടി വരെ വരികയുള്ളൂ.
1: അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങൾ പരീക്ഷിച്ചാണ് കൃഷി ചെയ്യുന്നത് അല്ലേ?
0: വ്യത്യസ്തമായ ഇനങ്ങളെല്ലാം കൃഷി ചെയ്യുമ്പോഴും ഇതിൻ്റെ എല്ലാം വിളവ് എടുക്കുന്ന കാലം ഒരേ സമയത്ത് വരും. അത് കണക്കുകൂട്ടിയാണ് വിത്തുകൾ ഇത് ചെയ്യുന്നത്. പിന്നീട് മുണ്ടകൻ എന്ന് പറയുന്ന ഒരു വിത്തുണ്ട്.
1: അങ്ങനൊരു വ്യത്യസ്തനായ കർഷകനാണ്. കൃഷിയിൽ മാത്രമല്ല, ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ഇനം നെല്ല് അത് അരിയാക്കി മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളൊരു പ്രധാന ദൗത്യം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ശുദ്ധമായി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അത് അരിയാക്കി വിപണിയിലെത്തിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ?
0: കൃഷി ചെയ്തെടുക്കുന്ന നെല്ല് നെല്ലായിട്ട് കൊടുക്കാറില്ല, അത് അരിയാക്കിയാണ്. ഈ അരി ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങൾ, മരുന്ന് പോലെ ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്, അവർക്ക് ഇത് കൊടുക്കുന്നു. 50% തവിടോടുകൂടി നെല്ലിൽ കുത്തിയാണ് ഇത് മിക്കവാറും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലർക്ക് അത് 70% തവിട് ആവശ്യമായിട്ട് കുത്തി കൊടുക്കാറുണ്ട്. മാർക്കറ്റിൽ കൊടുക്കാറില്ല ഇതുവരെ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് തിരുവനന്തപുരം സൺഡേ മാർക്കറ്റ്, കരകുളം സൺഡേ മാർക്കറ്റിൽ അവർ ഇത് എൻ്റെ അരി ആവശ്യപ്പെട്ട് ഇവിടെ കുറച്ച് അരി എത്തിച്ച് കൊടുക്കാറുണ്ട്. കുറേ കസ്റ്റമർ ഇതിന് വന്നിട്ടുണ്ട്. സൺഡേ മാർക്കറ്റ് ഇതിന് വലിയ ഒരു പ്രോത്സാഹനമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് 1 ഏക്കറിൽ നിന്ന് 1 ടൺ നെല്ലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 1 ടൺ നെല്ല് അരിയാക്കുമ്പോൾ നമുക്ക് 3 കിലോ അരിയാണ് ലഭിക്കുന്നത്?
0: 700 കിലോ അരിയാണ് സാധാരണഗതിയിലുള്ള. 70% അരിയാണ് കിട്ടുന്നത്. മനുഷ്യാധ്വാനമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഇതിന് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ വില ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്.
1: നമുക്കിപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന അരിക്ക് 1 കിലോയ്ക്ക് എത്ര രൂപയാണ് ലഭിക്കുന്നത്?
0: ഇപ്പോൾ 100 രൂപ. അതോടൊപ്പം മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന രക്തശാലി പോലെയുള്ള ചില നെല്ലുകളും ഈ ഇതിനിടയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് 1 കിലോയ്ക്ക് 200-250 രൂപയുടെ വില കിട്ടും. അന്നേരം മറ്റുള്ളതിനെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പം വിളവ് കുറവാണ്. മറ്റുള്ളതിനേക്കാൾ 30% മാത്രമേ ഇതിന് കിട്ടൂ.
1: ഈ അരി നമുക്ക് എത്ര നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും?
0: ഒറിജിനൽ തവിടോട് കൂടി ആയതുകൊണ്ട് ഇതിന് 3 മാസത്തിനപ്പുറം ഇതൊന്നും ഇരിക്കത്തില്ല. അരിയായിട്ട് എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്.
1: ഈ ഞാറ്റുവേല പരിപാടി കേരളം മുഴുവനുള്ള ശ്രോതാക്കൾക്ക് കേൾക്കുന്ന ഒരു കാർഷിക പരിപാടിയാണ്. താങ്കളുടെ ഈ അഭിമുഖം കേട്ടിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഈ അരി വേണമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്നതിനും അതിനെ അങ്ങേ ബന്ധപ്പെടാനുള്ള ഒരു അങ്ങയുടെ ഫോൺ നമ്പർ കൂടി ഒന്ന് പറയാമോ?
0: എൻ്റെ ഫോൺ നമ്പർ 730-613-52-16. 730-613-52-16. മധുസൂദനൻ, ചൂരവേലിൽ, രാമപുരം ദ്വീപ്, കോട്ടയം ജില്ല. ഇപ്പോൾ ഇത് ആവശ്യപ്പെടുന്നവർക്ക് 3 മാധ്യമത്തിലൂടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. 1, പോസ്റ്റ് ഓഫീസിൻ്റെ പാഴ്സൽ മേഖലയിലൂടെ ഉപയോഗിക്കാം. 2, കൊറിയർ സർവീസ് രീതി കൂടെ ചെയ്യാം. പിന്നെ പാഴ്സൽ സർവീസ്, ഇപ്പോൾ KSRTC തുടങ്ങിയിരിക്കുന്ന പുതിയ ഒരു പാഴ്സൽ സർവീസ് സംവിധാനമുണ്ട്. ഇതിലൂടെയൊക്കെയാണ് ഇപ്പോൾ ആരാവശ്യപ്പെട്ട് കഴിഞ്ഞാലും അതാത് സ്ഥലത്തുള്ള അവർക്ക് ലഭ്യമായ രീതി അനുസരിച്ചുള്ള അതനുസരിച്ച് അവിടെ എത്തിക്കാൻ പറ്റും.
1: ഞാറ്റുവേല ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങയുടെ ഈ വ്യത്യസ്തമായ നെൽകൃഷിയുടെ വിശേഷങ്ങളും നെല്ല് അരിയാക്കി അത് വിപണനം ചെയ്യുന്ന കാര്യങ്ങളും ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
0: നന്ദി.
2: കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള ശ്രീ മധുസൂദനൻ ചേട്ടന്റെ വിലാസവും ഫോൺ നമ്പരുമൊക്കെ ശ്രദ്ധിച്ചല്ലോ. ശുദ്ധമായ തവിടോടുകൂടിയ തനി നാടൻ ചോറുണ്ണാൻ നമുക്ക് ഇദ്ദേഹത്തെ വിളിക്കാം അല്ലേ? ഈ വാർദ്ധക്യത്തിലും വയലിൽ വിശ്രമമില്ലാതെ വിയർപ്പ്

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി.ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി മാറിയ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ ഔദ്യോഗിക പ്രകാശനം മന്ത്രി അനൂപ് ജേക്കബ് എറണാകുളത്ത് നിർവഹിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അയച്ചതെന്ന വ്യാജേന ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ഇമെയിൽ സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കിഴക്കൻ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആക്രമണം. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കിഴക്കമ്പലം പഴങ്ങനാട് ജംഗിൾ പാർക്കിൽ സന്ദർശനത്തിനെത്തിയ 5 വയസ്സുകാരൻ ചതുപ്പിൽ വീണു മരിച്ച സംഭവം DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തമിഴ്നാട്ടിൽ വേദാരണ്യത്തിന് സമീപം അപകടത്തിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കാണാതായ മറ്റൊരു മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 അറിയിപ്പുകൾ. ഇന്ന് 6:20 ആറ് 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. വിരിപ്പ് നെൽകൃഷി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ എം സുരേന്ദ്രനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീതസുത, മല്ലാടി സഹോദരന്മാർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി ചലച്ചിത്രഗാന പരിപാടി. 11:00 സുഭാഷിതം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിച്ചത്. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00.

മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി പി കുഞ്ഞിരാമൻ നായരുടെ കല്യാണ പന്തലിലേക്ക് എന്ന കവിത ആലാപനം ഐരൂർ സദാശിവൻ. തുടർന്ന് ഉദയഗീതം പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 30. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം. തൈറോയിഡ് രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ശ്രീജിത്ത് ബാബു US മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം. 12:02 കൂട്ടുകാരി, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ദിവ്യ എസ് വിദ്യാധരൻ സംസാരിക്കുന്നു. 12:20 12:50 ചലച്ചിത്രഗാനങ്ങൾ. 12:40 പ്രകാശധാര. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. ചർമ്മരോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:02 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരൈപ്പൂക്കൾ. 3:00 സഞ്ചാരി, വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. വൈകിട്ട് 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കൂവകൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന അശ്വതി എമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 9:00 മൊഴിയാമൊരു കഥയിൽ തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വിമോചനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. രാത്രി 9:30 സംഗീതസുധ. 10:30 നിശാസുരഭി ചലച്ചിത്രഗാന പരിപാടി. 11:00 സുഭാഷിതം. അരവിന്ദൻ കണിച്ചുകുളങ്ങര അവതരിപ്പിച്ചത്. 11:05 വിവിധ ഭാരതി. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
4: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
3: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
6: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ 1 ചോയ്സ്.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
10: വേണം വേണം, ചെല്ലം പോവാം.
11: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല്ല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: നിന്റെ ആഗ്രഹം എന്താ?
4: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
3: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ബീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
5: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
6: കൈതപ്രത്തിന്റെ രചനയ്ക്ക് മോഹൻ സിതാരയുടെ സംഗീതം. KJ യേശുദാസ് ആലപിച്ചത്. ചിത്രം ഇഷ്ടം.

ആകാശവാണി അനന്തപുരി എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സന്ധ്യാഗീതം. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ മഹാദേവനും സംഘവും ആലപിച്ചത് രചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇന്തോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. പിഎം ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിന് ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പൊ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം രേഖപ്പെടുത്തി. 76 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
0: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രസഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം. ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിന് വേണ്ടി KS ചിത്ര ആലപിച്ചത്. രചന യൂസഫലി കച്ചേരി, സംഗീതം ബോംബെ രവി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: വയനും വേടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മൾ ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടത് നല്ല മുഖങ്ങളുള്ളവരെയല്ല, നല്ല മനസ്സുള്ളവരെയാണ്. സമ്പത്തിനേക്കാൾ മനുഷ്യത്വത്തിനും സൗന്ദര്യത്തെക്കാൾ സ്വഭാവത്തിനുമാണ് മൂല്യം നൽകേണ്ടത്. അറിവിനേക്കാൾ ഉപരി തിരിച്ചറിവുള്ളവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഇവ രണ്ടും സംഗമിക്കുന്നിടത്താണ് ഒരു മനുഷ്യന്റെ മഹത്വം തെളിയുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? വിരിപ്പ് കൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. അതികഠിനമായ ഒരു വേനലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ ഇടക്കാലത്തൊന്നും ഇത്രയും ചൂട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനിയൊരു മഴക്കാലത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കർഷകർ വളരെ പ്രതീക്ഷയോടെയാണ് മഴക്കാലത്തെ നോക്കിക്കാണുന്നത്. ആശങ്കകൾ ഇല്ലാതില്ല. വേനലാകാറായപ്പോൾ വേനലിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാനും കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യാനുമൊക്കെ കർഷകർ ധാരാളം മുൻകരുതലുകൾ എടുത്തു. മഴക്കാലത്തും വേണം അത്തരം മുൻകരുതലുകൾ. അതിനുള്ള തയ്യാറെടുപ്പുകളിലാവും നമ്മുടെ കർഷക സുഹൃത്തുക്കൾ. മഴക്കാലം കഴിഞ്ഞാൽ ഓണം വേഗമിങ്ങെത്തും. ഓണത്തിനെ കൂടി കരുതിയാവും കൃഷി ഇറക്കുന്നത്. ഇതിപ്പോൾ വിരിപ്പ് കൃഷിയുടെ കാലം കൂടിയാണ്. ഇടവ മാസത്തിൽ, അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ തുടങ്ങി ചിങ്ങം കന്നിയോടെ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറോടെ വിളവെടുക്കുന്നതാണ് വിരിപ്പ് കൃഷി. വിരിപ്പ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ലുഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ എം സുരേന്ദ്രനാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: ഡോക്ടർ സുരേന്ദ്രൻ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ സുരേന്ദ്രൻ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിരിപ്പ് നെൽകൃഷിയെ കുറിച്ചാണല്ലോ. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഈ നെൽ സീസൺ അല്ലെങ്കിൽ വിരിപ്പ് നെൽകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ?
3: പൊതുവെ കേരളത്തിൽ രണ്ട് കൃഷിയാണ് ചെയ്യുന്നത്, വിരിപ്പ് കൃഷി, ഉണ്ടകൻ കൃഷി എന്നാണ് പറയുന്നത്. ഒന്നാം കൃഷി എന്ന് പറയുന്നത് വിരിപ്പ് കൃഷിയാണ്, കാലവർഷത്തിൽ ചെയ്യുന്നതാണ് വിരിപ്പ് കൃഷി. രണ്ടാം കൃഷി എന്ന് പറയുന്നത് പുഞ്ച കൃഷിയാണ് നമ്മൾ പറയുന്നത്. അത് ഒക്ടോബർ നവംബർ തുടങ്ങി മാർച്ച് വരെ നീണ്ടുപോകുന്നതാണ്. അപ്പം വിരിപ്പ് കൃഷിയാണ് ഇപ്പൊ തുടങ്ങാനിരിക്കുന്നത്. ഇപ്പൊ കാലവർഷ സമയത്ത് വിരിപ്പ് കൃഷിയാണ് തുടങ്ങുന്നത്.
2: അപ്പൊ ഇതിന് ഏറ്റവും ആദ്യം ഒരു ചോദ്യം മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാല്, ഈ വിരിപ്പ് നെൽകൃഷിക്ക് വേണ്ടി അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
3: അനുയോജ്യമായെന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഈ മഴക്കാലമായിട്ടാണല്ലോ ഈ വിരിപ്പ് എന്ന് പറയുമ്പോൾ, അതിന് നമ്മൾ സാധാരണ ശുപാർശ ചെയ്യുന്നത് മൂപ്പ് കുറഞ്ഞ വിത്തിനങ്ങളാണ് ഏറ്റവും നല്ലത്. ഈ മഴ സമയത്തുള്ള ഈ വെള്ളപ്പൊക്കമോ മറ്റേ ബുദ്ധിമുട്ടുകൾ കൊയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി മൂപ്പ് കുറഞ്ഞ വിത്തിനങ്ങൾ ഏതൊക്കെ ഉണ്ട്? കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള കുറേ വിത്തിനങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ വിത്തിനങ്ങളാണെങ്കിൽ പ്രത്യാശ, ശ്രേയസ്, അതുപോലത്തെ വിത്തുകളും പാലക്കാടിന്ന് പട്ടാമ്പി ഗവേഷണ കേന്ദ്രത്തിന് ഐശ്വര്യ, സാഞ്ചന, മട്ടത്രിവേണി, അതുപോലെ ജ്യോതി, പണ്ടത്തെ വെറൈറ്റി ജ്യോതി, ഹർഷ, വർഷ, വൈശാഖ്, സ്വർണപ്രഭ, ജയ, ഇതുപോലത്തെ ഇനങ്ങളാണ് നമ്മൾ മൂപ്പ് കുറഞ്ഞ വിത്തിനങ്ങൾ വിരിപ്പ് കൃഷിക്ക് നമുക്ക് ശുപാർശ ചെയ്യും.
2: അപ്പൊ സാർ, ഈ മൂപ്പ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ ആയിരിക്കും ഇത്?
3: മൂപ്പ് കുറഞ്ഞ വെച്ചാൽ നമ്മൾ ഇതായിട്ട് പറയുവാണെങ്കിൽ 100-110 ദിവസം വരെ ഉള്ള വിത്തിനങ്ങളെല്ലാം മൂപ്പ് കുറഞ്ഞ ഇതിലാണ് പറയുന്നത്. മധ്യകാല ഇനം എന്ന് പറയുമ്പോൾ 100 കഴിഞ്ഞ്, അതായത് 110 കഴിഞ്ഞ് 120 വരെ ഉള്ളതെല്ലാം മധ്യകാല ഇനങ്ങളാണ്. പിന്നെ മൂപ്പ് കൂടിയ ഇനങ്ങൾ 120 കടന്നാൽ അതെല്ലാം മൂപ്പ് കൂടിയ ഇനങ്ങൾ.
2: വിരിപ്പ് നെൽകൃഷിക്ക് വേണ്ടി നമ്മൾ നില ഒരുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: വിരിപ്പ് കൃഷിക്ക് സാധാരണ നിലമൊരുക്കൽ എന്ന് പറയുമ്പോൾ കർഷകർക്ക് ഇപ്പൊ കൊയ്ത് കഴിഞ്ഞല്ലോ, ഇപ്പം പുഞ്ചകൃഷി കഴിഞ്ഞിട്ടാണ് എല്ലാ കർഷകരും ഇരിക്കുന്നത്. അപ്പൊ ഈ സമയങ്ങളിൽ അവരെല്ലാം വെള്ളം കയറ്റിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ പൊതുവെ കുട്ടനാട്ടിൽ നിന്ന് വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനം ആയതുകൊണ്ട് ആ വെള്ളം വറ്റിച്ചിട്ടാണ് ഇവർ കൃഷി ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു ജനറലായിട്ട് പറയുവാണെങ്കിൽ കുട്ടനാടും പാലക്കാടും പ്രത്യേകിച്ചുള്ള ഏരിയ ആണ്, രണ്ടും കൂടെ ചേർത്ത് തന്നെ പറയാം. കുട്ടനാടാണെങ്കിൽ കളക്കി കിളിപ്പിക്കണം, വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പാലക്കാടാണെങ്കിൽ ഇറിഗേഷൻ ആണ്, വെള്ളം നനച്ചു കൊടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷെ രണ്ട് സ്ഥലത്തും വിരിപ്പ് കൃഷി ഉള്ളതാണ്. അപ്പം നിലം ഒരുക്കുന്നതെന്ന് പറയുമ്പം പാലക്കാടിൽ പറയുവാണെങ്കിൽ അവർ സാധാരണ പൊടി വിതയാണ് വിതയ്ക്കുന്നത്. അവിടെ വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് നേരിട്ട് അവർ വിത വിതയ്ക്കും. മെയ് മാസം ജൂൺ തുടക്കത്തിന് മുമ്പായിട്ട് ഏക്കറിന് ഒരു 25-30 kg വരെ വരെ പൊടിക്ക് തന്നെയും വിതയ്ക്കുന്നു, നേരിട്ട് വിതയ്ക്കുവാണ്. പക്ഷെ കുട്ടനാടിനെ പറയുവാണെങ്കിൽ വെസ്റ്റീഡ് എന്ന് പറയും, വിത്തിനെ കിളിപ്പിച്ചിട്ട് വിതയ്ക്കുവാണ്. അപ്പം കുട്ടനാടിനെ സംബന്ധിച്ച് 40 kg ആണ് നമ്മുടെ ശുപാരി. 40 ദിവസം 50 kg വരെയാണ് ഒരു ഏക്കറിന് നമ്മൾ വിതയ്ക്കുന്നത്. അപ്പൊ ഈ നിലം ഒരുക്കൽ എന്ന് പറയുമ്പോൾ നിലം ഒരുക്കുമ്പം നമ്മുടെ സ്ഥലത്തിൽ വെള്ളം വറ്റിക്കുക, ആ വറ്റിച്ച് വെള്ളം വാർത്ത് കളഞ്ഞ് കുമ്മായ വസ്തുക്കൾ ചേർക്കണം. പൊതുവെ കേരളത്തില് മണ്ണെന്ന് പറയുമ്പോൾ പുളിരസമുള്ള മണ്ണാണ്. അപ്പൊ കുമ്മായ വസ്തു നിർബന്ധമായിട്ട് ആവശ്യമുള്ളതാണ്. ഒരുപാട് കച്ചിക്കുട്ടികൾ ഉള്ളതുകൊണ്ട് അത് നല്ലതുപോലെ ചെയ്യണമെങ്കിൽ 140 kg ഏക്കറിന് നമ്മൾ ചേർത്ത് ആദ്യത്തെ ചാല് ഉഴണം. അത് കഴിയുമ്പം ഒരു 48 മണിക്കൂർ ശേഷം വെള്ളം കയറ്റി കഴുകി ഇറക്കണം. അത് കഴിഞ്ഞാലേ നമ്മൾ രണ്ടാമത്തെ ചാലിന് കൂടെ ജൈവവളമായ ഈ രാജകോസോ, താല്പര്യമുള്ളവർ ജൈവം കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ രാജകോസ് 90 kg ഏക്കറിന് ചേർത്ത് രണ്ടാം ചാലും കൂടെ ഉഴുത് ലെവൽ ചെയ്തിട്ട് വെള്ളം കയറ്റി ഒരാഴ്ച ആദ്യം കളക്കി കിളിപ്പിക്കുന്നു. ഒരു സംവിധാനമുണ്ട് കുട്ടനാട്ടിൽ കളക്കി കിളിപ്പിക്കുന്ന വെച്ചാൽ ഉള്ള കളകളെല്ലാം കിളിച്ച് അത് നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ് കർഷകർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 to 14 days വരെ അങ്ങനെ തന്നെ ഉണങ്ങിക്കിടക്കും. അപ്പം ഈ കളകളുടെ വിത്തുകളെല്ലാം കിളിർത്ത് വരുമ്പം വീണ്ടും വെള്ളം കയറ്റി അതിനെല്ലാം നശിപ്പിക്കും. 15 ദിവസം കഴിയുമ്പം വെള്ളം കയറ്റി 1 m പൊക്കത്തിൽ വെള്ളം നിർത്തി ഈ കളകളെല്ലാം നശിപ്പിച്ചിട്ട് വീണ്ടും വെള്ളം വറ്റിച്ചിട്ട് വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 to 50 kg വരെ വിത്തുകൾ തലേദിവസം വിത്ത് കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് വെള്ളത്തിലാണ് ഇത് ഒരു ആദ്യം മുക്കി വെച്ചിരിക്കുന്നത്. ഈ വിത്തുകളൊക്കെ 1 kg വിത്തിന് 1 L വെള്ളം എന്ന കണക്കിലാണ് മുക്കി വെക്കുന്നത്. അപ്പൊ അത് മുക്കി വെച്ചിട്ട് അടുത്ത ദിവസം 12 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് ഒരു തടത്തി വെക്കും. തടത്തി വെക്കുന്ന

0: രൂപ വരെ അവർ തന്നെ ഞാനത് പാകിക്കും. ഒരു ഏക്കറിന് 8 സെന്റിന്റെ സ്ഥലത്തിൽ ഇത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു 25 ദിവസം 30 കിലോ വിതയ്ക്ക് അവർ ഞാറ് പാകി 15 ദിവസം കഴിഞ്ഞിട്ട് മെഷീൻ കൊണ്ട് അവർ നട്ടു കൊടുക്കും. ഈ കർഷകർക്ക് വേണ്ടി നട്ടു കൊടുക്കുന്ന സംവിധാനം ഉണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്.
1: അപ്പൊ അവിടെ പറിച്ചു നടുന്നുണ്ട്, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്.
0: ആ അവിടെ കൂടുതൽ പാലക്കാടിലെ കൂടുതൽ ട്രാൻസ്പ്ലാന്റിംഗ് ആണ് നടക്കുന്നത്. വിതയേക്കാട്ടിലും കൂടുതൽ ട്രാൻസ്പ്ലാന്റിംഗ്.
1: പിന്നെ സാർ, ഈ നെൽകൃഷിയിൽ ഏറ്റവും വലിയൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കളനിയന്ത്രണമാണല്ലോ. അപ്പൊ ഇതിനുവേണ്ടി ഒരു പ്രിക്കോഷൻസ് ഒക്കെ ആദ്യം തന്നെ ഇത് നമുക്ക് ചെയ്യേണ്ടതിരിക്കുന്നു അല്ലേ?
0: അതെ അതെ. അതായത് നിലമുറുക്കലിന്റെ കൂടെ തന്നെ കള കംപ്ലീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള നശിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ കളകളെല്ലാം നെല്ലിനെക്കാളും നേരത്തെ അത് ഹൈറ്റ് കൂടുതലായിട്ട് വളർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിളവ് കുറയും. അതുകൊണ്ടാണ് ഈ കുട്ടനാട്ടിൽ കള കിളിർപ്പിക്കൽ എന്ന് പറയുന്ന സംവിധാനം കയറി ഫീഡ്ബാക്ക് ടെക്നിക്. ഞാൻ പറഞ്ഞില്ലേ 15 ദിവസം വെള്ളം കയറ്റി നിർത്തുമ്പോൾ ഈ എല്ലാ കളയും കംപ്ലീറ്റ് പോകുമ്പോൾ മണ്ണിനെ അണക്കാതെ തന്നെ ഉടനെ തന്നെ വിതയ്ക്കുക. 40 കിലോ വിത്ത് നിങ്ങൾ വിനയ്ക്കുമ്പോൾ ഒരു കളയും വരത്തില്ല. പിന്നെ നമ്മൾ കൂടുതൽ കളനാശിനി ഉപയോഗിക്കേണ്ടി വരത്തില്ല കുട്ടനാടിനെ സംബന്ധിച്ച്. മറ്റേ പൊടി വിതയാകുമ്പോൾ അതനുസരിച്ച് കളനാശിനി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പാലക്കാട് ഭാഗത്തൊക്കെ പൊടി വിത എന്ന് പറയുമ്പോൾ അതിനെ പറ്റിയ കളനാശിനികളൊക്കെ ഉണ്ട്. പൊടി വിതയ്ക്ക് 10 or 15 ദിവസം കഴിഞ്ഞിട്ട് ബൂട്ടാക്കുളോർ എന്ന് പറയുന്ന കളനാശിനികളൊക്കെ ഉണ്ട്. അതുകൊണ്ടും ചെയ്യേണ്ടി വരും അവിടെ.
1: അപ്പൊ സാർ, ഈ നമ്മൾ ഈ വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അത് ജെർമിനേറ്റ് ചെയ്യാൻ വെക്കുന്നതിന്റെ മുന്നേ പരിചരണം വല്ലതും ചെയ്യാറുണ്ടോ? അതിന് റെക്കമെൻഡേഷൻ വല്ലതും ഉണ്ടോ?
0: ഉണ്ട്. തീർച്ചയായിട്ടും നല്ല ചോദ്യമായിരുന്നു. പരിചരണം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ വിത്ത് നല്ലതാണോ മോശമാണോ നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ പലതും കേരളത്തിൽ വിത്തുകളെല്ലാം കർഷകർ ഉണ്ടാക്കുന്നതല്ലോ, പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നതാണ്. NSC, കർണാടക സീഡ് കോർപ്പറേഷൻ, KSSCA പിന്നെ യൂണിവേഴ്സിറ്റിയിലും നിന്നൊക്കെയാണ് വിത്ത് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ വിത്തുകളിൽ അണുക്കൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ പതിരുമെല്ലാം ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പം ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പുവെള്ളത്തില് ശകലം വെള്ളം, അതായത് ഉപ്പുവെള്ളം കലക്കിയിട്ട് അതിനകത്ത് ഇതിടുക, ഇട്ടിട്ട് ഉടനെ തന്നെ ഒരു അരമണിക്കൂർ ആകുമ്പോൾ കഴുകുകയാണെങ്കിൽ നമ്മൾ ഈ മോശപ്പെട്ട വിത്തുകളെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതെല്ലാം എടുത്ത് മാറ്റി കഴുകുക, നല്ല വെള്ളത്തിൽ കഴുകുക. കഴുകിക്കഴിഞ്ഞ് ഈ വെള്ളത്തിനെ നമുക്ക് വിത്ത് പരിചരണം ചെയ്യണം. പല രോഗങ്ങളും അണുക്കളെല്ലാം ഈ വിത്തിൽ കൂടെയാണ് പകരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വിത്തിനകത്ത് കുമിൾ രോഗം ഉണ്ടെങ്കിൽ, അല്ല ബാക്ടീരിയൽ രോഗം അണുക്കൾ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ വിത്ത് പരിചരണം ചെയ്യാം. അതിന് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗങ്ങളും ഉണ്ട്, രാസനിയന്ത്രണ മാർഗങ്ങളും ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ വിതയ്ക്കുന്നത്. അതിൽ ഇപ്പോൾ പ്രധാനമായിട്ട് പറയാൻ ജൈവ നിയന്ത്രണം എന്ന് പറയുമ്പോൾ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് തന്നെ സൂഡോമോണോസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന ജൈവ കുമിൾനാശിനി. ഇത് മിത്ര ബാക്ടീരിയമാണ്. ഇത് പൊടി രൂപത്തിലുണ്ട്, ലിക്വിഡ് രൂപത്തിലുണ്ട്. കൂടുതൽ പൊടി രൂപത്തിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നത്. അത് 1 കിലോ വിത്തിന് 10 ഗ്രാം എന്ന തോതിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതിനകത്ത് വേണം ഈ വിത്തിന് ചില ദിവസം ഇട്ട് വയ്ക്കാൻ. ഞാൻ പറഞ്ഞില്ലേ 12 to 14 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെക്കണം. ആ സമയത്ത് ഈ വെള്ളത്തിലാണ് നമ്മൾ മുക്കി വെക്കേണ്ടത്. സൂഡോമോണസ് ഫ്ലൂറസൻസ് ലായനി ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ ഇടുമ്പം ഈ സൂഡോമോണസ് എന്ന് പറയുന്ന ജൈവ ബാക്ടീരിയ വിത്തിനകത്ത് കയറി അതിനകത്തുള്ള കുമിളുകൾ, ബ്ലാസ്റ്റ്, പുള്ളിത്തുത്തു രോഗം, പല രോഗാണുക്കൾ അതിനകത്തുണ്ടാകും, ബാക്ടീരിയ ഇലകരിച്ചിന്റെ അണുക്കളുണ്ടാകും. അതിനെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് കടത്തിയെടുത്ത് വെച്ച് നമുക്ക് വിതയ്ക്കാൻ സാധിക്കും. അപ്പം ഇത് ജൈവ നിയന്ത്രണ മാർഗമാണ്. ഇത് തന്നെ പറ്റാതെ കർഷകർക്ക് ഇപ്പൊ ജൈവം ചിലപ്പം സൂഡോമോണസ് കിട്ടാൻ ലഭ്യത കുറവാണ്, അവർ താമസിക്കുന്ന ഏരിയയിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് രാസ കുമിൾനാശിനി വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് തെറ്റൊന്നുമില്ല. ഇത് ആദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് ഈ ബാവിസ്റ്റീൻ എന്ന് പറഞ്ഞ് കിട്ടും, അതായത് കാർബൺ ഡസ്റ്റീൻ എന്ന് പറയും, കെമിക്കൽ നെയിം കാർബൺ ഡസ്റ്റീമാണ്. അത് 1 കിലോ വിത്തിന് 2 ഗ്രാം മതി. നമ്മുടെ ജൈവ കുമിൾനാശിനി ആണെങ്കിൽ 10 ഗ്രാം വേണം, കാർബൺ ഡസ്റ്റീം ആണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ വിത്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കൊരു വിത തൊട്ട് ഒരു 30 ദിവസം വരെ രോഗാണുക്കൾ ഇതിനെ അടുക്കാതിരിക്കാൻ വേണ്ടി, അതിനകത്തുള്ള രോഗാണുക്കളെ കളയാൻ വേണ്ടിയാണ് ഇതെല്ലാം
1: ചെയ്യുന്നത്.
0: അതെ
1: സാർ, വളപ്രയോഗത്തിനെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? അടിവളമായിട്ട് കുറച്ച് വളം നമ്മൾ കൊടുക്കാറുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെയും മേൽവളമായിട്ടും കൊടുക്കാറില്ലേ?
0: ഉണ്ട്. നമ്മൾ വളത്തിന് പറയുമ്പം ഇപ്പോൾ സാധാരണ വിതയ്ക്കുന്നവരാണെങ്കിൽ സാധാരണ നമ്മൾ അടിവളമൊന്നും കൊടുക്കാറില്ല. അടിവളം എന്ന് പറയുന്നത് ഒരു 18-20 ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ വളം ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ഒരു 30 to 35 ആകുമ്പോൾ, അതായത് പിന്നെ മൂന്നാമത്തെ വളം അതിലൊന്ന് 15 ദിവസം, 15 to 20 ദിവസം, ഒരു 55 ദിവസം 60 ദിവസം ആകുമ്പോഴാണ് മൂന്ന് വളമാണ് ചെയ്യേണ്ടത്. ഒരു നെൽകൃഷിക്ക് മൂപ്പ്, അതായത് മധ്യകാല ഇനത്തിന് മൂന്ന് വളവും ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റിക്ക് 2 വളം ചെയ്താൽ മതി. നമുക്ക് ആദ്യത്തെ 2 വളം ചെയ്താൽ തന്നെ മതിയാവും. അങ്ങനെ ആകുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല മനോരത്ന ഷോർട്ട് ഡ്യൂറേഷൻ കുറേ വെറൈറ്റി പറഞ്ഞില്ലായിരുന്നു. ഇപ്പം നമ്മൾ വിരിച്ച് കൃഷിക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ആണോ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് വളർ

0: അതിന്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ 20 കഴിയുമ്പോൾ ഒരു വളവും 40-45 കഴിയുമ്പോൾ ഒരു വളവും കൂടെ ചെയ്താൽ നല്ലതാണ്. അതിന് നമ്മൾ NPK മേജർ ഫെർട്ടിലൈസർ ആണോ കൊടുക്കേണ്ടത്, യൂരിയ, ഫാക്ടംബോസ്, പൊട്ടാഷ്, അതിന്റെ റേഷ്യോ കണക്കാക്കി നമ്മൾ ഒരു ഏക്കറിന് വേണ്ട അളവിൽ നമ്മൾ ചെയ്യണം.
1: ഡോക്ടർ സുരേന്ദ്രൻ, പ്രധാന രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഏതൊക്കെയാണ് ഒരു ഷോർട്ടിൽ പറഞ്ഞാൽ, പിന്നെ ഇതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ എന്തെങ്കിലും മുൻകരുതൽ ചെയ്യണോ?
0: ആ ചെയ്യണം കാര്യമായിട്ട്. അതായത് നമ്മൾ 8 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞ പോലെ ആദ്യം വീട്ടിൽ തന്നെ നമ്മൾ രോഗാണുക്കളെ നിയന്ത്രിക്കുകയാണെങ്കിൽ പിന്നെ അത് താമസിച്ച് ഈ രോഗാണുക്കൾ കൂടാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിത്ത് പരിചരണം, സൂഡോമോണസോ അല്ലെങ്കിൽ കാർബൺ ഡസ്റ്റിംഗോ ഈ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നിയന്ത്രിക്കാൻ സാധിക്കും. അത് കഴിയുമ്പം സാധാരണ രോഗാണുക്കളെല്ലാം 40-45 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പൊട്ടുമ്പോളേ വരക്കും. കോള രോഗം, ബ്ലാസ്റ്റ് രോഗം, പുള്ളിക്കുത്ത് രോഗം, ബാക്ടീരിയ ഇലകരിച്ചൽ. പ്രധാനമായിട്ട് ഇപ്പൊ പറയുവാണെങ്കിൽ വിരിപ്പൂർ കൃഷിക്ക് കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് ബാക്ടീരിയ ഇലകരിച്ചിലാണ്. അതായത് കാറ്റും മഴയും ഉണ്ടെങ്കിൽ ബാക്ടീരിയ ഇലകരിച്ചൽ രോഗം ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ മുൻകരുതലായിട്ട് ചെയ്യേണ്ടത് വിത്ത് പരിചരണമാണ്. ഇപ്പൊ ചെയ്യണം, വിതയ്ക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം അതാണ്. പിന്നെ നിലമുറുക്കുന്ന സമയത്ത് വരമ്പുകളിൽ ഒരു കളയും പാടില്ല, കളകളെല്ലാം വൃത്തിയാക്കണം. പറമ്പിനകത്തും വരമ്പിനകത്തും ഉള്ള എല്ലാ കളകളും കീട അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുന്നതാണ് നല്ലത്. ഈ മഴ എന്തെങ്കിലും കാരണവശത്താൽ കുറഞ്ഞു പോയാൽ, ഈ കുരിപ്പ് കൃഷിക്ക് സാധാരണ മഴ ഉള്ളതാണ്, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഉണക്ക് വന്നു പോയാൽ ഇലയിൽ തേൻ കീടം കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ നോക്കണം. നിലത്തേന്ന് വന്നു കഴിഞ്ഞാൽ ഇലപ്പേന് പോകുന്ന രീതിയിൽ വെള്ളം കയറ്റി കഴുകി ഇറക്കിവിടും. കണ്ടത്തിനൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇലപ്പേനത്തെ ഒരു വിധം നിയന്ത്രിക്കാം. ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലുള്ളവരുന്ന കീടമാണ്, രോഗങ്ങളാണ്. പക്ഷെ താമസിച്ച് ഒരുപാട് കീടങ്ങൾ വരാം. ഇപ്പം ഏറ്റവും കൂടുതൽ കീടങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് തണ്ടുതുറപ്പനാണ് വലിയ കാര്യമായിട്ട് സംഭവിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തണ്ടുതുറപ്പിന്റെ സമാധിയൊക്കെ നമ്മുടെ കണ്ടങ്ങളിൽ ഉണ്ട്, അവശിഷ്ടങ്ങളിൽ ഇപ്പോഴും അതിന്റെ പീപ്പൽ കേസ് സമാധികളൊക്കെ കിടക്കും. അത് ഏത് സമയത്തും കറക്റ്റ് നമ്മൾ വിതച്ച ഒരു 15-20 ദിവസം കഴിയുമ്പോഴായിരിക്കും അതിന്റെ ലാർവയെ പുറത്തോട്ട് വരുന്നത്. അപ്പം നമ്മൾ അഡൽട്ടായിട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് മുട്ടയിടും, പിന്നെ ലാർവയെ അഫക്ട് ചെയ്യുമ്പോൾ തണ്ടുതുറപ്പൻ വെങ്ങതരായിട്ടും മാറും. നമ്മുടെ കതിരെല്ലാം ബാധിക്കാൻ സാധ്യത ഉണ്ട്, തണ്ടുതുറപ്പിന്റെ ആക്രമണം വരാൻ സാധ്യത ഉണ്ട്. അതുപോലെ കൂടുതൽ വളപ്രയോഗം ചെയ്തു പോയാൽ ഓലചിറു കീടം വരാൻ സാധ്യതയുണ്ട്. പിന്നെ കതിർ വരുന്ന സമയങ്ങളിലൊക്കെ മുഞ്ഞ കയറി വരാൻ സാധ്യതയുണ്ട്. തിക്കത്തിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കൂടുതൽ വിത വിതയ്ക്കുവാണെങ്കിൽ എയറേഷൻ കുറവായിരിക്കും. ടൈറ്റ് പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് മുഞ്ഞ കയറി പിടിക്കാൻ സാധ്യത. അതൊക്കെ താമസിച്ചാണ്, ഇപ്പം അല്ല. അതെല്ലാം ഒരുവിധം 60 ദിവസം കഴിയുമ്പോഴാണ് ഉണ്ടാകാൻ സാധ്യത ഉള്ളത്.
1: ഡോക്ടർ സുരേന്ദ്രൻ, താങ്കളുടെ റൈസ് റിസർച്ച് സെന്റർ മംഗോമിലുണ്ടല്ലോ, താങ്കൾ ഈ സമയത്ത് കർഷകർക്ക് പരിശീലനം അല്ലെങ്കിൽ അഡ്വൈസറീസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ ഈ നെൽകൃഷിക്ക് വേണ്ടി?
0: ഉണ്ട്. നമ്മളിപ്പോൾ റെഗുലറായിട്ട് നമ്മുടെ റൊട്ടീൻ വർക്ക് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അനുസരിച്ച് IMD വെദർ ഡേറ്റ അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ലോക്കൽ ചാനലുകളും അതേപോലെ പത്രങ്ങളിലും മാസ് മീഡിയയിലും എല്ലാത്തിലും കൊടുക്കുന്നു. അതേപോലെ നമ്മുടെ പ്രോഗ്രസീവ് ഫാർമേഴ്സിന്റെ മെയിൽ ID ഉണ്ട്, അഡ്രസ്സുകളുണ്ട്, അവർക്കെല്ലാം മെസ്സേജ് വിടാറുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ മുൻ തന്നെ നമുക്ക് പറയും. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അവർക്ക് ഇപ്പൊ വരയ്ക്കാൻ പറ്റിയ സമയമാണ്, മഴ എങ്ങനെ ഉണ്ട്, മഴ കുറഞ്ഞു കഴിഞ്ഞിട്ട് വരയ്ക്കണം, വളപ്രയോഗം ചെയ്യാനുള്ള പറ്റിയതാണെന്ന് നമ്മൾ ഇങ്ങനെ കാലാവസ്ഥയുടെ എല്ലാം അഡ്വൈസറി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഇവിടെ കുറെ ഡിസ്പ്ലേ സ്ഥാപിച്ചിട്ടുണ്ട്, അത് മെയിൻ റോഡുകളിൽ ഡിസ്പ്ലേ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ അഡ്വൈസറി, കാലാവസ്ഥയുടെ അഡ്വൈസറികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കൃഷി വകുപ്പിൽ നമ്മൾ എത്ര കർഷകരുമായിട്ട് ഇടപെട്ടെങ്കിലും കൂടുതൽ അടുപ്പമുള്ളത് കൃഷി ഓഫീസറാണ്. അപ്പൊ ഈ കൃഷി ഓഫീസർക്ക് ട്രെയിനിങ് കൊടുക്കണമല്ലോ. അപ്പൊ പ്രീ സീസൺ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ സീസണും തുടങ്ങുന്ന മുമ്പാൽ നമ്മൾ മെയ് ജൂണിൽ കൃഷി ഓഫീസർ, അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, ഇവർക്കെല്ലാം നമ്മൾ പ്രീ സീസൺ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ഈ കൃഷിയിൽ എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്, വിത്ത് തൊട്ട് വിളവെടുക്കുന്നവരെ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഉണ്ട്, അതെങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ നിയന്ത്രിക്കണം, എല്ലാം നമ്മൾ ട്രെയിനിങ് അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ കർഷകർക്ക് എല്ലാ മാസവും 2ാമത്തെ ചൊവ്വാഴ്ച രാവിലെ 10:30 to 1 വരെ കർഷക ശാസ്ത്രജ്ഞർ മുഖാമുഖം നമ്മൾ നടത്തുന്നു. നേരെ സാമ്പിൾ കൊണ്ടുവരിക, അവർ അതായത് അസുഖം ബാധിച്ച ചെടിയോ മണ്ണോ സാമ്പിളുകളോ വെള്ളമോ കൊണ്ടുവരിക, എന്തെങ്കിലും ഉപ്പുണ്ടോ പുളിയോ ഉണ്ടോ എല്ലാം ടെസ്റ്റ് ചെയ്ത് നമുക്ക് അപ്പൊ തന്നെ പരിഹാര മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, കൃഷി വകുപ്പിൽ നിന്ന് അവർ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ബന്ധപ്പെടും. ഇങ്ങനെ ഒരു പ്രശ്നം രൂക്ഷമായി വരുന്നുണ്ട്. ഇപ്പൊ മുഞ്ഞിയാണോ അല്ലെങ്കിൽ കണ്ടുറപ്പനാണോ, അപ്പൊ അതിനെ പറ്റിയ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ എൻഡോമോളജിസ്റ്റോ അതിനെ പറ്റിയ സയന്റിസ്റ്റിനെ നമ്മൾ ഡെപ്യൂട്ടി, അപ്പൊ അവർ ഫീൽഡ് സന്ദർശനം നടത്തി മൾട്ടി ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ടീം വിസിക്കുന്നാ പറയും. നമ്മളത് നോക്കി ഓൺ ദ സ്പോട്ടിൽ റെക്കമെൻഡേഷൻ കൊടുക്കും, അവർക്കുള്ള റെക്കമെൻഡേഷൻ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും സബ്സിഡിയോ വല്ല കൃഷി വകുപ്പിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള രീതികൾ ഉൾപ്പെടെ അവർ സഹായിക്കുന്നതാണ്. അതെല്ലാം നമ്മൾ ഉൾപ്പെട്ട് എല്ലാ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസും ഇവിടെ ചെയ്യുന്നു കർഷകർക്ക്.
1: ഡോക്ടർ സുരേന്ദ്രൻ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ വിരിപ്പ് നെൽകൃഷിയെക്കുറിച്ച് ഒരു നല്ല ചർച്ച ചെയ്ത്, ഇത് സീസണാണ്, ഇപ്പം കർഷകർ ഇത് ചെയ്യാൻ പോകുന്നുണ്ട്, നല്ലൊരു ചർച്ചയായിരുന്നു. താങ്കളുടെ സമയം ഇത്രയും നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി സർ.
0: നന്ദി.
2: വിരിപ്പ് കൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ എം സുരേന്ദ്രനുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ എം സുരേന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം, 9447 5659946.

0: ഔഷധങ്ങളെ തന്നെ ആഹാരമാക്കുന്ന ഇക്കാലത്ത് ആഹാരം ഔഷധമായിരിക്കണം എന്ന നിർബന്ധമുള്ള ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. മലയാളിയുടെ അത്തരത്തിലുള്ള ഏറ്റവും ലളിത ഭക്ഷണം കഞ്ഞിയായിരുന്നു. പലതരം കഞ്ഞികൾ നമുക്കുണ്ട്. അതിലാദ്യം ഓർക്കാവുന്നത് പഴങ്കഞ്ഞി തന്നെ. മരുന്നുകഞ്ഞി, ശീവോതി കഞ്ഞി, ഇടിഞ്ഞിൽ കഞ്ഞി, കുറുന്തോട്ടി കഞ്ഞി, മഞ്ഞൾ കഞ്ഞി, തുളസിക്കഞ്ഞി, ഞവരക്കഞ്ഞി, ഗോതമ്പ് കഞ്ഞി, ഉലുവാക്കഞ്ഞി, നവധാന്യക്കഞ്ഞി, പച്ചരിക്കഞ്ഞി, കുത്തരിക്കഞ്ഞി തുടങ്ങി ഇപ്പോൾ എല്ലാവരും പറയുന്ന കർക്കിടക കഞ്ഞി വരെ നീളുന്നു നമ്മുടെ കഞ്ഞികൾ. കഞ്ഞി സാധാരണ ഭക്ഷണമായും ഔഷധമായും പ്രയോജനപ്പെടുത്തുന്നത് പോലെ തന്നെ ചില അനുഷ്ഠാനാത്മക സന്ദർഭങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഏകാദശി, തിരുവാതിര, പൗർണമി എന്നീ ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്ന ഹിന്ദു വിശ്വാസികൾ അരിക്കഞ്ഞിക്കു പകരം ഗോതമ്പ് കഞ്ഞി ഉപയോഗിക്കുമ്പോൾ, മുസ്ലിം വിശ്വാസികൾ നോമ്പുകാലത്ത് നോമ്പ് മുറിക്കലിനായി തരിക്കഞ്ഞി ഉപയോഗിക്കുന്നു. പൂരക്കാലത്ത് പൂരക്കഞ്ഞിയും ഉത്സവകാലത്ത് കാളമൂട്ടിൽ കഞ്ഞിയും കുതിരമൂട്ടിൽ കഞ്ഞിയും തുടങ്ങിയവ അനുഷ്ഠാന വിഭവങ്ങളാണ്. ഗർഭിണിയായ സ്ത്രീക്ക് 7 മാസം മുതൽ കുറുന്തോട്ടി കഞ്ഞി നൽകുന്നത് പതിവ് രീതിയായിരുന്നു.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ് കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഉത്തരം ട്രൈക്കോഡെർമ.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ചാന്ദ്പൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമൻ, സുജാത എന്നിവർ ആലപിച്ചത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ശ്രീകുമാർ ആലപിച്ചത് ചിത്രം 'പ്രജ'.

ജാസി ഗിഫ്റ്റും സംഘവും ആലപിച്ചത് ചിത്രം ഫോർ ദ പീപ്പിൾ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇന്തോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം, ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1st ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം.

ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ്, രാധിക തിലക് എന്നിവർ ആലപിച്ചത്. രചന യൂസഫലി കച്ചേരി, സംഗീതം മോഹൻ സിത്താര.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് ലക്ഷ്മികാന്ത് പ്യാരിലാലിന്റെ സംഗീതം. പൂനിലാമഴ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ, KS ചിത്ര എന്നിവർ ആലപിച്ചത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9.
1: സംഗീതസുധ. ഇന്നത്തെ സംഗീതസുധയിൽ
2: ശ്രീ മല്ലാടി സൂര്യബാബു, ശ്രീ മല്ലാടി നാരായണ ശർമ്മ എന്നിവർ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. വയലിൻ ശ്രീ MA സുന്ദരേശ്വരൻ, മൃദംഗം ശ്രീ തിരുവാരൂർ ഭക്തവത്സലം, ഖടം ശ്രീ വൈക്കം ഗോപാലകൃഷ്ണൻ, മോർസിംഗ് ശ്രീ പയ്യന്നൂർ ഗോവിന്ദപ്രസാദ്. പരമപുരുഷ എന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം വസന്ത, ആദിതാളം.

കല്ലാടി നാരായണ ശർമ്മ എന്നിവർ പാടിയ മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ. വയലിൻ ശ്രീ എം എ സുന്ദരേശ്വരൻ. മൃദംഗം ശ്രീ തിരുവാരൂർ ഭക്തവത്സലം. ഖടം ശ്രീ വൈക്കം ഗോപാലകൃഷ്ണൻ. മോർസിംഗ് ശ്രീ പയ്യന്നൂർ ഗോവിന്ദപ്രസാദ്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി ആനന്ദപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം നിശാസുരഭി. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. വിത്തുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ജാനകി ആലപിച്ചത്. രചന പി ഭാസ്കരൻ, സംഗീതം ടി കെ പുകഴേന്തി.

0: ചലച്ചിത്രഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി ആനന്ദപുരി FM 101.9 സുഭാഷിതം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിച്ചത്.
1: യോഗീശ്വരനായ തിരുവള്ളുവർ രചിച്ച 1330 കുറളുകൾ വേദത്തിന് തുല്യമായി പരിഗണിക്കുന്നു. 7 വാക്ക് വീതമുള്ള തമിഴ് ഈരടികളാണ് കുറൾ. കവിയും ഗാനരചയിതാവും വിവർത്തകനുമായിരുന്ന എഫ് രമേശൻ നായർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത തിരുക്കുറളിലെ ചില ആത്മീയ ചിന്തകൾ വിഷയീഭവിപ്പിക്കാം. ആദ്യ അക്ഷരം ആ, പ്രപഞ്ചത്തിൻ്റെ തുടക്കം ഈശ്വരൻ. വിവേകമെന്ന നിയന്ത്രണ ദണ്ഡുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളാകുന്ന മതയാനയുടെ ദുഷ്പ്രവൃത്തികളെ നിയന്ത്രിക്കാനാകും. ധർമ്മത്തേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല. മനസ്സിൽ കാപട്യമില്ലാത്തതാണ് ധർമ്മം. അസൂയ, ദുരാഗ്രഹം, കോപം, പരുഷവാക്ക് ഇവ നാലും ഉപേക്ഷിക്കുന്നവർ ധർമ്മിഷ്ഠർ. അധർമ്മത്തിലൂടെയും അനീതിയിലൂടെയും കരഗതമാകുന്ന സുഖം ഭാവിയിൽ ദുഃഖത്തിന് നിദാനമാകും. സ്നേഹത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമാകണം കുടുംബജീവിതം. വരവനുസരിച്ച് ചെലവിട്ട് കഴിയുന്ന ധർമ്മപത്നി കുടുംബത്തിന് തുണയാകും.

0: ചാരിത്രവതിയായ പത്നിയേക്കാൾ വലിയ സമ്പത്തില്ല. വിവേകമുള്ള കുട്ടികൾ ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം. വീണയുടെയും തമ്പുരുവിൻ്റെയും ഒക്കെ നാദം മധുരതരമെന്ന് പറയുന്നവർ സ്വന്തം കുഞ്ഞുങ്ങളുടെ കൊഞ്ചൽ കേൾക്കാത്തവരാണ്. മക്കൾ തങ്ങളെക്കാൾ അറിവ് സമ്പാദിക്കുന്നത് മാതാപിതാക്കൾക്ക് അഭിമാനം. പെറ്റ സന്തോഷത്തെക്കാൾ പെരിയ സന്തോഷം മക്കൾ ശ്രേഷ്ഠരെന്ന് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോഴാണ്. മനുഷ്യൻ്റെ ആന്തരിക ഭാവമാണ് സ്നേഹം. സ്നേഹമില്ലെങ്കിൽ ബാഹ്യ അവയവങ്ങൾ നിഷ്ഫലങ്ങളാണ്. ദുഷ്പ്രവണതകൾക്ക് അടിമപ്പെട്ടവരെയും സ്നേഹമെന്ന അമൂല്യ ഗുണം കൊണ്ട് തിരുത്താനാകും. അതിഥികൾ നമ്മുടെ ഭവനത്തിലുള്ളപ്പോൾ അമൃതായാലും നാം ഒറ്റയ്ക്ക് കഴിക്കരുത്. പ്രസന്ന വദനത്തോടെ ആർദ്രമായി വീക്ഷിച്ച് മറ്റുള്ളവരോട് ഹൃദ്യമായി സംസാരിക്കാനാകണം. മോശമായ ഒരു വാക്ക് നമ്മിൽ അന്തർലീനമായ സർവ്വ നന്മകളെയും നിഷ്പ്രഭമാക്കും. പ്രതിഫലം ആഗ്രഹിക്കാതെ നിസ്വാർത്ഥമായി സേവനം ചെയ്യാനാകണം. ക്ഷമാശീലം ഐശ്വര്യ സമ്പൂർണതയുടെ പ്രതീകമാണ്. അന്യൻ്റെ സ്വത്ത് മോഹിക്കുകയോ അവിഹിതമായി സ്വന്തമാക്കുകയോ അരുത്. അവരൻ്റെ അസാന്നിധ്യത്തിൽ അയാളെ ദുഷിച്ച് സംസാരിക്കരുത്. അന്യൻ്റെ ബലഹീനത പോലെ എന്നിലും കുറവുണ്ടെന്ന് സംബന്ധിച്ചാൽ ദുഃഖമുണ്ടാവില്ല. പരോപകാരം പുണ്യപ്രവൃത്തിയാണ്. ആർക്കും പങ്കിടാതെ ധനം മുഴുവനും തനിയെ അനുഭവിക്കുന്നത് നിന്ദ്യമാണ്. കോപം മുഖശോഭയും പ്രസന്നതയും നശിപ്പിക്കുന്ന വലിയ തിന്മയാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കണം എന്ന ചിന്ത മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഉപേക്ഷിക്കണം. കാമ ക്രോധ മോഹങ്ങൾ കുറഞ്ഞാൽ ദുഃഖവും കുറയും. നിർഭയത്വം, ദാനശീലം, അറിവ്, ഹൃദ്യമായ സമീപനം ഇവയൊക്കെ അധികാരികൾക്ക് ഉണ്ടാകേണ്ട സവിശേഷതകളാണ്. പ്രഗത്ഭന്മാരുടെ വാക്കായാലും അവയെ അന്ധമായി ഉൾക്കൊള്ളാതെ വിചിന്തനത്തിലൂടെയാകണം സ്വീകരിക്കേണ്ടത്. സമ്പത്തും യശസ്സുമൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മോടൊപ്പമുള്ളവരാണ് യഥാർത്ഥ ബന്ധുക്കൾ. കാരുണ്യമില്ലാത്ത കണ്ണ് നിഷ്പ്രയോജനമാണ്. മടി, അമാന്തം, മറവി, അതിനിദ്ര എന്നിവ നാശത്തിലേക്കുള്ള നാല് തോണികളാണ്. അധ്വാനം ഐശ്വര്യത്തിനും ആലസ്യം ദാരിദ്ര്യത്തിനും നിദാനം. ആരെയും നിസാരരെന്ന മുദ്രകുത്തി എഴുതി തള്ളരുത്. ചെറിയ അച്ചാണിയാണ് വലിയ രഥത്തെ താങ്ങുന്നത്. പ്രതിസന്ധികൾ ഗ്രസിക്കുമ്പോഴും പുഞ്ചിരിക്കാനാകണം. ഉത്തമരായ സ്നേഹിതന്മാർ കാലമേറെ ചെന്നാലും സ്നേഹബന്ധം നിലനിർത്തും. വില്ല് വളയുന്നത് ദുഷ്കർമ്മത്തിനാണ്. ശത്രുവിൻ്റെ അഭിനയഭാവത്തോടെയുള്ള വിനയഭാഷണവും അതുപോലെയാണ്. എനിക്കെല്ലാം അറിയാം എന്ന മനോഭാവം അറിവില്ലായ്മയെ സൂചിപ്പിക്കുന്നു. ഭക്ഷണത്തോടുള്ള അമിതമായ പ്രതിപത്തി രോഗങ്ങൾക്ക് വഴിവെക്കും. തിരുക്കുറളിലെ മൊഴിമുത്തുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. പ്രതിസന്ധികളിൽ ആശ്വാസദായകമാണ് ഈ ആത്മീയ ചിന്തകൾ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഫാദർ ജോയ്കുട്ടി വർഗീസ്.

ആകാശവാണി അനന്തപുരി FM 101.9 കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ വിവിധ് ഭാരതി റിലേ കേൾക്കാം.

Sophie.

लोगे गलोगे आत्म लोगे रूठ के हमसे हम।

0: सखी सहेली
1: कार्यक्रम की प्रस्तुतकर्ता अनुश्री पाठक।